0: വചനങ്ങളിലൂടെ. നിങ്ങൾ മൂന്നു പേരുള്ളപ്പോൾ രണ്ടു പേർ മാറി നിന്ന് സ്വകാര്യം പറയരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

91.7 FM. Qatar's favorite radio station. Radio Sunoo.

ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. ഇന്നിപ്പോ ഒരു പുതിയ മാസത്തിന്റെ തുടക്കമാണ്, ജൂൺ ഫസ്റ്റ്, ഒരു മൺഡേ മോർണിംഗ് ആണ്. എല്ലാവർക്കും പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം. കൂടി എത്തിയത് ഈ മോർണിംഗിൽ ഞാൻ ചച്ചുവാണ്. ഈ ജൂൺ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ ഒരു നൊസ്റ്റാൾജിയയുടെ കാറ്റടിക്കാറുണ്ട്. എപ്പോഴും ജൂൺ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഓരോ തീയതികൾക്കും ഓരോ ദിവസങ്ങൾക്കും നമ്മളുമായിട്ട് കണക്റ്റഡ് ആവുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകും. അപ്പൊ ഏറെക്കുറെ എല്ലാ മലയാളികൾക്കും ഈ ജൂൺ 1 എന്ന് പറയുമ്പോൾ യെസ് ശരിയാണ്, നാട്ടിൽ സ്കൂൾ തുറക്കുന്ന ദിവസം. 1 അല്ലെങ്കിൽ 2, ഇതിനപ്പുറത്തേക്ക് പോവാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് 1-ഓ 2-ഓ ദിവസമൊക്കെ അങ്ങോട്ട് നീണ്ടു പോണത്. എന്നാലും ജൂൺ 1 എന്ന് പറയുമ്പോൾ അന്ന് സ്കൂളുകൾ തുറന്നിരിക്കും, പൊതുവിൽ മഴയും പെയ്തിരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഇനിയും സമയമുണ്ടല്ലോ നാട്ടിൽ നേരം പുലരാനും സ്കൂളിൽ പോകാനും മഴ പെയ്യാനും ഒക്കെ സമയമുണ്ട്. പക്ഷെ നമുക്കധികം സമയമില്ല, അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നേൽക്കുക, കാര്യങ്ങളൊക്കെ പൊടിപൊടിയായിട്ട് നടക്കട്ടെ. കേട്ടുകൊണ്ടിരിക്കുക റേഡിയോ സുനോ.

0: ങ്ങളെ പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഓർമ്മ വരുന്നത്. ഇപ്പോ മഴ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് മറ്റെന്തെങ്കിലുമൊക്കെ വരാറുണ്ടാവുമായിരിക്കും. അതായത് മേഘമൽഹാർ എന്ന് പറയുന്ന ഒരു സിനിമ, അതുപോലെ മഴ, നഷ്ടപ്പെട്ട നീലാംബരി, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എവിടെ നിന്നാണെന്ന് അറിയില്ല അതൊരു മഴയായിട്ട് പെയ്യും. പ്രത്യേകിച്ചിട്ട് മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാം പിന്നെ ഓപ്പൺ ചെയ്യാനേ പറ്റില്ല. എപ്പോഴും മേഘമൽഹാറിലെ പാട്ടും ആ മ്യൂസിക്കും ആ ഇടിവെട്ടുന്ന സൗണ്ടും ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പം നമ്മളെപ്പോഴും നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം നമുക്കിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള ചില തോന്നലുകളൊക്കെ ചില ദിവസം മനസ്സിലേക്ക് വരും. നാടിനെ കുറിച്ചുള്ള ഓർമ്മകൾ, വീടിനെ കുറിച്ചുള്ള ഓർമ്മകൾ, പണ്ട് നടന്ന വഴികളെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ ഓർക്കുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഗൃഹാതുരത ഉണർത്തുന്ന എന്താണ് മനസ്സിലേക്ക് വരുന്നത്? കേട്ടോണ്ടിരിക്കുക, ഇത് റേഡിയോ സുനു.
1: മണ്ണോട് ചിന്നത്തുറല്ല.

പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടിക്കാലം ഓർമ്മ വരും അല്ലേ? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. എനിക്ക് എപ്പോഴും വെണ്ണില ചന്ദനക്കിണ്ണെന്ന് പറയുന്നല്ലോ പാട്ടുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല എന്റെ സ്കൂൾ കാലഘട്ടമാണ് എനിക്ക് ഓർമ്മ വരിക. അത് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. പക്ഷെ ഏതോ ഒരു സമ്മർ വെക്കേഷന് സ്കൂളൊക്കെ അടച്ച് ഞാൻ എൻ്റെ വില്ലിച്ചൻ്റെ വീട്ടിൽ പോയി നിന്ന സമയത്ത് കണ്ടൊരു സിനിമയായിരുന്നു. ഏത് ക്ലാസ്സാണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ കണ്ടൊരു സിനിമയായിരുന്നു ഈ വെണ്ണില ചന്ദനക്കിണ്ണം. ആ സമയത്ത് ഭയങ്കര ഹിറ്റുമായിരുന്നു ആ പാട്ട്. അപ്പൊ എന്തുകൊണ്ടോ അന്ന് കണ്ടതാണോ ആ പാട്ടെന്ന് കേട്ടതാണോ ഒന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ വെണ്ണില ചന്ദനക്കിണ്ണെന്ന് കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്നാണെന്ന് അറിയില്ല ഒരു ഗൃഹാതുരത്വം പെട്ടെന്ന് അങ്ങോട്ട് മുളവെട്ടി വരും. അപ്പൊ എനിക്ക് സ്കൂൾ കാലഘട്ടം ഓർമ്മ വരും. ഞങ്ങൾ അഞ്ച് പെമ്പിള്ളേര് ഞങ്ങളുടെ നാട്ടിൽ കളിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ അഞ്ചു പേരും ഒരു വയലിൽ പോയി കളിക്കുമായിരുന്നു വൈകുന്നേരം. അപ്പൊ അതെനിക്ക് ഓർമ്മ വരും. അവിടെ ഒരു മഞ്ഞ നിറത്തിലുള്ള പൂവുണ്ടാകും, അപ്പോ അത് പറിക്കുന്ന ഓർമ്മ. അങ്ങനെ എന്താണെന്നറിയില്ല പാട്ടും ഒരു കുട്ടിക്കാലവും തമ്മിൽ എന്തോ ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം എന്നിൽ ഉടലെടുക്കാറുണ്ട്. ഇതുപോലെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് കുട്ടിക്കാലം ഓർമ്മ വരും, നമ്മുടെ സ്കൂൾ കാലഘട്ടം ഓർമ്മ വരും, നമ്മുടെ വീട് ഓർമ്മ വരും ഇല്ലേ? ഇനി നോക്കാം ഇനിയുള്ള പാട്ട്. ഇനിയിപ്പോ വരുന്ന പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? അപ്പൊ കേട്ടോണ്ടേ ഇരിക്കുക റേഡിയോ സുനോ.

രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മടിയൊന്നും കൂടാതെ നമ്മൾക്ക് ആ ദിവസത്തിലേക്ക് വലതുകാല് വെച്ച് കയറാനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക? മടി ഒഴിവാക്കണല്ലോ, എന്ത് ചെയ്യും? കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് വെമ്പൽ കൊള്ളുന്ന ആൾക്കാരാണ്. നമുക്കിഷ്ടമുള്ള ഒരു ആളെ, ഇപ്പൊ ഒരു വ്യക്തിയാണെങ്കിലും ഒരു സംഭവമാണെങ്കിലും ഒരു കാര്യമാണെങ്കിലും എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് നമ്മൾ ചെയ്യും, അപ്പൊ അത് നമ്മളെ വല്ലാതെ എക്സൈറ്റഡ് ആക്കും. അപ്പോഴാണ് നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ബോധേർഡ് ആവാതെ ആ കാര്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ അടുക്കുന്നത്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഇത്തരത്തിൽ നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ കരുതിയിരിക്കണം. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ എനർജറ്റിക് ആയിട്ട് പെരുമാറാനും ചിന്തിക്കാനും എല്ലാം തുടങ്ങും. അത് ചിലപ്പോ നമ്മളെ ഈ പറയുന്ന പോലുള്ള ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ഏതെങ്കിലും ഒരു വഴിയായിരിക്കാം. എന്തോ ആയിക്കോട്ടെ, പക്ഷേ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന, നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഒരു കാര്യം എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടി ഉണ്ടാവണം. അത് നമ്മളെ കൂടുതൽ എനർജറ്റിക് ആക്കും. എനിവേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു മാസത്തിന്റെ തുടക്കമാണ്, അടിയൊളിയിട്ട് മുന്നോട്ട് പോട്ടെ. അപ്പോ സ്റ്റേ ട്യൂൺഡ്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: പുതിയൊരു ദിനം, അതിനൊരു സ്വരം.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ മാസമാണ്, ജൂൺ 1st കേട്ടോ. ജൂൺ 1st തിങ്കളാഴ്ച ദിവസമാണ്. ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ദിവസമായി മാറട്ടെ. ഇന്ന് ഞാൻ ആദ്യം വന്ന സമയത്ത് കണ്ട മെസ്സേജ് സജീവ് കുമാറിൻ്റെയാണ് കേട്ടോ. ജയിച്ചല്ലോ നമ്മൾ, നിസ എൻജോയ് എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജയിച്ചു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ കുറച്ചുകൂടി ഡീറ്റെയിലായിട്ടൊക്കെ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. ഏതായാലും ഞാൻ ഇങ്ങനെ വായിച്ച ഒരു കാര്യമാണ്, സമയം റിലേറ്റഡ് ആയിട്ട് എങ്ങനെ സമയത്തെ ഉപയോഗപ്പെടുത്തണം, സമയത്തിന് നമ്മുടെ ലൈഫിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്നൊക്കെ ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടും വായിച്ചിട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അതുപോലെ വായിച്ചൊരു സംഗതിയാണ്, സമയത്തെ ഉപയോഗപ്പെടുത്താൻ മാത്രമേ കഴിയൂ, അതിനെ സൂക്ഷിക്കാൻ കഴിയില്ല, ചിലവഴിക്കാനേ കഴിയൂ. സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാനും കഴിയില്ല. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ ഒരു ചെറിയ ചിന്ത നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഗംഭീരമായിട്ടുള്ള മെസ്സേജുകൾ എത്തുന്നുണ്ട്. ചന്ദ്രു സീര മെസ്സേജുണ്ട്, കൺഗ്രാജുലേഷൻസ് ടു ടീം ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ടാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ആർ സി ബി ഫാൻസ്. ആർ സി ബി ഫാൻസ് ആരൊക്കെ ഉണ്ടായിരുന്നു, ആർ സി ബി ഫാൻസിന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് ഒക്കെ ഇതാ ചന്ദ്രു വിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ആദ്യത്തെ പാട്ടിലേക്ക് പോവുകയാണ്. അതിനുശേഷം നമുക്ക് ബാക്കി വിശേഷങ്ങളും നിങ്ങളുടെ മെസ്സേജുകളിലേക്കും ഒക്കെ വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കേട്ടു തുടങ്ങുകയാണ് ജോമോൻ്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലെ ഒരു നല്ല പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബാക്കി വിശേഷങ്ങൾക്കായിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് നമ്മളിതാ കേട്ട് തുടങ്ങുന്നു.

0: അനുയോജ്യമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം June 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അനാരാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സനോ 91.7 FM.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: This is Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
0: ബ്രോട്ട് ടു യു ബൈ
4: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
7: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel-

സച്ചിൻ വാര്യർ പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ് കേട്ടോ. മോർണിംഗ് സവാരി വിശേഷങ്ങളിൽ ദാ എല്ലാവരുടെ നല്ല നല്ല മെസ്സേജുകൾ എത്തുന്നുണ്ട്. അപ്പൊ ഞാൻ നേരെ ഒന്ന് മെസ്സേജിലേക്ക് പോകണം. നമ്മുടെ എറിക്കിന്റെ അക്കൗണ്ടിൽ നിന്ന് അവർ പറഞ്ഞത് അവര് RCB ഫാൻസ് ആണ് എന്ന് പറഞ്ഞിട്ട്, വി ആർ ഓൾസോ RCB ഫാൻസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എറിക്കിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ മെസ്സേജ്. എറിക് ആൻഡ് എമ്മ ചേർന്നിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും സ്പെഷ്യലായിട്ട് പറയുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് തത്ത അദ്ദേഹത്തിന്റെ മോർണിംഗ് ഉണ്ടായിരുന്നു. CPBB അദ്ദേഹത്തിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷബീർ ഒരു മോർണിംഗ് കോട്ടും കാര്യങ്ങളും ഒക്കെ നമുക്ക് അയച്ചു വന്നിട്ടുണ്ട്. ഷാജു ശ്രീധർ മെസ്സേജ് ചെയ്യുന്നു. സജീവ് കുമാറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജിനോ ജോസ് അത് വൈകുന്നേരത്തെ മെസ്സേജ് ആയിരുന്നു, ഞാൻ അങ്ങ് വായിച്ചങ്ങ് പോയതാണ്. അക്ബർ അദ്ദേഹത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അക്ബർജിയുടെ മെസ്സേജ് മോർണിംഗ് മെസ്സേജ് ആണെന്ന് കരുതുന്നു, ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിൽ ഇന്നത്തെ ഒരു സിമ്പിൾ ചോദ്യം, വെരി സിമ്പിൾ ചോദ്യം. സ്കൂൾ ബസ് സ്റ്റോറീസിലെ ഇന്നത്തെ ചോദ്യം പെട്ടെന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. IPL സെഞ്ചുറീസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ IPL സെഞ്ചുറീസ് ഉള്ള ടീം ഏതാണ്? മോസ്റ്റ് IPL സെഞ്ചുറീസ് ഫോർ എനി ടീം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം IPL സെഞ്ചുറീസ് ഉള്ള ടീം ഏതാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യം. ഓക്കെ, അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്തിട്ട് തന്നെ ഉത്തരങ്ങൾ അയച്ചോളൂ. IPL ഏറ്റവും അധികം സെഞ്ചുറികൾ നേടിയിട്ടുള്ള ടീം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും, കൂടുതലൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വേഗം നിങ്ങളുടെ മറുപടികൾ പോരട്ടെ. 5000917 എന്ന നമ്പറിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അൻസലെ. ജാസിം എത്തിയിട്ടുണ്ട്. ജാസിം, നസ്രിയ, അസ്ന ഇവരെല്ലാവരും ചേർന്നിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അവർക്ക് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ്, വളരെ വളരെ സ്നേഹം. ഓ, ഫോട്ടോയൊക്കെ ഉണ്ടല്ലേ. ഓ, അടിപൊളി അടിപൊളി. ഓക്കെ ഓക്കെ ഓക്കെ. സ്കൂളിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നാട്ടിലത്തെ ഫോട്ടോ ആണല്ലേ, നാട്ടിൽ നിന്നുള്ള മെസ്സേജാണ് കേട്ടോ. നാട്ടിൽ മക്കൾ സ്കൂളിലേക്ക് പോകാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതിൻ്റെ ഫോട്ടോ ആണ് അയച്ചു വന്നിട്ടുള്ളത്. ജാസിം, നസ്രിയ, അസ്ന, അടിപൊളി. ഓക്കെ, അവരുടെ അടുത്ത് നമ്മുടെ പ്രത്യേക അന്വേഷണം പറയും കേട്ടോ. കൂടെ തന്നെ ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്, നല്ലൊരു ഡേ വിഷയുന്നു. ഗുഡ് മോർണിംഗ് നിസ സുഖം തന്നെ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ട് പോകുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഹംസക്കുട്ടി, ഹായ് നിസ, ഗുഡ് മോർണിംഗ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? മൊത്തത്തിൽ അടിപൊളി, നല്ല വിശേഷങ്ങൾ, നല്ല സുഖമായിട്ടിങ്ങനെ സന്തോഷമായിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെ തന്നെ ലൈഫിൽ മുന്നോട്ട് പോകട്ടെ. നാട്ടിൽ നിന്ന് വന്നു കേട്ടോ. സിറാജ് റാഷിദ്, സിറാജ് CGIS എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ്. ഇഷാനിക്കുട്ടിയുടെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. മുരളി, അദ്ദേഹത്തിൻ്റെ മോർണിംഗ് കോട്ട് വന്നിട്ടുണ്ട്. ജിയോയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് ഗൗരീഷിൻ്റെ മെസ്സേജാണ് കേട്ടോ.

അല്ലോ ഗൗരിഷ്, ഗൗരിഷും റയാൻ റിയു ആൻഡ് റിനു ആണ് എല്ലാവരും എം ഇ എസിൽ നിന്നാണ് ആ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുള്ളത്. വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. നെക്സ്റ്റ് നൗഷാദിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ളൊരു മോർണിംഗ് മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോദ്യത്തിൻ്റെ മറുപടികൾ പെട്ടെന്ന് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ക്യൂൻ എന്ന മൂവിയിലെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ പോകുന്നു. ഹരിശങ്കരൊക്കെ പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 16 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് ഞാൻ നിങ്ങൾക്കൊപ്പം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ കമൽ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
5: യു ആർ ലിസണിംഗ് ടു
6: മോർണിംഗ് സവാരി.
5: മോർണിംഗ് സവാരി,
6: ഓൺലി ഓൺ റേഡിയോ സുനോ

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

നമ്മളിപ്പോ കേട്ടത് ഏക് ദിൻ മൂവിയിലെ പാട്ടാണ് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഒത്തിരി പേരുടെ മെസ്സേജുകളുണ്ട്. അപ്പൊ ഞാൻ ഒരു സൈഡ് നങ്ങളുടെ സ്റ്റാർട്ടിയാണ്. നൌഷാദ് എം എസ് അദ്ദേഹം എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ്, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഹാപ്പിനെസ് ഉള്ള ഒരു മോർണിംഗ് വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ജിസൽ ആൻഡ് ജിയാൻ എത്തിയിട്ടുണ്ട്. അവർക്കൊരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്ന അവരെല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ ആണ് വിഷ് ചെയ്തിട്ടുള്ളത്, ജിസൽ ആൻഡ് ജിയാൻ. കൂടെ തന്നെ ഫൈസൽ ഇബ്രാഹിമിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറയുന്നു. പ്രഭു മാടമ്പിക്കാട്ടിൽ ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറയുന്നു. തിരിച്ചും ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. മണി മച്ചിങ്ങലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സൂര്യദർശ് ദിനേശിന് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലിജിൻ റൈറ്റ് ആയിട്ട് തന്നെ ഉത്തരം അയച്ചു തരുന്നുണ്ട്. കൂടെ തന്നെ റിയാസ് കൂർഗ് ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്, നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. തീർച്ചയായിട്ടും തിരിച്ചും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മുടെ അവന്തിക കുട്ടി റൈറ്റ് ആയിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു ഏറ്റവും അധികം സെഞ്ചുറികളുള്ള IPL ടീമാണ്, IPL ഏറ്റവും അധികം സെഞ്ചുറികളുള്ള ടീം ഏതാണ് എന്ന് ചോദിച്ച സമയത്ത് എല്ലാവരും അടിപൊളിയായിട്ട് ഉത്തരങ്ങൾ നൽകി വരുന്ന സമയമാണ്. നെക്സ്റ്റ് ബിനോയ് എയ്ത്തനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എയ്ത്തൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ചേച്ചി റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചു. മിടിക്കുട്ടി ഓക്കെ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ അലീൻ ആൻ അസീനാണ് റൈറ്റ് ആയിട്ട് തന്നെ രണ്ടുപേരും പറയുന്നു. റൈറ്റ് ആൻസർ ആണ് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് എല്ലാവർക്കും പറയുന്നു. നെക്സ്റ്റ് ഷംസുദ്ദീൻ ഹൈദറാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒരു ഹാപ്പി മൺഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് സ്റ്റീവൻ ആൻഡ് സേറ മെസ്സേജ് ചെയ്യുന്നു. റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു അവർ. കൂടെ തന്നെ അക്ബർ അലി എം എസ് ലാണ്. വെരി ഗുഡ് മോർണിംഗ് അക്ബർ അലി ആൻഡ് റൈറ്റ് ആൻസറും പറയുന്നുണ്ട്. റീ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്, ഞാനൊരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ റിനീഷിന്റെ മെസ്സേജ് ഗുഡ് മോർണിംഗ് നിസ, കൺഗ്രാജുലേഷൻ, കപ്പ് നിലനിർത്തി, ബാങ്ക് RCB കപ്പ് നിലനിർത്തും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇന്നലെ എനിക്കൊന്ന് റിനീഷ് പറഞ്ഞതിനകത്തൊരു 60% ചാൻസ് കൂടുതൽ ഗുജറാത്തിനായിരുന്നു അല്ലേ. ഓക്കെ, ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വെരി റൈറ്റ് ആയിട്ട് തന്നെ റിനീഷും എൻ്റെ ചോദ്യത്തിൻ്റെ മറുപടി നൽകിയിട്ടുണ്ട്. പിന്നെ നാട്ടിലെ എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ് ഫോർ ന്യൂ ഡേ അറ്റ് സ്കൂൾ. ഓക്കെ, അടിപൊളി. സാഹിദ് ആൻഡ് വാഹിദ് ആണ് ആ ഒരു വിഷസ് നാട്ടിലെ എല്ലാ കുട്ടികൾക്കും പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അങ്കിത് ആൻഡ് അർപ്പിത് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ദാർഷികയും നന്ദികയും CSK ഫാൻസ് ആയിരുന്നു അല്ലേ. ഓ ശരി ശരി, ഓക്കെ ഓക്കെ, സത്യം മനസ്സിലാക്കിയില്ലേ. അത് വെറുതെ ഒരു സുഖം, ഒരു മനസ്സുഖം. ദാർഷിക നന്ദിക അവർ ചോദിക്കുന്നുണ്ട്, അതായത് ബാംഗ്ലൂർ ഫാൻ ആയതുകൊണ്ടല്ലേ ഇന്ന് ഈ ചോദ്യം ചോദിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. ഏറെക്കുറെ ശരിയാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അത് കൂടിയാണല്ലോ അത്. പിന്നെ ഞാനൊരു ബാംഗ്ലൂർ ഫാൻ ആണല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ആ ചോദ്യം ചോദിച്ചില്ലേ മോശമല്ലേ. ഓക്കെ, അപ്പം അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ, രസമായിട്ട് ജസ്റ്റ് ചോദിക്കാമെന്ന് വിചാരിച്ച് ചോദിച്ചാണ്. ഓക്കെ, അവർ CSK ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് റേഡിയോ സിനോ എന്ന് പറഞ്ഞിട്ട് ഷംസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. മഞ്ഞക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആർട്ടൊക്കെ എനിക്ക് അയച്ചു വന്നിട്ടുണ്ട്. ഓ കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഓക്കെ, മഞ്ഞക്കുട്ടിക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നൗറിനും നെസ്റ്റിനുമാണ് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ് അവർക്ക് പറയുന്നു. അക്ഷര ആൻഡ് അക്ഷജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ടോഷിയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്. നതാഷക്കുട്ടിയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. മൈ പ്രഡിക്ഷൻ വാസ് റൈറ്റ്, മൂവി ടിക്കറ്റ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു, ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ. നമുക്കാം ടിക്കറ്റുകളൊക്കെ വരുന്ന സമയത്ത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും നൈക്കയും നിയാനും ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരു ഹാപ്പി മൺഡേ അവർ സ്പെഷ്യലി വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ ലൈക്കുട്ടി ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് ലൈക്കുട്ടി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജെയിംസ് കെ ജോണിൻ്റെ അക്കൗണ്ടിൽ നിന്നും, കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ് ജെയിംസ്. കൂടെ തന്നെ ഐദ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഗ്ലോവിൻ പേര് കൊള്ളാലോ, ഗ്ലോവിൻ. ഓക്കെ, ഗ്ലോവിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് സജീഷ് സരീഷ ജോയിൻ ചെയ്യുന്നു. പ്രദീപ് ഗുഡ് മോർണിംഗ്. റീഡ് അക്കൗണ്ടിൽ റൈറ്റ് ആണ്, കറക്റ്റ് ആണ്, സംശയമില്ല. ഓക്കെ, നെക്സ്റ്റ് ഐറിൻ ഫാത്തിമ എത്തിയിട്ടുണ്ട്. MES പഠിക്കുന്നത്, ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ്, നമ്മളും സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്ന അനീസ് ദോഹയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഓക്കെ, നമ്മുടെ കുട്ടീസൊക്കെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ഫോട്ടോ എനിക്കിത് ഇത് അയച്ചു തന്നിട്ടുണ്ട്. ഇവരുടെ പേരുകൾ ഓക്കെ, അവരുടെ പേരുകളിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ, എനിക്കറിയുന്ന ഫേസ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. പേരുകളിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ ഹൈസയും അലീന ആ ഒരു ടീമാണല്ലേ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. അവരെല്ലാവരും കൂടെ ചേർന്നിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ മകൻ ഇവാന് നഴ്സറി ഫസ്റ്റ് ഡേ പോവാണ്. ഓക്കെ, അപ്പോൾ അതിനൊരു സ്പെഷ്യൽ വിഷസ്. ഓ തീർച്ചയായിട്ടും, ഇന്ന് ഫസ്റ്റ് ഡേ നഴ്സറിയിലേക്ക് പോകുന്ന ഇവാൻ മോന് നമ്മളുടെ എല്ലാവരുടെയും വക സ്നേഹം നിറഞ്ഞ ആശംസ. ഷമീർ ഷാ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഓക്കെ, സ്നേഹജാണല്ലേ.
ബാംഗ്ലൂർ നെക്സ്റ്റ് ടൈം രാജസ്ഥാൻ. ഓക്കെ, ഈ ഒരു സമയം ഒന്ന് കടക്കട്ടെ, കടന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം ഏത് ടീമായിരിക്കും എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു കുറേ ദിവസങ്ങൾ ഈ ഒരു മത്സരങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ആവേശം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ കുറേ ടെൻഷൻസോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമാണ് ഉണ്ടായിരുന്നത് അല്ലേ. നീ എന്തായാലും വേൾഡ് കപ്പിൻ്റെ വിശേഷങ്ങളായിരിക്കും നമ്മൾ ഇനി ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ കൂടുതൽ അറിയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ എല്ലാവരും വായിക്കുന്നുണ്ട്. സൈറ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സൈറ കുട്ടി, ഭവൻ സ്കൂളിൽ നിന്നാണ്, ഐ ലവ് റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡി കെയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് റേഡിയോ സോണോ, വെരി ഗുഡ് മോർണിംഗ്. ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്, ഒരു ആൽബം സോങ്ങാണ് ചോദിക്കുന്നത് അല്ലേ. ഓക്കെ, ഇത് അർഷദാണ് ചോദിക്കുന്നത്. അർഷദ് ഞാൻ ട്രൈ ചെയ്യാം, ഉറപ്പ് പറയുന്നില്ല കേട്ടോ. വിഷ്ണു രമ്യ ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. വിഷ്ണു എന്നല്ല പറഞ്ഞ രണ്ട് ടീമിൻ്റെയും ഫാൻ അല്ലാത്തതുകൊണ്ട് ആർക്ക് കിട്ടിയാലും സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ്, ഇന്ന് സ്കൂളിൽ പോകുന്ന എല്ലാവർക്കും ആശംസകൾ എന്ന് പറഞ്ഞിട്ട് സിറാജിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഫിറോസ് പറയുന്നത് ചങ്ക് ഷഫ്നയുടെ ബർത്ത്ഡേ ആണ്, വിഷ് ആക്കോ. തീർച്ചയായിട്ടും ചങ്ക് ഷഫ്നയ്ക്ക് എല്ലാവിധ ആശംസകളും, വെരി സ്പെഷ്യൽ ഒരു ഹാപ്പി ബർത്ത്ഡേ ദ ഫിറോസിൻ്റെ വക വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ സഹീറിൻ്റെ മെസ്സേജാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സഹീർ റൈറ്റ് ആയിട്ട് തന്നെ പറയുന്നു, ബാദീം അമ്രിനുമാണ് കേട്ടോ, ന്യൂട്ടൺ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് വന്നിട്ടുള്ളത്. ജഗൻ ആൻഡ് ദിയ മോനിഷ ജോയിൻ ചെയ്യുന്നു, അവർക്ക് നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഹൈസ ടീച്ചറിൻ്റെ ഹൈസ കുട്ടിക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പ്രയാഗയാണ്, വെരി വെരി ഗുഡ് മോർണിംഗ് പ്രയാഗയ്ക്കും പറയുന്നു. ഹാരിസ് സി പി ഗുഡ് മോർണിംഗ് നിസ, ഇന്ന് ജൂൺ 1 നാട്ടിൽ സ്കൂളിൽ പോകുന്ന എല്ലാ മക്കൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ, ഹാരിസ് എടവനക്കാടാണ് കേട്ടോ. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് രഞ്ജിത്ത് നീലാംബരം പേരുകൊള്ള അല്ലേ, ആരാധ്യ എൻ്റെ മോളാണ്. ഓ, മോള് സ്കൂളിലേക്ക് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഓ, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം മോൾക്ക് വളരെ സ്നേഹത്തോടെ സ്പെഷ്യലായിട്ട് ആരാധ്യക്കുട്ടിക്ക് നല്ലൊരു വിഷസ് നമ്മൾ കൊടുക്കുന്നു കേട്ടോ. നെക്സ്റ്റ് എം ജെയുടെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ ജഗൻ ആൻഡ് ദിയ മോനിഷ ടൈപ്പ് ചെയ്യുന്നുണ്ട് ബാക്കി വിശേഷങ്ങൾ. ഒരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു അവർ അയച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് റേഡിയോ സോണോ ടീം, അവ്യക്ത് അദ്വിക്ക് ആൻഡ് ദുവ. ഓ, അടിപൊളി പേരുകൾ കേട്ടോ, അവർക്ക് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. അരുൺ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നിസമോ, സ്കൂളിൽ പോകുന്നു, നാട്ടിലാണ് ജുവാന മറിയം അരുൺ. ഓ, അടിപൊളി അടിപൊളി അടിപൊളി, നല്ലൊരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ, വളരെ നല്ലൊരു ഫോട്ടോ അയക്കുന്നുണ്ട്. അപ്പം മോൾക്കും വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യൽ വിഷസ് പറയണം കേട്ടോ. അരുണെ വിളിക്കുന്ന സമയത്ത് നമ്മളുടെ ആശംസകൾ പറയണം കേട്ടോ. അബ്ദുൽ കരീമിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് അബ്ദുൽ കരീം. സോജുവിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ തൂക്കി, പിന്നെ അല്ല സോജു കൊട്ടാരക്കരയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് രണ്ടാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന പ്രിയപ്പെട്ട മകൾ ആയിഷ ഷംസയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ കൂട്ടുകാരൻ്റെ കൂട്ടുകാരിയുടെ ഭാഷയിലുള്ള എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പം ആയിഷ ഷംസ മോളുടെ ഫോട്ടോ എനിക്കിവിടെ കിട്ടി. ഇന്ന് ഒരുപാട് മക്കൾസിൻ്റെ നാട്ടിൽ സ്കൂളിലേക്ക് പോയവൻ ഒരുങ്ങി നിൽക്കുന്ന ഒത്തിരി നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആയിഷ കുട്ടിക്കും ഒരു സ്പെഷ്യൽ വിഷസ് നമുക്ക് കൊടുക്കാം കേട്ടോ. ജിൽസും ജോവീറ്റയും ലോറിയലും ജോയിൻ ചെയ്യുന്നു, അവർക്കും ഒരു ഗുഡ് മോർണിംഗ്. മാധവ് മനോജും മാനവും ജോയിൻ ചെയ്യുന്നുണ്ട്, അവർക്കും നല്ലൊരു മോർണിംഗ് സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് റൈറ്റ് ആൻസറും അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. റൈറ്റ് ആൻസർ നമ്മുടെ അർഷിക നന്ദികയെ കുറച്ച് മുമ്പ് ചോദിച്ച പോലെ ആർ സി ബി ഫാൻ ആയതുകൊണ്ടല്ലേ ഈ ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ബാംഗ്ലൂർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഐ പി എൽ സെഞ്ചുറികൾ ഉള്ള ഒരു ടീം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചോദ്യം ചോദിച്ച് എൻ്റെ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ആരാധ്യയുടെ പേര് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു ആരാധ്യ എന്നുള്ള പാട്ടിട്ടാലോ എന്നുള്ള ഒരു പ്ലാൻ എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ കേൾക്കാൻ പോകുന്നത് ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ ആ ഒരു പാട്ടാണ്. സിത് ശ്രീറാം ചിന്മയൊക്കെ പാടിയ ആരാധ്യ സോങ് വരുന്നുണ്ട്. സമയം 6 കഴിഞ്ഞ് 44 ആണ്. ഇനിയും നിങ്ങളുടെ ഡിയോ മോൺസിന് ആർക്കെങ്കിലും വിശ്വസം വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ മെസ്സേജിൽ പറഞ്ഞോളൂ. പ്രത്യേകിച്ച് നാട്ടിലെ മക്കൾസൊക്കെ ഒരുങ്ങി നിൽക്കുന്ന ഫോട്ടോസൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസും അവരുടെ പേരും ഏത് ക്ലാസ്സിലേക്കാണ് ആ വിശേഷങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയിക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്.

0: Voices.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: home. Hi, ഞാൻ ദേവാനന്ദ്.
7: കരിമീ കുരുവിയെ കണ്ടില്ല.
6: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
1: You're listening to
8: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആണ്. ജൂൺ 1st തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സന്ധ്യകളുടെ കൂടെയുണ്ട്. കുറച്ചുപേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ. പി കെ ജി ഗോപിനാഥ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഈ സാല കപ്പ് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് തന്നിട്ടുള്ളത്. അടിപൊളി. നെക്സ്റ്റ് ലെഞ്ചുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ലഞ്ചു. കൂടെ തന്നെ ലിനോ ലാലു, ആളുടെ മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട് മുഹമ്മദ് ഷക്കീലിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഒന്ന് വിഷ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മുഹമ്മദ് ഷക്കീലിന് വളരെ സ്നേഹത്തോടു കൂടി ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നു കേട്ടോ. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് റേഡിയോസ് എന്നോ, വെരി വെരി ഗുഡ് മോർണിംഗ്, കൺഗ്രാറ്റ്സ് ആർ സി ബി എന്ന് പറഞ്ഞിട്ട് സാജിദ് കെ വി ആണ് കേട്ടോ. കുട്ടികൾ കോഹ്ലിയുടെ ഭയങ്കര ഒരു ഫാനാണ് എന്ന് പറഞ്ഞിട്ടാണ്, ചേസ് മാസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, സാറ ഐറ ഇസ്ര ഇവരുടെ മെസ്സേജാണ്. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. ആബിജാനിക്സൺ ഗുഡ് മോർണിംഗ് പറയുന്നു. ബിജു ക്ലീറ്റസ് ഇന്ന് ആദ്യ ദിവസം സ്കൂളിലേക്ക് പോകുന്ന, ഇന്ന് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും വേനലവധി കഴിഞ്ഞ് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടക്കുന്ന എല്ലാ മക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല വിഷസ് പറയുന്നു. അഷ്കർ പി ഹംസ, അദ്ദേഹം ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. നീതി മോഹൻ എത്തിയിട്ടുണ്ട്. സനൽജിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. തിരിച്ചും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ഈ പറഞ്ഞപോലെ തന്നെ നാട്ടിലെ ആദ്യത്തെ സ്കൂൾ ഡേ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ്. ലിനോ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗും പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലിനോ. ഓക്കെ, അപ്പോൾ സ്കൂളിലെ ആദ്യ ദിവസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്കൂൾ ബാഗാണോ, അതല്ലെങ്കിൽ ബെല്ല്, ബെഞ്ച്, അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് ഡേ ആദ്യ ദിവസം സ്കൂളിലേക്ക് പോയത് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് നല്ല മെമ്മറീസ് ഒരുപക്ഷെ നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ദിവസം ഓർക്കുന്ന സമയത്ത് മനസ്സിലേക്ക് ഓടിയെത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് എന്തായിരുന്നു, ഏതായിരുന്നു നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര്? ഏറ്റവും ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച, അല്ലെങ്കിൽ 1, 2, 4 പഠിച്ച സ്കൂളിൻ്റെ പേര്. ചിലരുടെ പിന്നെ അടുത്തത് വേറെ സ്കൂളിലേക്കൊക്കെ മാറുന്ന ആളുകളുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് ആദ്യ ദിവസമാണല്ലോ. അപ്പോൾ ഒരു 1st മുതൽ 4th വരെ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് ഒന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം നമ്മുടെ വാട്സപ്പിലേക്ക്, 5000917 എന്ന നമ്പറിലേക്ക്. ഞാൻ പറഞ്ഞു ഒന്നുമല്ല, എല്ലാവരും മെസ്സേജിൽ പറഞ്ഞു കേട്ടോ. അടിപൊളി. അജാസ് നാസറാണ് ആദ്യം മെസ്സേജ് അയച്ചത്. ആദ്യ സ്കൂൾ ദിനം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് മഴയാണ്. അതാണ്, തീർച്ചയായിട്ടും എത്ര നല്ല മെമ്മറിയാണ് അല്ലേ. അജാസ് നാസറാണ് ആദ്യം അത് അയച്ചത്. കൂടെ ഇഫ്തിഹാരുദ്ദീൻ, മഴ മഴ കൂടെ കൂടെ, അതും മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ഡേ സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ നിങ്ങൾ പഠിച്ച ആദ്യ വർഷങ്ങൾ, അല്ലെങ്കിൽ 1st അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ പഠിച്ച സ്കൂളിൻ്റെ പേര് എന്താണ് എന്നുള്ളത് കൂടി ടൈപ്പ് ചെയ്താൽ, എഴുതി ചെയ്ത് അയക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇപ്പം തന്നെ അയക്കാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക്. കൂടെ നല്ല നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒന്ന് വിളിക്കുക കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്, 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ സ്കൂളിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ, അല്ലെങ്കിൽ നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. എനിക്ക് ആദ്യ സ്കൂളിൻ്റെ പേരെത്തിക്കഴിഞ്ഞു. BEMUP സ്കൂൾ കാലിക്കറ്റ്. ഈ സ്കൂളിൽ പഠിച്ച വേറെ ആരെങ്കിലും ഉണ്ടോ? ഇത് ഗോപിനാഥ്, അദ്ദേഹമാണ് ആ സ്കൂളിൻ്റെ പേര് അയച്ചു തന്നിട്ടുള്ളത്. ഈ സ്കൂളിൽ പഠിച്ച വേറെ ആരെങ്കിലുമൊക്കെ നമ്മളെ കേൾക്കുന്നുണ്ട്. BEMUP സ്കൂൾ കാലിക്കറ്റ്, അവിടെയാണ് അദ്ദേഹം പഠിച്ചത് എന്ന് പറയുന്നു. അപ്പം നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേരാണ് ഇന്ന് ഈ സമയത്ത് ചോദിക്കുന്നത്. നാട്ടിലെ ഫസ്റ്റ് ഡേ ആണുള്ള സ്കൂളിൻ്റെ. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്ക് കൂടി വന്നിട്ടുള്ളത്. കൂടെ തന്നെ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഓക്കെ, ഒരു പാട്ട് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജുറൈജി, ആളുടെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അനീസ് പറയുന്നത്, വരവില എൽ പി എസ് ഞാൻ ഈ പേര് പറഞ്ഞതിൽ പറയുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും തെറ്റുകൾ വരുവാണെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തിക്കോളൂ കേട്ടോ. സ്ഥലങ്ങളുടെ പേരൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, മാടത്തറ, ഓക്കെ, ജി എച്ച് എസ് എസ് മാടത്തറ, ഓക്കെ, അതെവിടെയാണ്? ജാസിം യൂനസ് ആണ് പറയുന്നത് കേട്ടോ. ഈ സ്കൂൾ എവിടെയാണ്? മാടത്തറ എന്ന് പറയുന്ന ഒരു സ്കൂളാണ്, ജി എച്ച് എസ് എസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജാസിം യൂനസ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഹൈസ്കൂൾ അഷ്ടമിച്ചിറ, ഓക്കെ, ഗാന്ധി സ്മാരക ഹൈസ്കൂൾ അഷ്ടമിച്ചിറയിലാണ് പഠിച്ചതെന്ന് ബിനോയ് ജോയ് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഷിഹാസ് ആണ് മെസ്സേജ് ചെയ്യുന്നത്. ഓക്കെ, തൃത്തല്ലൂർ അല്ലേ, കടപ്പുരം എൽ പി സ്കൂൾ ഇൻ തൃത്തല്ലൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടാണ് ഷിഹാസിൻ്റെ അവിടെയാണ് പറഞ്ഞത് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ പറഞ്ഞത്? ഓ, രക്ഷപ്പെട്ടു. ഓക്കെ, സാധാരണ തെറ്റിപ്പോവാറാണ് പതിവ്. ഓക്കെ, അൻസൽ ഹബീബ് പറയുന്നത്, ഓക്കെ, ഫാത്തിമ എൽ പി സ്കൂൾ ആലപ്പുഴ, ഓ അടിപൊളി അടിപൊളി അടിപൊളി. മഹാത്മാ യു പി സ്കൂൾ പുഴത്തശ്ശേരി, അത് തൃശ്ശൂരല്ലേ സ്ഥലം? ബിനിലാ മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, പക്ഷേ ഫസ്റ്റ് ഡേ ഒന്നും മനസ്സിലേക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗോപിനാഥിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. മടത്തര കാണി ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണല്ലേ. ഓ ശരി ശരി ശരി, ഓക്കെ, ജാസിം യൂനസ് മെസ്സേജ് ചെയ്യുന്നു. സിറാജ് എ എൽ പി എസ് സ്കൂൾ ഇട്ടൂണം, അങ്ങനെയാണോ സ്ഥലത്തിൻ്റെ പേര്? പി ഒ ബോക്സിൽ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലപ്പേരാണല്ലോ ഈ സ്ഥലത്തിൻ്റെ പേരൊന്ന് സിറാജ് ഒന്ന് കറക്റ്റാക്കി എനിക്ക് പറഞ്ഞു തന്നുള്ളൂ കേട്ടോ. നെക്സ്റ്റ് റാഷിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. എസ് ജി എം എസ് ബി വടകര കാലിക്കറ്റ്, റാഷിദ് അവിടെയായിരുന്നു പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് കൂടി നമ്മളിന്ന് ഇന്ന് ഓർത്തെടുത്ത് പോവുകയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ സ്കൂളിനെ കുറിച്ച് പറയുന്ന സമയത്ത്, സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ്, അതുകൂടി നിങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട് വരുന്നുണ്ട്, മധു വിധു എന്ന സിനിമയിലെ ഒരു പുതിയ പാട്ട്.

0: ജുമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാ രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: നമസ്കാരം, ഞാൻ മധു ബാലകൃഷ്ണൻ.
0: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: ഇന്ന് നാട്ടിലെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ആദ്യ ദിവസമാണ് ജൂൺ 1st. ഈ ജൂൺ 1st എന്ന് പറയുന്നത് നല്ല നല്ല മെമ്മറീസ് നമ്മുടെ മനസ്സിലും നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് അല്ലേ. ഒരുപാട് നല്ല ഓർമ്മകൾ ഇങ്ങനെ എനിക്ക് എല്ലാവരും പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്നുണ്ട്, കുറച്ച് സ്പെഷ്യൽ വിശേഷങ്ങൾ ആൾ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മളുടെ കൂടെ ഇനി ജോയിൻ ചെയ്യുന്നത് സിജോ റാഫേൽ. ഇടയ്ക്ക് നമുക്ക് മെസ്സേജ് അയക്കുന്ന സിജോ അല്ലേ? ചാലക്കുടി. അവിടെ ഏത് സ്കൂളിലാണ് പഠിച്ചേ?
1: പരിയാരം പഞ്ചായത്തിലെ ആഗൂർ ഗവൺമെന്റ് സ്കൂളാണ് ഞാൻ പഠിച്ചത്. ഗവൺമെന്റ് എൽ പി സ്കൂൾ, അതിലെ ഫസ്റ്റ് സ്റ്റുഡന്റ് ആണ്. സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റുഡന്റാണ് ഞാൻ.
0: ഓ, സ്കൂളിന്റെ പേരൊന്നും കൂടെ പറയൂ.
1: ഗവൺമെന്റ് എൽ പി സ്കൂൾ, കൊന്നക്കുഴി.
0: കൊന്നക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണ് അല്ലേ? ഓക്കെ. അവിടുത്തെ ഓ ഓക്കെ. ആ സ്കൂളിലെ ആദ്യത്തെ സ്റ്റുഡന്റ് ആയിരുന്നു എന്നോട് സംസാരിക്കുന്നത്.
1: ആദ്യത്തെ സ്റ്റുഡന്റ് 36 വർഷം മുമ്പ് എന്റെ ഓർമ്മയിലേക്ക് പോവാണ്.
0: എന്റെ അമ്മോ, ചരിത്രമാണ് അല്ലേ.
1: ആദ്യത്തെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു 90s
0: സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.
1: ആ 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഓർമ്മയാണ്. ജീവിതം തന്നെ മാറി മറിച്ചതാണ്. കാരണം ഒരു ഗവൺമെന്റ് സ്കൂളിന് ഒരിക്കലും കിട്ടാവുന്നതിന് കൂടുതൽ അവിടെ കിട്ടിയിട്ടുണ്ട്. കാരണം അവിടുത്തെ ടീച്ചേഴ്സ് ആണ് അതിന്റെ മെയിൻ കാരണം. അതായത് ശശീന്ദ്ര മാഷ്, മറിയാമ്മ ടീച്ചർ, ആന്റണി മാഷ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ഇപ്പോഴും ആ ടീച്ചേഴ്സ് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. ആദ്യം നമ്മൾ സ്വാധീനിച്ച് വെച്ചിട്ടുണ്ട്.
0: ഓ, ഗംഭീരം ഗംഭീരം.
1: അത്ര നല്ലൊരു ഇതിലേക്ക് നമുക്ക് കൊണ്ടുവന്നുണ്ട്. അവിടുത്തെ ചെറുപയർ നമ്മൾ ഉച്ചയുടെ ഉച്ചഭക്ഷണം ഏറ്റവും കൂടുതൽ കഞ്ഞി കുടിക്കലും കുറച്ചും. അത് കഴിഞ്ഞിട്ട് ഒരു അമ്മാമിന് ഞങ്ങൾക്ക് ചട്ടി വെച്ചാൽ, അപ്പൊ ഞങ്ങള് അത് കഴിഞ്ഞിട്ട് പോയി കറി കിടന്ന് പറഞ്ഞ് കഴിക്കലും. ബെല്ലടിക്കാൻ പോവും, ഫ്രിഡ്ജ് ചെല്ലാൻ പോവും, ജനഗണമന നമ്മുടെ ദേശീയഗാനം അറിയിക്കാൻ പോവും. എല്ലാവർക്കും ഇപ്പോഴുമായിട്ട് ഒരു എന്റെ ഒരു ഫുള്ളി എന്റർടൈൻമെന്റ് ആയിരുന്നു.
0: അടിപൊളി. ഇത് പറയുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട് എത്ര മാത്രം ഉണ്ട് നല്ല ഓർമ്മകൾ എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നമ്മുടെ ആ സ്കൂളിലെ കൊന്നക്കുഴിയിലുള്ള ഒരേ ഒരു എൽ പി സ്കൂളേ ഉള്ളൂ, ആ സ്കൂളിലെ എല്ലാവർക്കും വേണ്ടി നമുക്ക് അടുത്ത് പാട്ട് കൊടുക്കാം.
1: താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു സിജോ, താങ്ക് യു സോ മച്ച്. ബൈ. സിജോ റാഫിയിലായിരുന്നു. കുറച്ച് നല്ല മെമ്മറീസിലൂടെ പെട്ടെന്ന് നമ്മളെ സ്കൂളിലേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നല്ല മെമ്മറീസ് ആണ്. ആളിങ്ങനെ ഒരു നൊസ്റ്റ് വന്ന സമയത്ത് നമ്മളെ വിളിച്ച് വളരെ മനോഹരമായിട്ട് ആ സ്കൂളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വന്നു അല്ലേ. ആ രീതിയിൽ തന്നെ ആളത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും നല്ല ഓർമ്മകൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനെ പറ്റിയൊരു പാട്ടുകൂടി വരുമ്പോഴാണ് എൻ്റെ ഒരു ഭംഗി വരിക അല്ലേ. എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല മെമ്മറീസിന് പറ്റിയ പാട്ട് ചില്ല എന്ന സിനിമയിലെ ജാനകി അമ്മ പാടിയൊരു പാട്ട് തന്നെയായിരിക്കും അതിന് ഏറ്റവും ആപ്റ്റ് എന്ന് ഞാൻ കരുതുന്നു.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമം നനച്ച മാതിരി ഇല്ല.
4: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
4: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Morning Safari.
9: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
10: ബ്രോട്ട് ടു യു ബൈ
11: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
12: ഇൻ അസോസിയേഷൻ വിത്ത്
13: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
14: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
15: home. ഇന്ന് നമ്മുടെ മോർണിംഗ് സവാരി നേരെ സ്കൂളിൽ ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. സ്കൂളിന്റെ ഒരു എന്താ പറയാ, സ്കൂളിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. എല്ലാവരും ഒരുപാട് പേര് നല്ല മെമ്മറീസ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. രാഷിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്. ഫസ്റ്റ് ഡേ കാർമേഘങ്ങൾ മൂടിയ ഇരുണ്ട ദിനം, സ്കൂളിൽ ലൈറ്റൊന്നുമില്ല, കിടിലം മഴ, പുതിയ യൂണിഫോമിൻ്റെയും ബാഗിൻ്റെ ഒക്കെ ആ ഒരു മണം. ഓ, മനസ്സിലേക്ക് അത്തരം ആ ഒരു നല്ല മെമ്മറീസ് എത്തിക്കാണെന്ന് വിചാരിക്കുന്നു. റാഷിദാണ് ആ ഒരു മെസ്സേജ്, ആ ഒരു നല്ല മെമ്മറിയും ഷെയർ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ മാസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും സെൻതിരാജസ് എറണാകുളം മസ്നയാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ആ സ്കൂളിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് മസ്നയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ ഷാ പറയുന്നത് അരൂർ യു പി സ്കൂൾ വടകര താലൂക്ക്, കറക്റ്റ് ആണല്ലോ ഞാൻ പറഞ്ഞത് അല്ലേ. ഷാ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു മെസ്സേജ് അയക്കുന്നത്. സ്കൂളിൻ്റെ പേരൊക്കെ ആൾ അയച്ചു തന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് എം ഡി സ്കൂൾ അല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത് രാജേഷ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സിറാജിൻ്റെ മെസ്സേജാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിൽ തൃത്താല ഉപജില്ലയിലെ ഇട്ടോണം എന്ന സ്ഥലത്തുള്ള ഒരു എയ്ഡഡ് വിദ്യാലയമാണ് എ എൽ പി എസ് ഇട്ടോണം. ഓക്കെ, ഇട്ടോണം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്നുള്ളൊരു ഒരു കാര്യം കൂടി സിറാജ് നമുക്കൊരു അങ്ങനെ ഒരു ഒരു കൗതുക വിശേഷം കൂടി ഷെയർ ചെയ്തു തന്നു. താങ്ക് യു. നമുക്ക് പി ഒ ബോക്സിൽ നമുക്ക് പറ്റിയൊരു സ്ഥലമാണത്, നമുക്ക് അതിൻ്റെ ചരിത്രമൊക്കെ അന്വേഷിച്ച് പോകാം. താങ്ക് യു സിറാജ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന അമ്പല സ്കൂൾ പെരിങ്ങോട്ടുകര തൃശ്ശൂർ, അൻസലാണ് കേട്ടോ, അൻസൽ ആ സ്കൂളിലാണ് പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. അടിപൊളി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ജാസിറാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ജാസിർ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ബി ഇ എം യു പി സ്കൂൾ പാവങ്ങാട്. ഓ, ഈ സ്ഥലവും വെറൈറ്റി ആണല്ലോ. ഇത് ഞാൻ അറിയാതെ ഇനി പി ഒ ബോക്സിലേക്ക് പോവോ? സ്ഥലപ്പേരുകളൊക്കെ വെറൈറ്റികൾ വരുന്നുണ്ട്. പാവങ്ങാട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ, ഇത് കോഴിക്കോട് ഭാഗത്ത് ഉള്ള ഒരു സ്ഥലമാണ് പാവങ്ങാട് എന്ന് പറയുന്നത് ഒരു സ്ഥലം. ഓക്കെ, ആ സ്ഥലത്തെയും ഞാനിങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ജാസിറെ. കൂടെ തന്നെ ഐഷയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഭവൻസ് വിദ്യാമന്ദിർ ഇളമക്കര എറണാകുളം, ഐഷ സുൽഫിക്കർ ആണ് ആ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ആ സ്കൂളിലാണ് പഠിച്ചത് എന്ന് പറയുന്നു. നെക്സ്റ്റ് സിപ്പിനാണ്. എ എം യു പി സ്കൂൾ കൂളിമുട്ടം, അത് മതിലകം, തൃശ്ശൂർ തന്നെയല്ലേ, മതിലകം തൃശ്ശൂർ ആ ഭാഗമല്ലേ വരുന്നത്. ഓക്കെ, സിപ്പിനാണ് ആ സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സഹറ മെസ്സേജ് ചെയ്യുന്നുണ്ട്. 1 മുതൽ 4 വരെ മാപ്പിള എൽ പി സ്കൂൾ പാപ്പിനിശ്ശേരിയിലായിരുന്നു. പിന്നെ 5th മുതൽ 7th വരെ ആറോൺ യു പി സ്കൂൾ പാപ്പിനിശ്ശേരിയായിരുന്നു. പിന്നെ 10 വരെയുള്ള ഇത് പഠിച്ചത് EMSS ഗവൺമെൻറ് HSS പാപ്പിനിശ്ശേരി എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് അതൊക്കെ എനിക്ക് ഡിവൈഡ് ചെയ്തിട്ടൊക്കെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി സാറാ. കൂടെ തന്നെ ജാഫർ മെസ്സേജ് ചെയ്യുന്നുണ്ട്, GMVHSS കൊയിലാണ്ടി അവിടെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് സ്റ്റഡീഡ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അൺടിൽ പ്ലസ് ടു വരെ അവിടെയായിരുന്നു ജാഫർ കൊയിലാണ്ടി പഠിച്ചത് എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് റിയാസ് കൂർഗ് മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഓക്കെ കാസർഗോഡ് ഉള്ള ഒരു സ്കൂളിലാണ് പഠിച്ചത്, സാദിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അല്ലേ, ഓക്കെ അങ്ങനെയല്ലേ, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്, ആ സ്കൂളിലാണ് പഠിച്ചത്, ദേലി എന്ന് പറയുന്നുണ്ട്, സ്ഥലത്തിൻ്റെ പേരാണല്ലേ, കാസർഗോഡ് ഭാഗത്തെ, ഓക്കെ റിയാസ് ആ സ്കൂളിലാണ് പഠിച്ചതെന്ന് പറയുന്നു. സലീം ബക്കർ പറയുന്നു, ഗുഡ് മോർണിംഗ് നിസാന്ന്, വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ മകൾ സഹന വി സലീമിൻ്റെയും മുഹമ്മദ് ജിനാസിൻ്റെയും മകൾ ഇംലിയ ദിൽനയുടെ 1st ജന്മദിനമാണെന്ന് വിഷയണം. ഓക്കെ അപ്പം ഇൽമിയ ദിൽന, ഓക്കെ അടിപൊളി പേര് കേട്ടോ. അപ്പം ഇൽമിയ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേയും കൂടെ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന June 1st ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവർക്കുമുള്ള സ്പെഷ്യൽ വിഷസ്.

ഷൈജുവിന്റെ മെസ്സേജ് കുറച്ച് സമയം മുമ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. ആള് മെസ്സേജ് ചെയ്യുന്നത് സൗദിന്നാണ് കേട്ടോ. ഐ എം ഷൈജു ഫ്രം സൗദി എന്ന് പറഞ്ഞിട്ട് ജുബലിൽ അങ്ങനെ തന്നെയുള്ള സ്ഥലത്തിന്റെ പേര് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആള് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഷൈജു, ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അദ്ദേഹം മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഇനി എല്ലാ ദിവസവും ഈ സമയത്ത് മെസ്സേജുകളൊക്കെ പോരട്ടെ കേട്ടോ. ആയിഷ ഷൻസക്ക് രണ്ടാം ക്ലാസ്സിലേക്കാണ് മോള് ഇന്ന് എത്തുന്നത്. അപ്പം മോൾക്ക് എല്ലാവിധ ആശംസകളും കൊടുക്കണം എന്ന് പറയുന്നു. എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടുകൂടി ആയിഷ ഷൻസക്ക് നമ്മൾ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് അനീസ് ദോഹയുടെ മെസ്സേജാണ് കേട്ടോ. അനീസ് പറയുന്നത് അനീസ് പഠിച്ചത് MALP സ്കൂൾ വാലില്ലാപ്പുഴ, കൂടെ ഉപ്പയായിരുന്നു അവിടുത്തെ എച്ചം, അടിപൊളി. എന്തെങ്കിലും രസകരമായ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ അനീസെ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ. എബിൻ തോമസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇതുപോലെ പേരൻസ് ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാൽ കുറെ കൗതുകമുള്ള കുറെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പം സംഭവിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മെസ്സേജിലോ അതല്ലെങ്കിൽ വിളിച്ചോ ഒക്കെ സംസാരിക്കാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ 444-4917. നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ നിങ്ങളുടെ പേരൻസും പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു നല്ല മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. നെക്സ്റ്റ് എബിൻ തോമസ് പറയുന്നത് STUP സ്കൂൾ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്കൂള് 1924 സ്ഥാപിതമായിട്ടുള്ള സ്കൂളാണ്, അവിടെയാണ് പഠിച്ചത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചരിത്രമുള്ളൊരു സ്കൂളാണ് എന്ന് പറഞ്ഞിട്ടാണ് എബിൻ തോമസിന്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ന്യൂഫ് ഓക്കെ, അടുത്തൊരു മെസ്സേജ് തലശ്ശേരി മുബാറക് സ്കൂൾ ഓർമ്മകളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് എത്തിയിട്ടുള്ളത്. മഴയും കൊണ്ട് പോയ നല്ല എന്തൊരു രസമുള്ള കാലമായിരുന്നു അത്. എൻ്റെ മക്കൾക്ക് ഓക്കെ ഫ്രീ ആയിട്ടുള്ള സ്കൂളിലൊക്കെ കേൾക്കുമ്പോൾ വലിയ അഭിമാനമാണ്. ഓക്കെ ഓക്കെ, സ്കൂളിനെ കുറിച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് മക്കൾക്ക് വലിയ അഭിമാനമാണ്. നൂഫ് ആണ് പറയുന്നത്. ഓക്കെ, നൂഫിൻ്റെ മെസ്സേജ് ആയിരുന്നു കേട്ടോ. നൂഫെ സന്തോഷം ആ ഒരു വിശേഷം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്തതിന്. ഇനിയും ഒരുപാട് പേരുടെ സ്കൂൾ മെമ്മറീസും സ്കൂളിൻ്റെ പേരുകളും ഒക്കെ വന്നിട്ടുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം കേട്ടോ. അതിന് മുൻപായിട്ട് നമ്മുടെ സ്കൂൾ വിശേഷം പറയുന്ന സമയത്ത് ഒരു നല്ല പാട്ട്, ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന സിനിമയിലൊരു പാട്ടുണ്ട് കേട്ടോ, കണക്കിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടിലേക്ക്.

0: suno. The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഹായ് നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
3: ഇനി നമ്മൾ എന്ത് ചെയ്യും?
4: You are listening to Radio.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആണ്. നമ്മളിങ്ങനെ ചോദിച്ചു വന്ന് സ്കൂളിലെ ആദ്യ ദിന ഓർമ്മകളാണ്. അതിൻ്റെ കൂട്ടത്തില് പേരൻസ് പഠിപ്പിച്ച ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടോ, അങ്ങനെയുള്ള നല്ല മെമ്മറീസ് ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യുകയാണ്, നല്ല കുറച്ച് ഓർമ്മകൾ പങ്കുവെക്കാനായിട്ട് നമ്മളുടെ കൂടെ ഇതാ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ മുഷ്താക്കി പറഞ്ഞോളൂ, എന്താണ് സ്കൂൾ മെമ്മറീസ് ഒക്കെ ചോദിച്ചപ്പോ പറയാനുള്ളത്?
7: പഠിച്ചത് കോഴിക്കോട് ജില്ലയിലെ ചൂലൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ആണ് 1 മുതൽ 4 വരെ പഠിച്ചത്. എന്റെ ഫാദർ അവിടുത്തെ അറബിക് അധ്യാപകനായിരുന്നു.
6: അറബിക്ക് പഠിപ്പിച്ചിരുന്ന മുഷ്താഖിനെയും?
7: ആ ഞങ്ങളൊക്കെ തന്നെ പഠിപ്പിച്ചത്.
6: ആണോ, അപ്പൊ ഒരു പേടിയോ എങ്ങനെയായിരുന്നു ഫാദർ തന്നെ പഠിപ്പിക്കാൻ സ്കൂൾ ക്ലാസ്സിൽ നിൽക്കുമ്പോ ഉണ്ടാകുന്നൊരു ഫീൽ എങ്ങനെയായിരുന്നു?
7: ഉറപ്പല്ലേ, പേടി ഉണ്ടാവുമല്ലോ. ഫാദർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയായിരുന്നു എല്ലാ കാര്യത്തിനും.
6: ചോദ്യമൊക്കെ ചോദിക്കില്ലേ ക്ലാസ്സിൽ എല്ലാവരോടും ചോദിക്കുന്ന പോലെ?
7: ഓ
6: ചിലപ്പോ 2 ചോദ്യം കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ.
7: ചിപ്പുമ്പോ മറ്റുള്ളവർക്ക് അവര് മാതൃകയാവുമല്ലോ.
6: അതെ അതെ, അങ്ങനെ.
7: നമുക്ക് കൂടുതൽ കിട്ടും.
6: ഓക്കെ, ഉപ്പയുടെ പേരെന്തായിരുന്നു?
7: ഉപ്പയുടെ പേര് അബ്ദുള്ള എന്ന് പറയും. റിട്ടയർഡ് ആണ്.
6: റിട്ടയർഡ് ആണ്, ഓക്കെ. പക്ഷെ എന്നാലും വളരെ സന്തോഷമല്ലേ, ഉപ്പ പഠിപ്പിച്ച ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയതൊരു ഭാഗ്യല്ലേ. അപ്പൊ എല്ലാം നല്ല മെമ്മറീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു അല്ലേ.
7: എല്ലാം നല്ല മെമ്മറീസ്. പിന്നെ ഞാൻ കൊടിയത്തൂരേക്ക് മാറി. ഞങ്ങൾ സ്വദേശം കൊടിയത്തൂരാണ്.
6: ഓക്കെ, മുഷ്താഖായിരുന്നു നമ്മളുടെ അടുത്ത് സംസാരിച്ചത്. ഉപ്പ അറബിക് അധ്യാപകനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലിരുന്നതിനെ കുറിച്ചും ആ ഒരു നല്ല ഓർമ്മകളൊക്കെ ആയിരുന്നു മുഷ്താഖ് ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെ പ്രശാന്ത്, പ്രിയ പ്രശാന്ത് ആണ് കേട്ടോ. പ്രശാന്ത് കുമാർ അഡ്മിഷൻ നമ്പർ 1 അറ്റ് കേന്ദ്രീയ വിദ്യാലയ നമ്പർ 2 മാംഗ്ലൂർ 1-10 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് അയക്കുന്നു. കൂടെ തന്നെ ഹംസക്കുട്ടി പറയുന്നത് GMLP സ്കൂൾ വെണ്ണക്കോട് 1-4 അവിടെയായിരുന്നു. പിന്നെ 5 മുതൽ 7 വരെ AUP മലയമ്മ, അങ്ങനെ തന്നെയാണല്ലോ അല്ലേ സ്ഥലത്തിൻ്റെ പേര്. ഓക്കെ, 8 ഓക്കെ, അടുത്തൊരു സ്ഥലത്തിൻ്റെ പേര് കൂടി പറയുന്നുണ്ട്. പിന്നെ 9-10 GVHSS ചാത്തമംഗലം, അങ്ങനെ തന്നെയല്ലേ. ഓക്കെ, അങ്ങനെ പറയുന്നു. കൂടെ തന്നെ ഹാരിസ് GP മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഞാൻ 1 മുതൽ 4 വരെ പഠിച്ചത് SP സ്കൂളാണ്, എടവനക്കാട് തന്നെയാണ്. പിന്നെ 5 മുതൽ അങ്ങോട്ട് HIHSS എടവനക്കാട് ആണ് എന്ന് പറഞ്ഞിട്ട് ഹാരിസ് എടവനക്കാടിന്റെ മെസ്സേജ് ഉണ്ട്. സയ്യിദ് അലി നെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സയ്യിദ് അലി. അജയ് കൊച്ചിന്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. അഫ്സൽ പറയുന്നത് സ്കൂളിൽ പോകാൻ രാവിലെ നേരത്തെ കുളി കഴിഞ്ഞ് പുസ്തകവും ചോറു പാത്രവും ബാഗിലെടുത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലാങ്കി ലാങ്കി പൂത്തുലഞ്ഞ മണവും ചെമ്പകൻ തളർത്ത മണവും താഴെ വീണ് കിടക്കുന്ന എല്ലാം എടുത്ത് അതുമായിട്ട് സ്കൂളിലേക്ക് ഓടിപ്പോകുന്ന ആ നല്ല നിമിഷങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നു, എനിക്ക് ഓർമ്മ വരുന്നു എന്ന് പറഞ്ഞിട്ട് അഫ്സൽ ഖാദിക്കോടാണ്. സ്കൂളിലേക്ക് പോകുന്ന വഴികൾ ഈ പറഞ്ഞപോലെ അതൊരു ഭയങ്കര ഒരു മെമ്മറിയാണല്ലേ. സ്കൂളിലേക്ക് നമ്മൾ ചെന്നെത്തുന്ന ആ ഒരു വഴിയുണ്ടല്ലോ, അതും ഈ പറഞ്ഞപോലെ കുറേ മെമ്മറീസ് പലർക്കും സമ്മാനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു വഴി ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ മെസ്സേജിൽ പറയാം കേട്ടോ. 500-9917 എന്ന നമ്പറിലേക്ക്. നെക്സ്റ്റ് ഇഫ്തിക്കറാണ്. സ്കൂൾ തുറക്കുന്ന ഈ നല്ല ദിനത്തിൽ പുതിയ ക്ലാസ്സുകളിലേക്ക് ചുവടുവെക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഹൃദയം നിറഞ്ഞ അധ്യയന വർഷ ആശംസകൾ. പുതിയ അറിവുകളും നല്ല കൂട്ടുകാരും മനോഹരമായിട്ടുള്ള ഓർമ്മകളും നിങ്ങൾക്ക് സമ്മാനിക്കാൻ ഈ വർഷത്തിന് കഴിയട്ടെ എന്നുള്ള ഒരു നല്ല ആശംസയാണ് ഇഫ്തിക്കർ പറയുന്നത്. നെക്സ്റ്റ് റോഷാലിൻ്റെ മെസ്സേജാണ് കേട്ടോ. ഗുഡ് മോർണിംഗ്, ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത് JBSലാണ് പഠിച്ചത് എന്ന് പറയുന്നു. കൂടെ പറയുന്നത് ജൂനിയർ ബേസിക് സ്കൂൾ കുറ്റിപ്പുഴ നിയർ നെടുമ്പാശ്ശേരി. ഓക്കെ, സ്കൂൾ എൻ്റെ വീടിന് അടുത്തായതിനാൽ എന്നും ഞാൻ വീട്ടിൽ പോയാണ് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ലഞ്ച് കഴിഞ്ഞ് സ്കൂളിലെത്തുമ്പോഴേ അവിടെ കുട്ടികൾ ഉപ്മാവ് കഴിച്ചതിന് നല്ല മണമായിരിക്കും. എനിക്കും ഈ സൂപ്പർ ഉപ്മാവ് കഴിക്കാൻ ഭയങ്കര ഒരു ആഗ്രഹം. ഒരു ദിവസം ചങ്ക് ബ്രോ കബീർ എനിക്ക് അവൻ്റെ ചോറ് പാത്രത്തിൽ ഉപ്മാവ് സേറ് കാണാതെ തന്നത് ഞാൻ തന്നതും ഞാനത് ആർത്തിയോട് കഴിച്ചതും ഇന്നും ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് റോഷാൽ എത്ര ഇത്ര മെമ്മറീസ് ആണ് വരുന്നത് അല്ലേ. ഇപ്പം നമ്മൾ ഈ സ്കൂളിലേക്ക് പോകുന്ന വഴിയുടെ വിശേഷം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വീടിനടുത്ത് തന്നെ സ്കൂളുള്ള കുട്ടികളുടെ അടുത്ത് അല്ലാത്ത കുട്ടികൾക്ക് കുറച്ചൊരു എന്താ പറയുക, ഓ ഇവർ വീട്ടിൽ പോയി പെട്ടെന്ന് കഴിച്ചിട്ട് തിരിച്ചു വരുമല്ലോ എന്നൊരു കൗതുകം തോന്നാറുണ്ട്. അപ്പം അങ്ങനെ സ്കൂളിനടുത്ത് തന്നെ വീടുണ്ടായിരുന്നവരുണ്ടോ, തൊട്ടടുത്ത് ഒറ്റ ഓട്ടത്തിന് സ്കൂളിലേക്ക് എത്താമെന്ന് പറയുന്ന പോലെയുള്ള മെമ്മറീസ് ഉള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിശേഷങ്ങൾ ഷെയർ ചെയ്യാവുന്നതാണ്, വിളിക്കാവുന്നതാണ്, 444-9417 എന്ന നമ്പറിലേക്ക്. അതല്ലെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിലേക്ക് പോകുന്ന വഴിയുടെ ആ ഒരു നല്ല ഓർമ്മകളുണ്ട്, വഴി ഓർമ്മകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അതിന് പേരിടാൻ പറ്റും. അങ്ങനെയുള്ള നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പൊ തന്നെ വിളിച്ചോളൂ 444-9417 എന്ന നമ്പറിലേക്ക്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: Listening to
5: Morning Safari.
2: Morning Safari.
5: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: Kisses.
1: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
0: Now available on Uridu TV channel number 911.
1: The biggest jewelry festival is now happening at Joyalukkas. Joyalukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
6: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: ആക്ഷൻ മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
9: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
10: ഓ ഡ്രാമ
11: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്യം.
10: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി.
12: റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
13: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
14: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
0: This is
15: Morning Safari. Morning Safari.
0: Morning Safari.
15: Morning Safari.
16: Malabar Gold and Diamonds Morning Safari.
14: Brought to you by Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
17: In association with
18: Commercial Bank, we are saving more. Turns dreams into reality. Commercial Bank's 5 million riyals dream. Dream bigger.
19: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
0: Just feel like you're home.
6: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പുറം തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കുള്ള ഉച്ചവിശ്രമ നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെയാണ് തുറസായ സ്ഥലങ്ങളിൽ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. സെപ്റ്റംബർ 15 വരെ ഈ നിയന്ത്രണം തുടരും. വേനൽക്കാലത്ത് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കടുത്ത ചൂടിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനുമായാണ് ഉച്ച സമയത്തെ ജോലി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രത്യേക പരിശോധനാ വിഭാഗം രാജ്യത്ത് ഉടനീളം കർശന പരിശോധനകളും ഇക്കാലയളവിൽ സംഘടിപ്പിക്കാറുണ്ട്. ഖത്തറിലെ ജൂൺ മാസത്തിലെ ഇന്ധന വില ഖത്തർ എനർജി പ്രഖ്യാപിച്ചു. പ്രീമിയം ഗ്രേഡ് പെട്രോളിന് 2 റിയാൽ, സൂപ്പർ ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 2.10 റിയാൽ ആയിരിക്കും നിരക്ക്. ഡീസൽ വില 2.05 റിയാൽ തന്നെയാണ്. IPL-ലെ കലാശപ്പോരിൽ ഗുജറാത്തിനെ 5 വിക്കറ്റിന് തകർത്ത് ബാംഗ്ലൂർ തുടർച്ചയായ 2 സീസണിലും കിരീടമുയർത്തി. ആവേശകരമായ ഫൈനലിൽ വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ബാംഗ്ലൂരിന് മിന്നുന്ന വിജയം സമ്മാനിച്ചത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 31 ഡിഗ്രി സെൽഷ്യസ്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
2: எல்லாருக்கும் வணக்கம். நான் விஜய் சேதுபதி.
3: You are listening to Radio Suno.
2: கேட்டு கேட்டு கூட்டு கூட

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഇന്ന് നാട്ടിലെ സ്കൂളിലേക്ക് കുട്ടികൾ പോകുന്ന ആദ്യ ദിവസമാണ്. അപ്പോൾ ജൂൺ 1st. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ, ഒരുപാട് മെമ്മറീസൊക്കെ എനിക്കിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിങ്ങനെ രസമായിട്ട് അതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കരികിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജൂൺ 1st തിങ്കളാഴ്ച ദിവസമാണ്. സമയം 8 കഴിഞ്ഞു 17 കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് സവാരിയാണ്. ഞാൻ സാർ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളുടെ കൂടെ ഇനി രണ്ട് പേര് കൂടി ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ രണ്ടുപേർ ജോയിൻ ചെയ്തിട്ട് അവരുടെ കുറച്ച് സ്കൂളിലെ നല്ല മെമ്മറീസ് നമ്മളിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. വീടിനടുത്ത് സ്കൂളിലുള്ള ആളുകളുണ്ടായിരിക്കും, അവരുടെ നല്ല മെമ്മറീസ് ഉണ്ടായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ പേരൻസിന്റെ ക്ലാസ്സിൽ അല്ലെങ്കിൽ അവരെ അധ്യാപകരായിട്ട് പഠിപ്പിച്ച മെമ്മറീസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇന്നത്തെ ദിവസം ഇങ്ങനെ കേട്ട് വരുന്ന സമയമാണ് കേട്ടോ. അപ്പൊ നമ്മളുടെ കൂടെ രണ്ടു പേര് കൂടി

0: ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ നല്ല മെമ്മറീസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് കേൾക്കാം.
1: എന്റെ പേര് അബ്ദുൽ ജലീസ്, ഞാൻ മലപ്പുറം ജി എൽ പി സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നു. പാങ് എന്നുള്ള പ്രദേശം.
0: ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് നല്ല മെമ്മറീസ് ഷെയർ ചെയ്യാനുള്ള?
1: ഞാൻ അങ്ങനെ ആലോചിക്കാൻ, ഞാൻ പഠിച്ച സമയത്ത് എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, എന്റെ പേര് അമീർ.
0: ഓക്കെ,
1: ഞാന് സ്കൂൾ പഠിക്കുന്ന കാലത്ത് എന്നെ ഭയങ്കര ബിസിനസ് മൈൻഡഡ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ വരുമ്പോ പിന്നെ അവന്റെ അവനൊരു മലയോര പ്രദേശത്ത് വന്നിരുന്നു. അപ്പൊ അവിടെ കിട്ടുന്ന നെല്ലിക്ക, പാഷൻ ഫ്രൂട്ട്, അരിനെല്ല് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യും.
0: നിങ്ങൾക്ക് തരും പൈസക്ക്
1: സ്കൂൾ? ആ സ്കൂൾ, അതും യു പി സ്കൂൾ. ആ ഒരു സ്ഥലത്തില് 50 പൈസക്ക് 1 രൂപ അന്ന് വിൽക്കും. ഇപ്പോഴും മാഷാല്ല നല്ലൊരു ബിസിനസ്മാനാണ്. നമുക്ക് അവനോടുള്ള അസൂയ എന്താന്ന് വെച്ചാല് പിന്നെ ഐസില്ലേ, ഐസ് വരെ കൊടുത്തിട്ട്
0: വിറ്റിട്ടുണ്ട്. മഹാനായിരുന്നു.
1: അതായത് 30 ലിറ്റർ സാധനങ്ങൾ കൊടുത്തിട്ട് പെൺകുട്ടികൾക്കൊക്കെ കൊടുക്കും, അവർക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കും. അതുമാതിരി അപ്പൊ നമുക്ക് അവനോടൊരു അസൂയായിരുന്നു.
0: അടിപൊളി.
1: ഇവർക്ക് ആ സമയത്ത് തന്നെ ലേഡീസ് ഫാൻ ബേസ് ഉണ്ടായിരുന്നു ഈ 30 ലിറ്റർ സാധനങ്ങൾ കൊണ്ടുവരുന്നോണ്ട്.
2: ഹംസകുട്ടി വെണ്ണക്കോട്. എല്ലാരും ഈ സ്കൂളിലെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുമ്പോ നമ്മളെ ഓർമ്മകൾ ഇങ്ങനെ
0: വന്നോണ്ടിരിക്കാണ്.
2: ഞാൻ മെനയാണ് നാട്ടിൽ നിന്ന് വന്നത്. നമ്മളെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാല് നമ്മളെ പ്രായമാകുമ്പോ കുറെ ആൾക്കാർ ഇങ്ങനെ നേരെ വെക്കാതെ വളഞ്ഞു നടക്കല്ലോ. അപ്പൊ പറയുന്നത് തന്നെ കൊഴിഞ്ഞു പോയ ബാല്യകാലം തെരഞ്ഞു നോക്കുക എന്നാണ് പറയല്ലോ ആൾക്കാർ.
0: ഓ, അങ്ങനെയുണ്ടല്ലേ.
2: ഞാനെന്റെ എൽ പി സ്കൂൾ നമ്മളെ തൊട്ടടുത്ത് തന്നെ, തൊട്ടടുത്ത് പറഞ്ഞാല് ഒരു 800 മീറ്റർ 800 മീറ്ററിലായിരുന്നു എൽ പി സ്കൂള്. ഒറ്റവട്ടം, കാരണം എന്റെ വീട് കുറച്ചൊരു കുന്ന്, ഒരു കയറ്റങ്ങളുള്ള ഒരു കുന്നിന്റെ മുകളിലായിരുന്നു. അവിടെ ഇങ്ങോട്ട് പോരുമ്പോ ഒറ്റവട്ടത്തിനടുത്ത്, തിരിച്ചു പോകുമ്പോൾ കുറച്ച് കിടക്കും, തിരിച്ച് കയറ്റങ്ങാറുണ്ടല്ലോ. ഞങ്ങളൊരു 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ ഞങ്ങള് കുട്ടികളെല്ലാരും ഒരു ഗ്യാങ് ആയിട്ട്, ഞങ്ങൾ അന്നൊരു 4-ാം ക്ലാസ് വരെ അന്നൊക്കെ ബാലരമ ഭയങ്കര ഇതാണല്ലോ. അപ്പൊ അതിലെ കഥാപാത്രങ്ങൾ പോലെ ഇനി കുറെ ആൾക്കാരെ പേരും ഇന്നും ആ ഒരു എത്ര പേര് വരെ നിലനിൽക്കുന്നുണ്ട്. അതിലെ പല ആൾക്കാരെ പേരും കുട്ടൂസൻ ഒക്കെ ഭയങ്കര നമുക്കൊരു സർക്കസ് ടീം പോലെ, സർക്കസ് കൂടാരൊക്കെ ഉണ്ടാക്കിട്ട് സ്കൂൾ ഇന്റർവെല്ലെ സമയത്ത് കളിക്കാൻ
0: പോവാറായിരുന്നു. ഈ വീടിനടുത്ത് സ്കൂൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി കഴിച്ചിട്ടൊക്കെ തിരിച്ചു വരുവായിരുന്നു ഉച്ചക്ക്.
2: ആ വീടിനടുത്ത്, അത് ഉച്ചക്ക് പിന്നെ നമ്മള് സ്കൂളിലത്തെ കഞ്ഞി എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണല്ലോ. സ്കൂളിലത്തെ അത് ഒന്നിച്ചുണ്ടാക്കുന്ന കഞ്ഞും പയറും, അന്നൊക്കെ പയറും അല്ലെങ്കിൽ കടലൊക്കെ കറിയല്ലേ ഉണ്ടാകാം. കറി എന്ന് പറഞ്ഞാല് കറി അടിയിൽ മുകളിൽ നിൽക്കൂല, അടിയിൽ അങ്ങ് പോകും. അങ്ങനെ
0: പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മെമ്മറീസ് ആയിട്ട് അതിങ്ങനെ ഏറ്റവും മുകളിൽ നിൽക്കുന്നല്ലേ.
2: അതന്നെ.
0: ഇങ്ങനെ ഒരുപാട് നല്ല മെസ്സേജുകളും കോൾസും ഒക്കെ കൊണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ശിവയുടെ മെസ്സേജ് ഉണ്ട്. അദ്ദേഹം ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, സ്കൂളിലെ പഴയ കൂട്ടുകാരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. ഈ ചിത്രത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. 2002 2025 സെപ്റ്റംബർ മാസം അന്വേഷിച്ചു കണ്ടെത്തി വീണ്ടും ഒത്തുകൂടിയ ഒരു എൽ പി സ്കൂൾ കൂട്ടായ്മ എന്റെ കഥ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ശിവ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അനീസ് കുറച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാദർ എച്ചമ്മായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വലിയ സ്റ്റോറി ആളയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ആ മെസ്സേജുകളിലേക്കൊക്കെ വരാട്ടോ. ഒരുപാട് പേരുടെ ഒത്തിരി നല്ല മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ആ മെസ്സേജുകളിലേക്ക് എല്ലാം വരുന്നതായിരിക്കും. ഈ പാട്ടുകൾക്ക് ശേഷം നമ്മൾ ആ ഒരു മെസ്സേജുകളിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ കേൾക്കുന്ന പാട്ട് തണ്ണീർ മത്തൻ ദിനങ്ങൾ എന്ന സിനിമയിലെ പാട്ട്. സമയം 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ്. ഞെനിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. This is Morning Safari.
2: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
6: home. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ്സാണ്. ഇപ്പോഴും നമ്മളൊരു സ്കൂളിന്റെ മുന്നിൽ നിൽക്കുകയാണ് അല്ലേ. നമ്മൾ എത്ര സമയമായല്ലേ ഈ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് വീണ്ടും നമുക്കിങ്ങനെ നല്ല ഓർമ്മകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ഇതാ ജോയിൻ ചെയ്യുന്നു. എന്താണ് ആ വിശേഷങ്ങൾ എന്ന് കേൾക്കാമേ.
7: ഹലോ,
6: ഗുഡ് മോർണിംഗ്. ആരാണ്?
7: ഗുഡ് മോർണിംഗ്, നീനയാണ്. ഞാൻ അതായത് നമ്മള് നഴ്സറി തൊട്ട് 4ാം ക്ലാസ് വരെ, അതെ, നമ്മള് പണ്ട് നഴ്സറിന്നാണല്ലോ പറയാം. നഴ്സറി തൊട്ട് 4ാം ക്ലാസ് വരെ നമ്മുടെ കൊറ്റനെല്ലൂർ സ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റിലായിരുന്നു 10th. അത് കഴിഞ്ഞ് പിന്നെ നാഷണൽ സ്കൂള്, അങ്ങനെ അങ്ങനെ അങ്ങനെ പോയി.
6: അപ്പൊ വീടിനടുത്ത് തന്നെയായിരുന്നു സ്കൂള്?
7: കൊട്ടയല്ലൂർ സ്കൂള്. അടുത്തെന്ന് വെച്ചാല് നമ്മളെ കുറച്ചൊരു വഴിയുണ്ട്, നമ്മള് കരുവാപ്പടി എന്ന് പറയും. അവിടുന്ന് പിന്നെ ഒരു 2-3 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷെ രസകരം ആയിരുന്നു പോക്ക്,
6: അടിപൊളിയായിരുന്നു. ആ വഴി ഓർമ്മകൾ എന്തൊക്കെയാണ്? പോകുന്ന വഴിക്ക് കാണുന്ന സാധനങ്ങളൊക്കെ കൗതുകത്തോടെ നോക്കി പോവുക, അങ്ങനെയൊക്കെ പരിപാടികളായിരുന്നു. അത് നല്ല കുട്ടിയായിട്ട് നേരെ സ്കൂളിലേക്ക് എത്തുമായിരുന്നോ?
7: അതല്ലായിരുന്നു, നല്ല കുട്ടിയായിരുന്നു.
6: സ്വാഭാവികം.
7: ചേട്ടനും ഉണ്ടാവും കൂടെ, അപ്പൊ ചേട്ടന്റെ ഫ്രണ്ട്സ് ഉണ്ടാവും കൂടെ. അപ്പൊ പിന്നെ അവരുടെ അനിയത്തിമാര് അടിയന്മാര് ഞങ്ങളൊരു കൂട്ടമായിട്ടാവും പോവാ.
6: ഒരു ഫുൾ ഗ്യാങ് ഉണ്ടല്ലേ.
7: അതെ അതെ. അപ്പൊ നമ്മൾക്കെന്ന് വെച്ചാല് സ്കൂളിലേക്ക് ടാറിട്ട റോഡിൽ കൂടെ അല്ലാതെ നമുക്ക് പാടത്തുകൂടെ ഒക്കെ ഷോർട്ട്
6: കട്ട് ഉണ്ട്. അതെ,
7: നമ്മളതുവഴിയാണല്ലോ പോവുള്ളൂ. അപ്പൊ ചേട്ടന്മാർ എന്ത് ചെയ്യുന്ന വെച്ചാല് അവര് ടവലൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും നേരത്തെ തന്നെ, എന്തിനാ മീൻ പിടിക്കാനായിട്ട്.
6: ഓഹോ, ഭയങ്കര പ്ലാൻഡ് ആയിരുന്നു അല്ലേ.
7: അതെ അതെ, നമുക്ക് ഇതൊക്കെ നിന്ന് നോക്കിക്കലല്ലേ പടിയുള്ളൂ. ചേട്ടന്റെക്കാളും കുറച്ചൊരു 4-5 years ഗ്യാപ്പ് ഉണ്ട് ഞങ്ങള്. അപ്പൊ നമ്മള് ഇതിൽ കൂട്ടത്തിൽ കൂട്ടില്ലെങ്കിലും പക്ഷെ നമുക്ക് കണ്ടു നിൽക്കലൊരു രസകരമായിരുന്നു.
6: അത് തന്നെ, കൊള്ളാം കൊള്ളാം. ചേട്ടന്റെ പേരെന്താ?
7: നിഖിൽ.
6: നിഖിൽ, അപ്പൊ ചേട്ടന് വേണ്ടിട്ട് നമുക്ക് ഉസ്താദ് മൂവിയിലെ അടുത്ത പാട്ട് കൊടുക്കാം. ഓക്കെ
7: ഓക്കെ, സൂപ്പർ.
6: താങ്ക് യു. ബൈ ബൈ. താങ്ക് യു ഡിയർ. ബൈ ബൈ ബൈ ബൈ. അങ്ങനെ രസമായിട്ട് എല്ലാവരും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മെസ്സേജുകളിലേക്ക് എനിക്ക് വരാനായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് നമ്മൾ ഈ പാട്ടുകൾ കൂടി ഒന്ന് ആസ്വദിച്ചു വരികയാണ്. സമയം 8 മണി കഴിഞ്ഞ് 28 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ്. ജനസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. നമ്മളിപ്പോ ഇതാ കേട്ട് തുടങ്ങുന്ന പാട്ട് ഉസ്താദ് മൂവിയിൽ നിന്നും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പെ.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു വന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Hi, I'm Nigalde Mohanlal.
6: എന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീട് കാട് കയറിയത്
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
7: ഇനി ഞാൻ പറയും, ദയ്യാക്ക കേക്കാം.
8: You're listening to
9: Morning
8: Safari. Morning Safari.
0: Only on Radio Suno 91.7 FM.
10: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആണ്. ഞാൻ പറഞ്ഞു ഒരുപാട് പേരുടെ മെസ്സേജുകൾ വെയിറ്റിംഗ് ആണ്, ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതാ നമ്മൾ നേരെ മെസ്സേജുകളിലേക്ക് വരാണ്. അനീസ് ദോഹയുടെ ഒരു വലിയ കുറിപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം സമയമെടുത്ത് ആൾ ടൈപ്പ് ചെയ്ത് എഴുതി ആ ഒരു നല്ല ഓർമ്മകൾ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഉപ്പ HM ആയിരുന്നു അദ്ദേഹം പഠിച്ച സ്കൂളിൽ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പയുടെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്. വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ നടക്കാനായിട്ടുണ്ട്. ഉപ്പ സ്പീഡിൽ നടക്കും, കൂടെ എത്താൻ ഞാനും എൻ്റെ ഇക്കയും കൂടെ നടന്നെത്താൻ കഴിയാതെ വരുമ്പോൾ പതുക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞ് ഉപ്പ വേഗത്തിൽ സ്കൂളിലേക്ക് പോകും. ഞങ്ങൾ സ്കൂളിലെത്തുമ്പോൾ ബെല്ലടിച്ചിട്ടുണ്ട്. അത് നേരം വൈകി വരുന്ന കുട്ടികളെ ക്ലാസ് ടീച്ചർ HM അടുത്ത് പോയിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയും. വൈകി വന്ന കുട്ടികൾക്ക് തല്ലി കിട്ടുന്ന കൂട്ടത്തിൽ ഞങ്ങൾക്കും തല്ലി കിട്ടും. അത് പിന്നെ വൈകിട്ട് വല്യമ്മയുടെ ഒരു പരാതിയായിട്ടൊക്കെ പറയാറുണ്ട്. ഉപ്പ സ്പീഡിൽ നടക്കും എന്ന് പറഞ്ഞിട്ടാണ് ആള് പറയുന്നത്. അപ്പം അങ്ങനെ ഇങ്ങനെ പറയുന്ന സമയത്ത് നേരം വൈകിയതിന് ഉപ്പ അന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. അതായത് വഴിയിൽ കണ്ട കുറുന്തോട്ടിയോടും അല്ലെങ്കിൽ ഒക്കെ സംസാരിച്ചു പോരും, അതുകൊണ്ടാണ് നേരം വൈകുന്നത് എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെമ്മറിയാണ് അനീസ് ദോഹ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ ജസ്റ്റ് ചേച്ചി പറയുന്നത് 1 മുതൽ 4 വരെ ഉലുവത് സ്കൂൾ പനച്ചുമൂട് അവിടെയാണ് പഠിച്ചത്. പിന്നെ 10th വരെ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റം അവിടെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നത്. നൌഷാദ് പറയുന്നത് AMLP സ്കൂൾ ചാവക്കാട് എടക്കഴിയൂരായിരുന്നു ആളുടെ സ്ഥലം എന്ന് പറയുന്നു. റിജേഷ് പറയുന്നത് ഗുഡ് മോർണിംഗ് നിസ, ഞാൻ പഠിച്ച സ്കൂൾ ചൊവ്വ ഹൈസ്കൂളിൽ ആ സമയമാണ് മഞ്ജു കലാതിലകമായത്. 3 ഷിഫ്റ്റ് ആയിരുന്നു, മലയാളം മീഡിയം 2 ഷിഫ്റ്റ്, ഇംഗ്ലീഷ് മീഡിയം 1 ഷിഫ്റ്റ് ആയിരുന്നു ആ ഒരു കാര്യം റിജേഷ് പറയുന്നു. സലീം പറയുന്നു ഹായ് നിസ, ഗുഡ് മോർണിംഗ്. പുതിയ പുസ്തകങ്ങളും തോളിലൊരു ബാഗും കയ്യിലൊരു കുടയുമായ സ്കൂൾ മുറ്റങ്ങളിലേക്ക്, സൗഹൃദങ്ങളുടെ ചൂടും ക്ലാസ് മുറികളിലെ കളിച്ചിരികളും മഴയുടെ നേർത്ത സംഗീതവും, പുതിയ പ്രതീക്ഷകൾ പൂക്കട്ടെ, സ്വപ്നങ്ങൾ വിടരട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികൾക്കും ആശംസകൾ കൊടുക്കുന്നു. സലീം മൂക്കുതല എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. സനീഷ് പോൾ ഐറയ്ക്കൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ഇന്ന് വിഷ് ചെയ്യുന്നുണ്ട്. അധാലിയ സനീഷ് ആൻഡ് ഐറ ആണ്. അപ്പോൾ അതിൽ ഐറയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഐറയ്ക്കുള്ളൊരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ നമ്മളും സ്നേഹത്തോടെ പറയുന്നു. ജിനോ ജിമ്മി HSS എടവനക്കാട് വൈപ്പിൻ ആ സ്കൂളിലാണ് പഠിച്ചതെന്ന് പറയുന്നു. ജാസിർ പറയുന്നത് ഇന്ന് എൻ്റെ മകളുടെ സ്കൂളിലെ ആദ്യ ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ മോളുടെ പേര് സൈഷ ഫാത്തിമ എന്നാണ്, വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. സൈഷ കുട്ടിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ആശംസകൾ നമ്മൾ പറയുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്കൂൾ പോകാൻ മടി കാരണം കുട ഉണ്ടായിട്ടും മനഃപൂർവ്വം മഴ നനഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയത് ഞാൻ വല്ലാതെ ഓർക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ആരാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്? ജാസിമാണല്ലേ, ജാസിം തന്നെ അല്ലേ മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്, എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ് സ്കൂൾ, അതുകൊണ്ട് ഉച്ചഭക്ഷണം ഞാൻ മാത്രമല്ല ആ കാലഘട്ടത്തിൽ 15 കിലോമീറ്റർ ദൂരെ വരെയുള്ള കുട്ടികൾ വരെ വന്ന് പഠിക്കുമായിരുന്നു. എനിക്ക് ഇന്ന് അത്ഭുതമായിട്ടാണ് തോന്നാറുള്ളതെങ്കിലും അന്ന് എൻ്റെ സുഹൃത്തുക്കൾ അത്യാവശ്യം വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറുണ്ട്. കൂടാതെ എൻ്റെ കുടുംബത്തിലെ മറ്റു കുട്ടികളും വന്ന് കഴിക്കുന്നത് സ്ഥിരമായിട്ടുള്ളൊരു വലിയ ഓർമ്മയാണ്. സത്യം പറയാലോ, വീട്ടിലെ ഉമ്മയും മൂത്ത സഹോദരി 2 വലിയ പാത്രത്തിൽ അന്ന് മൺകുടുക്കിയാണല്ലോ അതിലാണല്ലോ പാചകം ചെയ്യുന്നത്. പാവം തോന്നുന്നു, കാരണം വന്ന് എത്ര ബുദ്ധിമുട്ടി കാണും അവര്. എൻ്റെ സഹോദരി ഖത്തറിലുണ്ട്, സുഹറ എന്നാണ് പേര്. അപ്പം അവർക്കും അവരുടെ മക്കളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് യാസിൻ വടകര ആണ് ആ ഒരു വിശേഷം ഷെയർ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ സനൽജി ഇന്നലത്തെ മാച്ചിൻ്റെ വിശേഷം വളരെ ഗംഭീരമായിട്ട് എനിക്ക് ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരാട്ടോ. നമുക്കൊന്ന് സ്കൂൾ വഴി ഒന്ന് പോയതിന് ശേഷം നമുക്ക് അതൊരു ആ വിശേഷങ്ങളിലേക്ക് വരാം. അതോടൊപ്പം തന്നെ ഷിദിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ദോഹ സൂഖ് വാക്കിഫ് എന്ന് പറഞ്ഞിട്ട്. മക്കൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം സ്പെഷ്യലി പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അപ്പം മക്കൾക്ക് വളരെ സ്നേഹത്തോടുകൂടിയുള്ള സ്പെഷ്യൽ വിഷസ് ഷിദിനാണ് വിഷ് ചെയ്യുന്നത് കേട്ടോ. കൂടെ തന്നെ നെക്സ്റ്റ് ഒരു വോയിസ് നോട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഞാൻ അതും കേൾക്കുന്നതായിരിക്കും. സ്കൂൾ വിശേഷം തന്നെയാണ്, ഏതൊക്കെ സ്കൂളിലാണ് പഠിച്ചത്. GMLP സ്കൂൾ വെണ്ണക്കോട് 1-4 അവിടെയായിരുന്നു. പിന്നെ ഓക്കെ, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നല്ലോ. ഓക്കെ, അപ്പം ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെയും നല്ല മെമ്മറീസിലേക്കും. ഓക്കെ, കഴിഞ്ഞിട്ടില്ല അല്ലേ, ഇനിയും ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ച മെസ്സേജുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ജ്യോതിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. നിസ മകളുടെ കുട്ടിയാണ്, എനിക്കൊന്നും ഇങ്ങനത്തെ ഒരു ഫോട്ടോ കാണിച്ച് ഓർമ്മകൾ പുതുക്കാനില്ല, ഒരുപാട് ഓർമ്മകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നാസിർ കാഞ്ഞിരപ്പള്ളി, അദ്ദേഹത്തിൻ്റെ മെസ്സേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൂടെ തന്നെ വിപ്പിയുടെ മെസ്സേജ് ഉണ്ട്. ഗുഡ് മോർണിംഗ് നിസ, ഞാൻ പഠിച്ചത് CCUP സ്കൂൾ നാദാപുരം. വിപിൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നാദാപുരത്തെ CCUP സ്കൂൾ നാദാപുരത്താണ് പഠിച്ചത് എന്നാണ് വിപിൻ പറഞ്ഞിട്ടുള്ളത്, വിപി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ നല്ല നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. അതിനുശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം, കൂടുതൽ അപ്ഡേറ്റ്സിലേക്കൊക്കെ വരാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു ഗംഭീരമായിട്ടുള്ളൊരു അടിപൊളി പാട്ടിലേക്കാണ് നമുക്ക് അങ്ങോട്ട് പോയാലോ. കാക്കക്കുയിൽ മൂവിയിലെ പാട്ട്. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇത് മോർണിംഗ് സവാരി.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 3 ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി. June 1, തിങ്കളാഴ്ച ദിവസമാണ്. അപ്പൊ ഈ ദിവസത്തിന്റെ നല്ല നല്ല വിശേഷങ്ങൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് വരുന്ന ടൈമിൽ ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി പോവുകയാണ്. ജൂൺ മാസത്തിലെ നമ്മുടെ ഖത്തറിലെ ഇന്ധന വില പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും നോക്കുന്ന സമയത്ത് പ്രീമിയം ഗ്രേഡിനാണെങ്കിൽ 2 റിയാൽ, സൂപ്പർ ഗ്രേഡിനാണെന്നുണ്ടെങ്കിൽ 2.10 റിയാൽ, ഡീസലിന് 2.05 റിയാൽ എന്നിങ്ങനെയാണ് ജൂൺ മാസത്തിലെ നമ്മളെ ഒരു ഇന്ധന വില പ്രഖ്യാപനമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ആ ഒരു അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു സിനിമയുടെ ചെറിയ ചില സൂചനകൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കണ്ടെത്തി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നതായിരിക്കും. അതിനു മുമ്പ് റിനീഷിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. റിനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിനീഷ് പഠിച്ച സ്കൂളിൽ, റിനീഷിന് വേറൊരു വലിയ സെലിബ്രിറ്റീസൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ പഠിച്ചാൽ മതി എന്നായിരുന്നു ആഗ്രഹം. പിന്നെ പറയേണ്ട കാര്യമില്ല, നമ്മുടെ കാര്യം നമുക്ക് കൊയിലാണ്ടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂൾ അവിടെയാണ് പഠിച്ചത്. പഠിച്ചു എന്ന് പറയുന്നു, ഞാനതൊരു സംഭവമായിരുന്നു, ഞാനും ഒരു സംഭവം. ഓക്കെ, സ്കൂളൊരു സംഭവമായിരുന്നു, ഞാനും ഒരു സംഭവമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് റിനീഷിൻ്റെ ആ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ജ്യോതി ബാസിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിനും പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ അടുത്തൊരു പാട്ടിലേക്ക് കൂടി ഞാൻ പോവുകയാണ്. ആ പാട്ടുകൾക്ക് ശേഷം വരുന്ന സമയത്ത് ചിന്ന ചില സൂചനകളിലൂടെ നമ്മളൊരു സിനിമ കണ്ടുപിടിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തീവണ്ടി മൂവിയിലെ പാട്ട് ഹരിശങ്കർ, ശ്രേയാ ഘോഷാൽ. സമയം 9 കഴിഞ്ഞ് 4 ആണ്. മോർണിംഗ് സവാരിയാണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunno.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാ സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Hi, I'm Tobino Thomas.
5: ഇത് അയച്ചായിരുന്നു നമ്മളെ പറ്റിയാ
6: ചാപ്റ്റർ 2 ഞാനാ മോനെ.
4: You're listening to Qatar's favorite radio station, Radio Sunno 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.

പ്രജ മൂവിയിലെ പാട്ടാണ് കേട്ടത്. ആ പാട്ട് ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജിൽ എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഫരീസ എന്ന് ചോദിക്കുന്നു, നിസ ഹാപ്പി ഇല്ല? അതെ, ഞാൻ ഹാപ്പിയാണ്. ഓ, നിസയുടെ വക ചായയും പപ്സും കിട്ടുമോ ഇന്ന്? ഓക്കെ ഓക്കെ. കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് എവിടെ വെച്ചാണ് സെലിബ്രേഷൻ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, എന്തായാലും ബാംഗ്ലൂരിൻ്റെ ഇന്നലത്തെ വിജയത്തെ വെച്ചിട്ടാണ് ഫരീസ അത് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഹാപ്പി, അടിപൊളിയായിട്ട് പോകുന്നു. ഓക്കെ, ഇതാ ഇങ്ങനെ എനിക്കിതാ ആ ചേസ് മാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് വിരാട് കോഹ്ലിയുടെ കുറേ കിടില ഫോട്ടോസ് എനിക്കിതാ ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ഫൈസുമാണ് അയച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ ചൊല്ലിയില്ലേ ഈ സാലാ കപ്പ് നമ്മുതു എന്ന്? ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് ഫൈസുവിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഫൈസു. ഫൈസു ഒരുപാട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. തകർപ്പൻ തകർപ്പൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോയാലോ. ഞാനിങ്ങനെ കുറച്ച് സൂചനകളിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സിനിമ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊന്ന് ട്രൈ ചെയ്യൂ. ഇത് ചിലപ്പോൾ കടുപ്പാവുമോ? ഞാനിങ്ങനെ കടുപ്പാവും എന്ന് പറയുന്നതൊക്കെ എപ്പോഴും എളുപ്പമാവാറാണ് പതിവ്. നമുക്ക് ട്രീറ്റ് എപ്പോൾ കിട്ടും? അയ്യോ, നമുക്ക് വിഷയത്തിൽ നിന്ന് മാറാം. അല്ല മീനെ, നേരെ നമുക്ക് നമ്മുടെ സൂചനകളിലേക്ക് ഇതാ വരികയാണ്. ഓക്കെ, 2005 റിലീസായ സിനിമയാണിത്. 2005 റിലീസായ ഒരു ചിത്രമാണിത്. വിദ്യാസാഗർ, അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ പേര്. മുഴുവൻ പേരും ഇംഗ്ലീഷിൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു സൂചന കൂടി പറയുകയാണെങ്കിൽ, ഒരു തമിഴ് താരമാണ് പ്രധാന വേഷത്തിൽ ഈ സിനിമയിലുള്ളത്. ഏത് സിനിമയാണെന്ന് പിടികിട്ടിയവരുണ്ടോ? 2005 റിലീസായ മൂവി, വിദ്യാസാഗർ സാർ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടേത്. ഞാൻ ഓൾമോസ്റ്റ് പ്രധാനപ്പെട്ട സൂചനകളൊക്കെ പറഞ്ഞു കേട്ടോ. തമിഴ് താരമാണ് ഈ സിനിമയിലെ പ്രധാന

വേഷത്തിൽ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഹബീർ പറയുന്നത് ഈ പാട്ട് കേട്ടപ്പോൾ ഒന്ന് ബൂസ്റ്റായി എന്ന് പറഞ്ഞിട്ട് വളരെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, അൻഫാല് ചോദിക്കുന്നത് ചന്ദ്രോത്സവം അല്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ മുഴുവൻ ഇംഗ്ലീഷ് പേരാണ്, മലയാളം പേരേ അല്ല. അപ്പോൾ ചന്ദ്രോത്സവമാകാൻ സാധ്യതയില്ലല്ലോ. ഏതായിരിക്കും സിനിമ? 2005 റിലീസായ സിനിമയാണത്. വിദ്യാസാഗർ സാറാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ് ഇംഗ്ലീഷ് പേരാണ് സിനിമയുടെ പേര്. ക്ലൂ വേണോ? വീണ്ടും ക്ലൂ വേണോ? ഓക്കെ, ഒരു തമിഴ് താരമാണ് പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. 2005 റിലീസായ മൂവി, വിദ്യാസാഗർ മ്യൂസിക്, ഒരു ഇംഗ്ലീഷ് പേരാണ്, മുഴുവൻ പേരും ഇംഗ്ലീഷിൽ തന്നെയാണ് സിനിമയുടെ. ഓക്കെ, ഒരു തമിഴ് താരം ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഏത് മൂവിയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചോളൂ. ആ സമയത്തേക്ക് ഞാൻ അടുത്തൊരു അടിപൊളി പാട്ടുകൂടി തരാം. നാടോടി മൂവിയിലെ പാട്ട്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Listening to Morning Safari. Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: തെങ്കാശി പട്ടണം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 9 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ് കേട്ടോ. ബാംഗ്ലൂർ ജയിച്ചതിന്റെ സന്തോഷം അടിപൊളി പാട്ടുകളിലൂടെ. ഓക്കെ, സനൽജിയുടെ വലിയ വലിയ കുറിപ്പുകളുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം കേട്ടോ. അടിപൊളി പാട്ടുകളിലൂടെ നിസാജി ആഘോഷിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പുണ്ണിയെ മിസ്സായി, അതെ, ഇവിടെ കിട്ടണമായിരുന്നു നമ്മൾ പറയുന്നില്ലേ, 10 പേരുടെ മുന്നിൽ കിട്ടണമായിരുന്നു എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പുണ്ണി ഇന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, നാളെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ചൂടാറുമോ എന്നൊരു സംശയമുണ്ട് എനിക്ക്. ഓക്കെ, എന്തായാലും രാജസ്ഥാനെതിരെ കളിച്ച ഗുജറാത്തിൻ്റെ ഒരു നിഴൽ പോലെ തോന്നി ഇന്നലത്തെ മത്സരം കണ്ടപ്പോൾ സൽജിയനാണ്. തുടക്കത്തിൽ ബാംഗ്ലൂരിൻ്റെ വിക്കറ്റ് പോയപ്പോൾ കളിയുടെ ഗതിയൊന്ന് മാറിപ്പോകുമോ എന്ന് തോന്നിപ്പോയി. പക്ഷേ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള ആ ഒരു ടീം, അതൊക്കെ അത് പ്രശ്നമല്ല സനൽജി. അപ്പം ആ മാച്ചിൻ്റെ പല ഡീറ്റെയിൽസും അദ്ദേഹം, കോഹ്ലിയുടെ ആ ഒരു സൂക്ഷ്മ ദർശനി ഭയങ്കരം തന്നെ. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഭയങ്കര ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഓക്കെ ഓക്കെ, അതായത് ഓറഞ്ച് ക്യാപ്പ് അത് നമ്മുടെ സ്ഥലത്തെ പ്രധാന ഫയൻസിന് തന്നെ ആ 15-കാരൻ്റെ പക്വതയ്ക്ക് മുന്നിലായിരുന്നു കഴിഞ്ഞ ഗുജറാത്തിൻ്റെ മത്സരത്തിൽ കണ്ടത്. ഒരറ്റത്തെ വിക്കറ്റുകൾ വീഴുമ്പോഴും തൻ്റെ തനത് ശൈലി വിട്ട് ക്രീസിൽ നിലയുറപ്പിക്കാൻ ശ്രമിച്ച ആ മനോഭാവം, സാധാരണ സിംഗിൾ ഡബിൾ എടുക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് ആള് എന്ന് പറഞ്ഞിട്ടാണ് വൈഭവിൻ്റെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. സഞ്ജു പോയപ്പോൾ പലരും, പ്രത്യേകിച്ച് മലയാളികൾ, ചെന്നൈ എക്സ്പ്രസ് പിടിച്ചു, ചിലർ ബാംഗ്ലൂർ നോർത്തും മറ്റു ചിലർ മുംബൈക്കും ഒക്കെ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. എന്നാലും സഞ്ജുവും ജോസേട്ടനും ഒന്നുമില്ലാതെ ആ ടീമിനെ എലിമിനേറ്റർ പ്ലേ വരെ എത്തിച്ചത് ഒരു പരിധിവരെ ഈ 15-കാരൻ തന്നെയെന്ന് നിസ്സംശയം പറയാം. പക്ഷേ ആ ടീമിൽ 2-3 നല്ല ബൗളേഴ്സ് കൂടി വന്നു കഴിഞ്ഞാൽ അടുത്ത സീസണിൽ അവരൊരു കപ്പ് തൂക്കാനുള്ള സാധ്യതകളുണ്ട്. ഓൾ ദി ബെസ്റ്റ് RCB ടീം ആൻഡ് ഫാൻസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. നേരത്തെ അയച്ചൊരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതിനിടയിൽ നമ്മളുടെ സൂചനകളിൽ നിന്നും സിനിമ ഇങ്ങനെയായിരിക്കുമോ എന്ന് സനൽജി ചോദിക്കുന്നുണ്ട്. വൈഭവ് എന്ന വണ്ടർ കിഡിനെ അങ്ങനെ നിർത്തിക്കൊണ്ട് തൽക്കാലം ആലീസ് ഇൻ വണ്ടർലാൻഡ് ആയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേരെനിക്ക് ആ ഒരു സിനിമയുടെ പേര് അയച്ചു തന്നിട്ടുണ്ട്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ആയിരിക്കും ഇന്നത്തെ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം മെസ്സേജുകളിലേക്ക് ഒന്ന് പോവാണ്. ബിനോയ് ജോയ് ആലീസ് ഇൻ വണ്ടർലാൻഡ്, ജിഷ്ണു ഷാജി ആലീസ് ഇൻ വണ്ടർലാൻഡ്, ഹാരൂൺ റഷീദും സെയിം മൂവിയാ പറയുന്നത്. AS എന്നുള്ള അക്കൗണ്ടിൽ നിന്നും സെയിം മൂവി പറയുന്നു. മീര രവീന്ദ്രൻ, ഓക്കെ, മീരയും സെയിം സിനിമ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അൻഫാലും അത് പറയുന്നു. ദീപക് GR പറയുന്നു. ജസ്റ്റേച്ചി ഓക്കെ പറയുന്നു. ചന്ദ്രമുഖിയല്ല കേട്ടോ, ഞാൻ ഇംഗ്ലീഷ് പേരെന്ന് ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത അന്നത്തെ ഒരു കാലഘട്ടം മനസ്സിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞിട്ട് ഹബീർ അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. ആലീസ് ഇൻ വണ്ടർലാൻഡ് ആണെന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്. ശ്രീകാന്ത്, അതല്ല കേട്ടോ മൂവി. ഓക്കെ, ഇഫ്തിഹാറുദ്ദീനും സെയിം മൂവിയാണ് പറയുന്നത്. മുജീബ് റഹ്മാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ആളുടെ മെസ്സേജ്. ഓക്കെ, മോൾ ഇന്ന് സ്കൂളിലേക്ക് പോയതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഇന്ന് സ്കൂളിൽ പോകുന്ന മിൻഹ മെഹറിൻ എന്ന എൻ്റെ പേര് കുട്ടിക്ക് എല്ലാവിധ സ്നേഹാശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ട് മോളുടെ നല്ല ക്യൂട്ട് ഫോട്ടോസൊക്കെ അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് അല്ലമീൻ്റെ മെസ്സേജ് എന്താണ്? ആലീസ് ഇൻ വണ്ടർലാൻഡ് അല്ലല്ലോ അല്ലമീനെ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ജാസിർ ചോദിക്കുന്ന ചോദ്യം ഒന്നും പറയാമെന്നല്ലേ, ഞാൻ ചോദ്യത്തിലേക്ക് ഒന്നും വരാം. ഒന്നുകൂടി സൂചനകൾ പറയാം. കുറച്ച് സൂചനകളിൽ നിന്നും ഒരു സിനിമയൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ട്രൈ ചെയ്താൽ മാത്രം മതി കേട്ടോ. 2005 റിലീസായ സിനിമയാണിത്. വിദ്യാസാഗർ അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഒരു ഇംഗ്ലീഷ് പേരാണ് ഈ സിനിമയുടെ പേര് കേട്ടോ. ഒരു തമിഴ് താരം പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, എൻ്റെ മോൻ ജൊഹാൻ ഒരു ഹായ് പറയാമോ? തീർച്ചയായിട്ടും ജൊഹാൻ മോൻ നമ്മളെ കേട്ട് പോവുകയാണെങ്കിൽ ഇതാ നമ്മളുടെ ഒരു സ്പെഷ്യൽ ഹായ് മോൻ ഈ ടൈമിൽ പറയുന്നു കേട്ടോ. അടിപൊളി. നെക്സ്റ്റ്, ഇനി എന്തായാലും സിനിമ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു സൂചന കൂടെ ഞാൻ പറയാം. ഈ സിനിമയുടെ പേരിൽ ഒരു രാജ്യത്തിൻ്റെ പേര് വരുന്നുണ്ട്. ഈ സിനിമയുടെ പേരിൽ ഒരു രാജ്യത്തിൻ്റെ പേര് കൂടി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയൊരു മലയാള സിനിമ. ഏതാണ് മലയാള സിനിമ? അതാണ് ആലോചിക്കുന്നത് അല്ലേ. മലയാളം തന്നെയാണ് സിനിമ. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനൊക്കെ വന്നിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ഒരു കിടിലം പാട്ടിലേക്ക് കൂടി പോവുകയാണ്. ഈ പാട്ട് നമുക്ക് സ്പെഷ്യലി നമ്മളിപ്പോൾ കേട്ടു പോകുന്ന ജൊഹാൻ മോനും ഫാമിലിക്കും വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാം. ഒരു കിടിലം പാട്ടിലേക്ക്, ചെന്നൈ ബീറ്റ്സിൽ നമ്മളെ കേൾക്കാനായിട്ട് പോകുന്നത് ഗജനി മൂവിയിലെ പാട്ടാണ്. ലവ് ഇൻ സിംഗപ്പൂർ അല്ല കേട്ടോ. ഓക്കെ, മറ്റൊരു സിനിമയാണ്, ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കിക്കോളൂ.
1: ചെന്നൈ ബീറ്റ്സ്.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
4: Hi, this is Arun Vijay.
5: This is Arun Vijay.
4: You're listening to Radio Sono 91.7 FM. Radio.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're home.
5: ഒരു തമിഴ് താരം പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണിത്. ഈ സിനിമയുടെ പേരിൽ ഒരു രാജ്യത്തിന്റെ പേര് വരുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ കുറച്ചു പേർക്ക് മാത്രമാണ് ഇന്ന്, സാധാരണ ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും ഉത്തരം കിട്ടാറുണ്ട്, ഇന്ന് പക്ഷേ നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. കുറച്ചു പേർക്ക് മാത്രമേ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുള്ളൂ. അൻവർ അലിയാണ് ആദ്യം ആ സിനിമ ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ആൾ. അപ്പോൾ ആൾക്കൊരു വലിയ കൈയടി ആദ്യം തന്നെ തരുന്നു കേട്ടോ. അൻവർ അലിക്കാണ് ആദ്യം ആ മൂവി കിട്ടിയത്. പിന്നെ ഫരീസാദ് റൈറ്റ് ആയിട്ട് തന്നെ ആ സിനിമയുടെ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അയച്ചത് നമ്മുടെ നിക്കേഷാണ്. ഓക്കെ, കറക്റ്റ് അല്ലേ, ഇന്ന സിനിമ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ഇവർക്ക് മൂന്ന് പേർക്കുമാണ് തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മജീഷയുടെ മെസ്സേജ് ഇതാ ഇപ്പോൾ വന്നിട്ടുണ്ട്. മജീഷ റൈറ്റ് ആയിട്ടാണ് അയക്കുന്നുണ്ട്. മജീഷ മജീദ് എന്ന് പറഞ്ഞിട്ട് ദിനീപിൻ്റെ മെസ്സേജ് ഉണ്ട്. ദിനീപും കറക്റ്റായിട്ട് തന്നെ, അത് തന്നെയാണ് മൂവി കേട്ടോ. കുറച്ച് പേർക്ക് മാത്രമേ പെട്ടെന്ന് ആ സിനിമയിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ മെസ്സേജുകളിലേക്ക് വരുന്ന സമയത്ത് സാജിദും കറക്റ്റായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് തന്നെയാണ് സാജിദ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ധനീഷ് കൊച്ചി രാജാവല്ല കേട്ടോ. അമ്മീൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആ മൂവിയല്ല. ഇന്ന് സ്കൂളിൽ പോകുന്ന എൻ്റെ പേരക്കുട്ടി മിൻഹ മെഹറിന് ഞാൻ ഓൾറെഡി വിഷസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ കൂടി മോൾക്ക് എല്ലാവിധ ആശംസകളും പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് എ എസ് എന്നുള്ള അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആയിട്ട് തന്നെ അയച്ചിട്ടുണ്ട്. ആദ്യം ആലീസ് ഇൻ വണ്ടർലാൻഡിൽ എത്തി, പക്ഷേ എന്നാലും ആൾ തിരിച്ചു വന്നു. ഓക്കെ, ജസ്റ്റ് ചേച്ചിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സനിൽജി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, റിനീഷ് ഓ ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയോ എന്ന് ചോദിക്കുന്നുണ്ട്. മലയാളം സിനിമ തന്നെയായിരുന്നു, പക്ഷെ എനിക്ക് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും ഉണ്ട്. ഞാൻ തോറ്റു, അൻഫാല് പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആബിദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ചന്ദ്രോത്സവ മൂവിയാണോ നിസ എന്ന് ചോദിക്കുന്നുണ്ട്. അബിദ് ചന്ദ്രോത്സവം അല്ല കേട്ടോ, ഞാൻ ഇംഗ്ലീഷ് പേരാന്ന് പറഞ്ഞല്ലോ ഓൾറെഡി, അപ്പോൾ അത് വരില്ലല്ലോ. സാജിദ് അവസാനം ഉത്തരം കണ്ടുപിടിച്ചു, അതാണ് ഉത്തരം, അവസാനം കണ്ടുപിടിച്ചു. കുറച്ച് പേർക്ക് മാത്രമേ ഇന്ന് റൈറ്റ് ആൻസർ കിട്ടിയുള്ളൂ. ഞാൻ പറഞ്ഞത് മാധവൻ പ്രധാന വേഷത്തിൽ അഭിനയിച്ച തമിഴ് താരമായിട്ടുള്ള മാധവൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറാണല്ലോ. അപ്പോൾ അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയുണ്ട്, മെയ്ഡ് ഇൻ യു എസ് എ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് നമ്മുടെ മലയാളത്തിൽ. അപ്പോൾ ആ ഒരു സിനിമയായിരുന്നു നമ്മൾ ഇന്നത്തെ നമ്മുടെ ഹൈഡൻ സീക്കിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച സിനിമ. കുറച്ച് പേർക്ക് മാത്രമേ ആ സിനിമ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. നല്ലൊരു പാട്ടുണ്ട് കേട്ടോ ആ സിനിമയിൽ. പുന്നെല്ലിൻ കതിരോല എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല പാട്ടുണ്ട്. വിദ്യാസാഗർ സാറാണ് ആ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ സിനിമ കണ്ടുപിടിച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ജൂൺ 1st നല്ലൊരു ഡേ ആയിട്ട് ലൈഫിൽ മാറട്ടെ എന്ന് പറയുന്നു. പക്ഷേ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും കേട്ടോ, ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട്. കുറച്ച് സമയത്തിന് ശേഷം ജസ്റ്റ് ഒന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് ഓടി വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഹോം ഡെലിവറിയിൽ ഞാൻ കുറച്ച് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ പറയാം. മെയ്ഡ് ഇൻ യു എസ് എ യെസ് ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞു. നല്ല മീനെ ബൈ ബൈ പറയണ്ട, ഞാൻ ഇപ്പോൾ വരും. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരും. ഓക്കെ, ഹോം ഡെലിവറിയിൽ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാനൊന്ന് കോഫിയൊക്കെ കുടിച്ച് സെറ്റായിട്ട് പെട്ടെന്ന് ഹോം ഡെലിവറിയിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കിടിലം പാട്ടിലിടും. ഓക്കെ ദാസ, ഓക്കെ റിനീഷിൻ്റെ മെസ്സേജ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഹോം ഡെലിവറിയിൽ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്.

0: സുനോ 91.7 FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM. Suno updates.
3: സുനു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പുറം തൊഴിലുകളിൽ ഏർപ്പെടുന്നവർക്കുള്ള ഉച്ചവിശ്രമ നിയമം ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. രാവിലെ 10 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെയാണ് തുറസായ സ്ഥലങ്ങളിൽ ജോലിയിൽ ഏർപ്പെടുന്നവർക്ക് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുള്ളത്. 15 വരെ ഈ നിയന്ത്രണം തുടരും. വേനൽക്കാലത്ത് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കടുത്ത ചൂടിൽ നിന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനുമായാണ് ഉച്ച ജോലി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. തൊഴിലാളികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്രത്യേക പരിശോധനാ വിഭാഗം രാജ്യത്തുടനീളം കർശന പരിശോധനകളും ഇക്കാലയളവിൽ സംഘടിപ്പിക്കാറുണ്ട്. ഖത്തറിലെ ജൂൺ മാസത്തിലെ ഇന്ധനവില ഖത്തർ എനർജി പ്രഖ്യാപിച്ചു. പ്രീമിയം ഗ്രേഡ് പെട്രോളിന് 2 റിയാൽ, സൂപ്പർ ഗ്രേഡ് പെട്രോൾ ലിറ്ററിന് 2.10 റിയാൽ ആയിരിക്കും നിരക്ക്. ഡീസൽ വില 2.05 റിയാൽ തന്നെയാണ്. IPL കലാശപ്പോരിൽ ഗുജറാത്തിനെ 5 wicketsന് തകർത്ത് ബാംഗ്ലൂർ തുടർച്ചയായ 2nd സീസണിലും കിരീടമുയർത്തി. ആവേശകരമായ ഫൈനലിൽ വിരാട് കോഹ്ലിയുടെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് ബാംഗ്ലൂരിന് മിന്നുന്ന വിജയം സമ്മാനിച്ചത്. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43°C, കുറഞ്ഞ താപനില 31°C.
2: Weather report powered by Qatar Meteorology Department.

0: The big biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Sheshadri Sharma Rajesh Raman, y'all know me as Blase.
3: You're listening to
2: Radio Suno 91.7, Qatar's favorite radio station.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 7 മിനിറ്റാണ്. ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോം ഡെലിവറി വിശേഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് ഞാൻ നിസയാണ് നിങ്ങളുടെ കൂടെ. ഈ ഒരു ടൈമിൽ എത്തിയിട്ടുള്ളത് June 1st, തിങ്കളാഴ്ച ദിവസമാണ്. നാട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ഇന്ന് കുട്ടികൾ സ്കൂളിലേക്ക് എത്തുന്ന June 1st, ജൂണിൻ്റെ ഒരു ഭംഗി അതാണല്ലോ അല്ലേ. സ്കൂളും നാട്ടിലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ മഴയും ഓർമ്മകളും എല്ലാം കൂടെ നിറഞ്ഞു നിൽക്കുന്നൊരു മാസമാണ് ജൂൺ മാസത്തിൻ്റെ തുടക്കം ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് June 1st. ഒരുപാട് പേരുടെ മെസ്സേജുകൾ നമുക്ക് ഓൾറെഡി മോർണിംഗിലൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി, അവർ സ്കൂളിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസും വിശേഷങ്ങളും എല്ലാം തന്നെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു വിശേഷങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു വിശേഷം ഇങ്ങനെ വായിച്ചു പോയ സമയത്ത് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഹോം ഡെലിവറിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയൊരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ എടുത്തു വെച്ചൊരു കാര്യമാണ് കേട്ടോ. എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ വഴിയേ പറയാം. എന്താണ് ആ കഥ എന്നുള്ളത് പറയാം. ഒരു ചെറിയ ചോദ്യമൊക്കെ എനിക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ ടീഷർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. എങ്ങനെയായിരിക്കും ഈ ഒരു ടീഷർട്ടിൻ്റെ ആ ഒരു ചരിത്രം എങ്ങനെയായിരിക്കും എന്ന് നോക്കിപ്പോയി കഴിഞ്ഞാൽ, അതായത് മടിയന്മാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അത്ര ടീഷർട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്ന ഒരു കൗതുകമുള്ളൊരു വിശേഷം ഞാനിങ്ങനെ വായിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിശേഷം കൂടി ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നേരെ നമുക്കൊന്ന് മുംബൈക്ക് പോകാനായിട്ടുണ്ട്. ഓക്കെ, മുംബൈയിലേക്ക് പോയിട്ട് ചില വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അതിലേക്കൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ മോർണിംഗ് മെസ്സേജുകളും സ്പെഷ്യലി വിഷസൊക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ മെസ്സേജിൽ ഒന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. 5000009 എന്ന നമ്പറിലേക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അതീബ് എത്തിയിട്ടുണ്ട് ക്യുബേക്കിൽ നിന്നാണ് ആൾ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫുൾ ടീമിനെ നമ്മളുടെ ഒരു സ്പെഷ്യൽ നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. അതിനുശേഷം നമുക്ക് നേരെ ഒന്ന് മുംബൈ വരെ പോകാനായിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്ന പാട്ട് സോനു നിഗം, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ അഗ്നിപഥ് മൂവിയിലെ പലരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണിത്. കേൾക്കാം ഹോം ഡെലിവറിയിലൂടെ.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
2: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
3: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
2: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
6: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
5: മില്യണോ?
6: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
8: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 10 മണി കഴിഞ്ഞ് 22 മിനിറ്റാണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് ഹോം ഡെലിവറി വിശേഷങ്ങൾ. ഞാൻ നിസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിങ്ങനെ ടീഷർട്ട് വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരായിരുന്നു. ഞാനിങ്ങനെ ടീഷർട്ടിൻ്റെ ആ ഒരു ചരിത്രമൊക്കെ നോക്കി പോകുന്ന സമയത്ത് രസമുള്ളൊരു കാര്യം കണ്ടു കേട്ടോ. വേറെ ഒന്നുമല്ല, അതായത് ഷർട്ടിലെ ബട്ടണുകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് തുന്നി പിടിപ്പിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത്രേ കാലങ്ങൾക്ക് മുൻപ്, വർഷങ്ങൾക്ക് മുൻപ് ഒരു കമ്പനിയാണ് ഇങ്ങനെ തലയിലൂടെ എളുപ്പത്തിൽ ധരിക്കാവുന്ന ടീഷർട്ടുകൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്ന ഒരു സ്റ്റോറി കണ്ടപ്പോൾ ഞാനത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമായിരുന്നു. സത്യം ഷർട്ട് ഇടാൻ എനിക്കിഷ്ടമില്ല, തേക്കാൻ നിൽക്കണ്ടേ, ടീഷർട്ടാണ് എപ്പോഴും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടീഷർട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് മുംബൈ വരെ പോകണം എന്നുള്ള സംഭവം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും മികച്ച സാൻഡ്വിച്ചുകളുടെ ഒരു ലിസ്റ്റ് ഈ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സാൻഡ്വിച്ചുകളുടെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ 40-ാമത്തെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ള ഒരു ഒരു ഒരു സംഭവമുണ്ട്. അത് മുംബൈയിൽ നിന്നാണ് കേട്ടോ. അതായത് മുംബൈ ദാദറിലെ പ്രശസ്തമായിട്ടുള്ള അശോക് വടാപ്പാവാണ് ആ ഒരു ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിട്ടുള്ളത്. അതായത് ടേസ്റ്റ് അറ്റ്ലസ് തയ്യാറാക്കിയ ലോകത്തിലെ ഏറ്റവും മികച്ച 50 സാൻഡ്വിച്ചുകളുടെ പട്ടികയിലാണ് മുംബൈക്കാരുടെ ഈ ഒരു പ്രിയ വിഭവം ഇടം പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു വിഭവം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആളുകളുണ്ടോ, അവിടെ പോയി കഴിച്ചിട്ടുള്ള അല്ലെങ്കിൽ പോയ സമയത്ത് അവിടുന്ന് കഴിച്ചിട്ടുള്ള ആരെങ്കിലും നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതോടൊപ്പം തന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാര്യം, ഈ ഒരു വടാപ്പാവിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് ചോദിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ വടാപ്പാവിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള നോർത്ത് ഇന്ത്യൻ നോർത്ത് സൈഡ് ആയിട്ടുള്ള ഡിഷസ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ വിഭവങ്ങളുണ്ടായിരിക്കും. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഒരു ചെറിയ ചോദ്യം എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ നോർത്ത് സൈഡ് വിഭവങ്ങൾ എന്തൊക്കെയാണ്? അതിപ്പം ഈ പറഞ്ഞ തന്നെ വടാപ്പാവ് പോലുള്ള ഐറ്റംസ് ആയിരിക്കാം. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു ഫേവററ്റ് എന്നറിയാൻ ഒരു ആഗ്രഹമുണ്ട് കേട്ടോ. ഒന്ന് മെസ്സേജിൽ പറയാം അല്ലെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ. മെസ്സേജിൽ പറയേണ്ട നമ്പർ 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. അതല്ലെങ്കിൽ വിളിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വിളിച്ച് തന്നെ സംസാരിക്കാം കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക്, 444-9917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നോർത്ത് സൈഡിലുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു ചെറിയ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം അല്ലെങ്കിൽ എനിക്ക് മെസ്സേജിലൂടെ ആ ഒരു ചിന്ന വിശേഷം ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു നല്ല പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ലേസ ലേസ മൂവിയിൽ കാർത്തിക് പാടിയൊരു ബ്യൂട്ടിഫുൾ ട്രാക്കുണ്ട്, ആ പാട്ടിലേക്ക് ഇതാ പോകുന്നു.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: listening to.
1: Listening to.
0: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: Hi, this is Karthi.
0: You're listening to
4: Radio Suno 91.7 FM. Kettu kettu.

0: നമ്മളിപ്പോ കേട്ടത് നിഖിൽ മാത്യു പാടിയ ബീറ്റെക് എന്ന മൂവിയിൽ ഒരു നല്ല പാട്ടായിരുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. നമ്മളിങ്ങനെ വിശേഷങ്ങൾ ഹോം ഡെലിവറിയിലൂടെ ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുള്ള ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു, കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച സാൻഡ്വിച്ചുകളുടെ പട്ടികയിൽ ഒരു 50+ സാൻഡ്വിച്ചുകളുടെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 40-ാമത്തെ ഇടം നേടിയിരിക്കുകയാണ് നമ്മുടെ മുംബൈയിലുള്ള അശോക് വടാപാവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത് ചോദിച്ചു വന്ന സമയത്ത് ഞാൻ ചോദിക്കാറ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോർത്ത് സൈഡിലെ വിഭവങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ വിഭവങ്ങളാണ് കൂടുതൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് ഞാനിങ്ങനെ ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ഒരാളിത് ജോയിൻ ചെയ്യുകയാണ്. കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് ചിന്ന ചിന്ന വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് നമ്മളുടെ കൂടെ ദാ എത്തുന്നത് അടിപൊളി അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: അടിപൊളിയായിട്ട് പോകുന്നു.
0: അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നോർത്ത് സൈഡിൽ ഇഷ്ടപ്പെട്ട, ബിലാലിന് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാ? ഫുഡ് ഐറ്റംസ്?
1: വടാപ്പാവ്. വടാപ്പാവ് ഇഷ്ടപ്പെടാൻ കാരണം നമ്മുടെ ഷോപ്പിന്റെ അടുക്ക്, നമ്മുടെ കൈലാഷ് പർവ്വത്തിന് മുമ്പ് നമ്മുടെ ഷോപ്പിന്റെ അടുക്കേണ്ടത് നമ്മുടെ സ്പോർട്സ് ഷോപ്പാണ്, റാക്കറ്റ് സ്പോർട്സ് എന്ന് പറയും.
0: ഓ, അപ്പൊ എന്തായാലും കൂടുതൽ ഇഷ്ടം ഈ വടാപ്പാവ് ഐറ്റംസ് ആണ്. അപ്പൊ എന്തായാലും പരിചയപ്പെടാൻ പറ്റിയ സന്തോഷം. ജോലിയൊക്കെ ഗംഭീരമായിട്ട് പോട്ടെ കേട്ടോ. ഓക്കെ ബിലാലെ, ബൈ ബൈ. ബിലാലായിരുന്നു നമ്മളുടെ കൂടെ ജോയിൻ ചെയ്ത ആളും. വടാപ്പാവാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടെ തന്നെ അല്ലമീൻ പറയുന്ന ലഡു, ജിലേബി, ഗുലാബ് ജാമുൻ ഫാൻസ് ഒന്നും ഇല്ലേ? ഓക്കെ, ലഡു ജിലേബി ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബേൽപുരി ലൈസൽ മാഞ്ഞാളി ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു വിശേഷം. ഓക്കെ, അങ്ങനെ ഈ വിശേഷങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഭക്ഷണ വിശേഷങ്ങളിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ മൈൻഡ്ഫുൾ ഈറ്റിംഗ്, നമ്മൾ ഈ മൈൻഡ്ഫുൾ എന്ന് പറയുന്ന വേർഡ് ഈ അടുത്ത് ഏറ്റവും അധികം കേട്ടിട്ടുള്ള വേർഡാണ്. പ്രത്യേകിച്ച് ഈ മോട്ടിവേഷൻ ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്കറിയാം, ഒത്തിരി പേര് ഈ അടുത്തൊക്കെ ഒത്തിരി സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ തന്നെയുള്ളൊരു സംഭവമാണ് അതിന് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളതിലേക്ക് കൂടി നമ്മൾ വരാം. അതിന് മുൻപായിട്ട് നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട്, എന്തായാലും മുംബൈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ കേൾക്കുന്നു ഛോട്ട മുംബൈ മൂവിയിലെ ഒരു നല്ല പാട്ട്. നിങ്ങൾക്കരികിലേക്ക് വരുന്നു. സമയം 10 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആണ്. ജനിസ നിങ്ങളുടെ കൂടെയുണ്ട് ഹോം ഡെലിവറിയുമായിട്ട്.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടേയിരിക്കുകയാണ് ഹോം ഡെലിവറി വിശേഷങ്ങൾ. ഞെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പറഞ്ഞു വരുമായിരുന്നു. മുഹമ്മദ് ഷിയാസ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വടാപാവ് എന്ന് പറയുന്ന ആ ഒരു സംഭവം ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വരുന്ന സമയം കൂടിയാണെന്ന് അല്ലേ. അപ്പോൾ ഈ സമയത്ത് ഞാൻ നോക്കുമായിരുന്നു എങ്ങനെയാണ് ഈ വടാപാവിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണെന്ന് നോക്കി പോകുന്ന സമയത്ത് 1970s and 1980s ഒക്കെ മുംബൈയിലെ ചില മില്ലുകളൊക്കെ ഇങ്ങനെ അടച്ചു പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉപജീവനത്തിനായിട്ട് തൊഴിലാളികൾ ആരംഭിച്ച ഒരു ലഘുഭക്ഷണമായിരുന്നു അത്രേ വടാപാവ്. പിന്നീടത് നഗരത്തിൻ്റെ പൾസറിയുന്ന ഒരു ജനകീയ ഭക്ഷണമായിട്ട് മാറ്റപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സാൻഡ്വിച്ചുകളുടെ പട്ടികയിലേക്ക് വരെ ഈ ഒരു വിഭവം ഇടം പിടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭക്ഷണങ്ങളുടെ കാര്യം പറഞ്ഞ സമയത്താണ് നമ്മൾ പലപ്പോഴും മോട്ടിവേഷൻ സമയത്ത് കേൾക്കുക, മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു സംഭവം. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ, അതായത് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവമാണ്. എന്താണ് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിലാണ് കാര്യം. ഒക്കെ നമുക്കറിയുന്നൊരു കാര്യമാണല്ലേ. പലപ്പോഴും ഇപ്പം നമ്മളുടെ ഒരു ആസ്വാദനം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം ആസ്വദിച്ചാണോ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ സംശയമല്ലേ. കാരണം നമ്മൾ എന്തായാലും ഒരു സിനിമയോ അല്ലെങ്കിൽ ഒന്ന് ഫോണിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പം ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നത് തന്നെ. പണ്ട് ചിലപ്പം ടി വി കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പലരുടെയും ഒരു ഫേവററ്റ് ആയിട്ടുള്ളൊരു ഒരു ശീലമായിരുന്നു. ഇപ്പം നമ്മൾ നേരെ ടി വി മാറിയിട്ട് അവിടേക്ക് ഫോൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ വെച്ചിട്ട് പലപ്പോഴും മിക്കപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ഫോണൊക്കെ സെറ്റ് ചെയ്ത് എന്താണ് എന്തെങ്കിലും കാണാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ ഫോണോ ടി വിയോ നോക്കാതെ ഭക്ഷണത്തിൻ്റെ രുചിയും മണവും അറിഞ്ഞ് പതുക്കെ കഴിക്കുക, അതാണ് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം കേട്ടോ. അങ്ങനെ മൈൻഡ്ഫുൾ ഈറ്റിംഗിലേക്ക് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഫോണും ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഭക്ഷണം അങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നവർ പലപ്പോഴും നമ്മളങ്ങനെ ചെയ്ത് നോക്കാറുണ്ട്. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിലാണ് നമ്മളിതുപോലെ ഫോണൊക്കെ സെറ്റ് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോണോ ടി വിയോ ഒന്നും നോക്കാതെ ഭക്ഷണത്തിൻ്റെ രുചിയും മണവും ഒക്കെ അറിഞ്ഞ് പതുക്കെ നമ്മൾ കഴിക്കുന്നതിനാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു ധൃതി പിടിച്ച് കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ അമിതമായിട്ട് കഴിച്ചു പോകും. അപ്പോൾ വളരെ സാവധാനത്തിൽ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ആസ്വദിച്ചുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ആ ഒരു ഭക്ഷണം കഴിക്കുന്ന രീതിയിലേക്ക് നമ്മളൊരിക്കലും പോകില്ല. ഡയറ്റിങ്ങൊക്കെ കുറച്ച് കടുപ്പമാണ്, പ്രയാസമാണ് എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ശീലിക്കാൻ പറ്റുന്ന ഒരു ഐഡിയയാണ് ഈ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് സ്പെഷ്യലി തരാനായിട്ട് പോവുകയാണ്. നമ്മളിനി കേൾക്കാൻ പോകുന്ന പാട്ടിന് മുൻപായിട്ട് ഹാരൂൺ റഷീദിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നത് ക്രോണിക് ബാച്ചുലർ മൂവിയിലെ പാട്ടാണ് നമ്മളിതാ കേട്ട് തുടങ്ങുന്നത്. സമയം 11 മണി കഴിഞ്ഞ് 9 മിനിറ്റ് കേട്ടോ. ഇത് ഹോം ഡെലിവറിയാണ്. ഞെന്നിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും
1: Now available on
2: Huawei App Gallery.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത്

0: എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
3: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സിനോ 91.7.
6: ചെന്നൈ ബീറ്റ്സ്.
7: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
8: എന്താട്ടോ പോതുമാക്കളുണ്ട്.

അങ്ങനെ ഈ ഹോം ഡെലിവറി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു നല്ലൊരു സ്ഥലത്തിൻ്റെ വിശേഷത്തിലേക്ക് നമുക്കൊന്ന് പോയാലോ എന്നിങ്ങനെ ചിന്തിക്കായിരുന്നു. ഞാൻ ഒരിക്കലും ഈ സ്ഥലത്ത് പോയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ പല ആളുകളും ഈ ഒരു ഏരിയയൊക്കെ കവർ ചെയ്ത് അല്ലെങ്കിൽ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും പോകാൻ സാധ്യതയുള്ള നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയകളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു സ്ഥലം. ഞാൻ പറഞ്ഞു വരുന്നത് കൊളുക്കുമല എന്ന് പറയുന്ന ഒരു ഏരിയനെ കുറിച്ചിട്ടാണ് കേട്ടോ. നല്ല മഴ നനഞ്ഞ വഴികളും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും തണുത്ത കാറ്റുമൊക്കെ ഉള്ള യാത്ര ആരാണ് ഇഷ്ടപ്പെടാത്തത് അല്ലേ? അപ്പം പല ആളുകൾക്കും പല ഇഷ്ടങ്ങളായിരിക്കും. ചിലർക്ക് കുറച്ചുകൂടെ എന്താ പറയുക കടലും ബീച്ചും അല്ലെങ്കിൽ കുറച്ച് ഒരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ആയിരിക്കും ചിലർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. മറ്റ് ചില ആളുകളാണെങ്കിൽ കുറച്ചൊരു സാഹസിക യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള യാത്രാപ്രേമികളുടെ ലിസ്റ്റിൽ സ്ഥിരമായിട്ട് ഇടം പിടിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൊളുക്കുമല എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടി എസ്റ്റേറ്റുകളിൽ ഒന്നായിട്ട് അറിയപ്പെടുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിക്ക് സമീപമുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു ഹിൽ ഡെസ്റ്റിനേഷനാണ് കൊളുക്കുമല. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു സൂര്യോദയം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു അവിടെ വരുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രത്യേകത ആ ഒരു ഏരിയയ്ക്കുണ്ട് കേട്ടോ. അതായത് സൂര്യോദയം കാണാനായിട്ട് അവിടെ എത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ യാത്രക്കാരുടെ അല്ലെങ്കിൽ സഞ്ചാരികളുടെ എണ്ണം വർഷം തോറും കൂടുന്നു എന്ന് പറയുന്നൊരു പ്രത്യേകത ഈ ഒരു ഭാഗത്തിനുണ്ട് കേട്ടോ. കൊളുക്കുമലയുടെ ഏറ്റവും വലിയൊരു ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് സൺറൈസ് വ്യൂ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ പോയിട്ടില്ല, യാത്രകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും ഒന്ന് കൊളുക്കുമല ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പോയത്, പക്ഷേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ പോയ ആ ഒരു ട്രിപ്പും ഈ പറഞ്ഞ പോലെ ആ സൺറൈസിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. നമ്മൾ വളരെ നേരത്തെ പോയി സൺറൈസ് ഒക്കെ ആസ്വദിച്ച് ആഹാ എന്ത് ഭംഗിയായിരുന്നു അറിയാം. ഒരു ഏരിയ ശരിക്കും പറഞ്ഞാൽ മേഘങ്ങളുടെ തൊട്ടടുത്ത് നിന്ന് നമ്മൾ നിൽക്കുന്നൊരു ഫീലാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ഫീൽ ചെയ്യുക. അതായത് പുലർച്ചെയുള്ളൊരു സമയമുണ്ടല്ലോ, ആ പുലർച്ചെയുള്ള സമയത്ത് മൂടൽമഞ്ഞൊക്കെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മൾ സൂര്യനെ കാണുന്ന ഒരു അനുഭവം ഒന്ന് വെറുതെ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൈഫിലെ ഏറ്റവും മറക്കാനാവാത്തൊരു നല്ല നിമിഷമായിട്ട് ഞാൻ കാണുന്നത് ഈ കൊളുക്കുമല പോയ ഈ ഒരു സൺറൈസ് കണ്ട ഒരു യാത്രയാണ് കേട്ടോ. അപ്പോൾ യാത്രകളെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ കൊളുക്കുമല എന്ന് പറയുന്ന ഒരു ഏരിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു വിശേഷം പറയുന്ന സമയത്ത് എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനൊരു ചോദ്യം കൂടിയുണ്ട്. മസ്റ്റായിട്ട് പോകണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഞാൻ കൊളുക്കുമല സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന, നിങ്ങൾ പോയിട്ട് കൊള്ളാം കേട്ടോ, എന്തായാലും നീ അവിടെ പോയിരിക്കണം, നമ്മൾ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമല്ലോ എന്തായാലും ഒരിക്കലും അവിടെ പോയിരിക്കണം കേട്ടോ എന്ന് ഉറപ്പിച്ച് നമ്മൾ പറയാറുണ്ട് യാത്രാപ്രേമികളാണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, മസ്റ്റായിട്ട് പോകണമെന്ന് നിങ്ങളെപ്പോഴെങ്കിലും പോയി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ സജഷൻസ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം, അല്ല ഒന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിക്കുക കേട്ടോ. 444-9917 എന്ന നമ്പറിലേക്ക് 444-9917 എന്ന നമ്പറിലേക്ക് വിളിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജിൽ ഏതാണ് സ്ഥലം എന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജുകളായിട്ട് അയച്ചോളൂ, അല്ലെങ്കിൽ വിളിക്കാം 444-9917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ട്.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunam.
2: The big. Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: Home delivery.

0: വചനങ്ങളിലൂടെ.
1: നീ ആരെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ മറന്നുകളയുക. നിന്നെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നീ മറന്നുകളയുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലഹരമാങ്ങിനുള്ള സമയം.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ നമ്മളുടെ കൂടെ ഒരാൾ കൂടി ഇതാ ജോയിൻ ചെയ്യാണ് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട്. എന്റെ സർക്കിൾ മൊത്തം നാദാപുരംകാരാണ്.
1: നിങ്ങളെ റേഡിയോ നമുക്ക് ഒരു തുണ.
0: താങ്ക് യു.
1: വണ്ടിയിൽ പോകുമ്പോ നിങ്ങളെ റേഡിയോ സോനോ കേട്ടിട്ട് തന്നെ പോകും. ഞാൻ ഇന്ന് വിളിച്ച കാര്യമായിട്ട് ഇന്ന് സ്കൂള് തുറന്ന ദിവസമല്ലേ, അപ്പൊ അതില് അങ്ങനെ വിളിച്ചത്.
0: അങ്ങനെ വിളിച്ചാണ്. ഇന്ന് വീട്ടിലാരെങ്കിലും ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയ മക്കളുണ്ടോ?
1: എന്റെ മകൻ ഇന്ന് ആദ്യമായിട്ട് പോയിട്ടുണ്ട്.
0: ഓ, എന്താണ് മോന്റെ പേരെന്താ?
1: മുഹമ്മദ് റബി.
0: ആഹോ, ഏത് സ്കൂളിലാ?
1: മുതുവടത്തൂർ VVLP.
0: ഓക്കെ, അപ്പൊ മോന് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു എന്നാ. ബൈ ട്ടോ. ബൈ ബൈ. ഇന്ന് ഒരുപാട് കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോയൊരു ദിവസമാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഒരുപാട് പേര് അതിന്റെ ഫോട്ടോസും രാവിലെ തന്നെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ എത്തിയിട്ടുണ്ടായിരുന്നു. അനിലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അനിൽ കടത്തനാട് എന്നാണ് കാണുന്നത് കേട്ടോ. എൻജോയിങ് ദ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. മുജീബ് റഹ്മാൻ, ഓൾറെഡി ഞാൻ ഈ വിഷസ് പറഞ്ഞിട്ടുണ്ട്, അത് രണ്ടു മൂന്ന് തവണ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ. വീണ്ടും അദ്ദേഹം അയച്ചിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ പോയിരിക്കുന്ന മിൻഹ മെഹറൻ ആശംസകൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും സ്പെഷ്യലായിട്ടുള്ള ആശംസകൾ മിൻഹ കുട്ടിക്ക് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടുകൂടി കേൾക്കുകയാണ്. കൂടെ എൻ്റെ ചോദ്യം ഉണ്ടായിരുന്നു, നമ്മൾ ചിലപ്പം ചില സ്ഥലങ്ങളിലേക്ക് യാത്രാ പ്രേമികളാണെങ്കിൽ, യാത്ര നന്നായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകും, പറയും എന്തായാലും ആ സ്ഥലത്ത് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പോകണം കേട്ടോ എന്ന് പറയാറുണ്ട്. അങ്ങനെ മസ്റ്റ് ആയിട്ട് പോകണമെന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഈ ഒരു ചെറിയ ചോദ്യം കൊണ്ട് ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാവുന്നതാണ്, 444-4917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ മെസ്സേജിൽ പറയട്ടെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, 500-0917 എന്ന നമ്പറിലേക്ക്. ആനന്ദ മൂവിയിലെ പാട്ട് വരുന്നു ഇപ്പോൾ ഹോം ഡെലിവറിയിൽ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 917 evenings. Joy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
1: in association with
2: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
2: ഡൈസോ, let's make every outing unforgettable.
3: And
4: Marza Hypermarket, be fresh, be you. Visit your nearest store today. You are

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Hi, this is Manjima.
3: Hi, this is Manjima.
2: You're listening to 91.7 Qatar's favorite radio station, Radio Suno. Radio

0: കൂട്ടുകൂടാം.
1: This is home delivery only on Radio Sunoh 91.7 FM.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
3: ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം 5 June വെള്ളിയാഴ്ച വൈകിട്ട് 6 PM. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
4: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചലും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
5: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
3: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
5: June 1 to 14 സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
6: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
7: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
8: Hello everyone, this is Naresh Iyer.
9: You are listening to
8: Radio Suno 91.7.

0: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ട് പോവുകയാണ്. സമയം 12 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരാൾ കൂടി എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആൾക്ക് എന്താ പറയാനുള്ളതെന്നൊന്ന് കേട്ട് നോക്കാം കേട്ടോ.
1: അക്ബർ മുള്ളൂർക്കര,
0: തൃശ്ശൂർ അല്ലേ? ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം. എന്താ അവിടുത്തെ വിശേഷം?
0: എവിടെയും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
1: ആദ്യമായിട്ട് ഒരു സോറി പറയാനാണ് വിളിച്ചത്.
0: അയ്യോ, എന്തിനാ?
1: ഞാൻ 2-3 വർഷം മുന്നേ നമ്മുടെ കോഹ്ലിക്കൊരു കപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ
0: കളിയാക്കിയിരുന്നു.
1: അത് നിങ്ങൾ ഓൺലൈനിൽ വായിച്ചിരുന്നു. ആ, നമ്മുടെ ഇവിടുത്തെ ലോകകപ്പ് വായിക്കുന്നതിന് ശേഷം.
0: ഓക്കെ,
1: അതിനുശേഷം 2 വട്ടം കോഹ്ലി കപ്പ് എടുത്തപ്പോ എനിക്ക് അങ്ങനെ ഒരു ആശംസ അറിയിക്കണം എന്നുണ്ടായിരുന്നു.
0: ഓ, താങ്ക് യു. അതെന്തായാലും ഓർത്തിരുന്ന് വിളിച്ചല്ലോ, അതാണ് എനിക്ക് ഭയങ്കര അത്ഭുതം.
1: മെസ്സേജ് അയക്കണമെന്ന് വിചാരിച്ചത്, പക്ഷെ അതിന് എനിക്ക് സമയം കിട്ടിയില്ല.
0: ഓ, അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് വിളിച്ചു. ഓ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത്രയും കാലത്തിനിടയ്ക്ക് കിട്ടിയ ഒരു കിടിലൻ കോളാണിത്.
1: ഞാൻ 4 വർഷം കൊണ്ട് ഈ ഒരു മെസ്സേജ് ഇട്ടിട്ട് താങ്കളെ ഞാൻ കളിയാക്കിയതാണ്. വിഷയം കൂടിയിട്ട് ഓൺലൈൻ വായിച്ചപ്പോൾ അപ്പൊ എനിക്ക് ഇപ്പൊ അത് അന്ന് സ്റ്റോറി പറയണം തോന്നി.
0: ഓ, അതെന്തായാലും തകർത്തു.
1: ഓക്കെ,
0: ഇത് ശരിക്കും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോളാണ് കേട്ടോ. ഇങ്ങനെ ഒരു കോള് വരുമെന്ന് പ്രതീക്ഷിച്ചേയില്ല. എന്തായാലും ഈ ഒരു കോൾ ഇങ്ങനെ സേവ് ചെയ്ത് വെക്കണമെന്ന് എന്റെ മനസ്സ് പറയുന്നു കേട്ടോ. അക്ബർ മുള്ളൂർക്കർ, അദ്ദേഹം ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ കുറച്ചുപേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. നിസാം ഒരു വോയിസ് നോട്ട് അയക്കുന്നുണ്ട് അല്ലേ? നിസാം, ഞാനത് കേൾക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഓക്കെ. സ്കൂൾ വിശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു വോയിസ് നോട്ട് ആളിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാനത് കേൾക്കാട്ടോ. കേട്ടിട്ട് ഉടനെ വിഷയമേ എന്താണ് കഥ എന്നുള്ളത് ഞാനൊന്ന് കേൾക്കട്ടെ കേട്ടോ. നിസാമേ, നെക്സ്റ്റ് വന്നിരിക്കുന്ന ലത്തീഫിൻ്റെ മെസ്സേജാണ്. എൻ്റെ മകൾ റിഷ ഫാത്തിമ എന്ന് പുതുതായിട്ട് സ്കൂളിലേക്ക് പോയ ദിവസമാണ്. അങ്ങനെ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. മലപ്പുറം പുത്തനത്താണി AMLP സ്കൂൾ LKG ക്ലാസ്സിലേക്കാണ് പോയത്. ഓക്കെ, അടിപൊളി. അപ്പം മോളുടെ ഫോട്ടോ കൂടി അയച്ചുള്ളൂ കേട്ടോ. അപ്പോൾ റിഷ ഫാത്തിമയ്ക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്പെഷ്യലായിട്ടുള്ളൊരു വിഷസ് കൂടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അടുത്ത പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. സുനോ, ബോളിവുഡ്.

0: Oasis.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
4: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
5: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
6: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവന്ന ചൊല്ല്.

0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
1: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
2: ഹോം ഡെലിവറി.

ഇന്ന് സ്കൂളിലേക്ക് പോയ കുട്ടികളുടെ ഒരുപാട് വിശേഷങ്ങളും ഫോട്ടോസും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിസാം കുറച്ച് മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, മോളുടെ പേര് നൂറ ഫാത്തിമ എന്നാണ്. അപ്പോൾ മോൾ ഇന്ന് സ്കൂളിലേക്ക് പോയി, പ്ലസ് വണ്ണും പ്ലസ് ടുവിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ മോൾക്കൊരു നല്ല വിഷസ് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നൂറക്കുട്ടിക്ക് നമ്മളുടെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു. സൗമ്യ സതീഷ് ചോദിക്കുന്നു, സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടെ തന്നെ ലത്തീഫ് എം ചോദിക്കുന്നത്, ഓക്കെ ലത്തീഫ് ജി, നമ്മളിത് ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, റിഷ ഫാത്തിമയ്ക്കുള്ള വിഷസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഋഷക്കുട്ടിക്ക് ഒരിക്കൽ കൂടി വിഷസ് പറയുകയാണ്. ബ്ലെസൻ മാത്യുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഞാനിങ്ങനെ സ്ഥല വിശേഷങ്ങൾ ചോദിച്ച സമയത്ത് വാരണാസിയാണ് ബ്ലെസൻ മാത്യു പറയുന്നത്. ഒരിക്കലെങ്കിലും പോയി കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൃഷ്ണയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. കൃഷ്ണ പറയുന്ന സ്ഥലം ഇതാണ്, യധു വേങ്ങരാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് യധു വേങ്ങര എന്നാണ്. കണ്ണൂർ ആണ് ആ സ്ഥലം. പൈതൽ മല എന്ന് പറയുന്ന സ്ഥലം തീർച്ചയായിട്ടും ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഞാൻ പോയിട്ടില്ല, പക്ഷേ പോകണമെന്ന് ആഗ്രഹമുള്ളൊരു ഏരിയ ആണ് പൈതൽ മല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശിവയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പാലക്കാടിലെ ഏതൊരു സ്ഥലമാണോ ശിവ പറയുന്നത്, അതെ ചിങ്ങംചിറ സീതാർകുണ്ട് ഞാൻ വന്നിട്ടുണ്ട്. പാലക്കാടിലെ കൊല്ലങ്കോട് വന്നിട്ടില്ല, സീതാർകുണ്ട് ആ ഒരു ഭാഗത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം ചിങ്ങംചിറ സീതാർകുണ്ട് പാലക്കാടിലെ കൊല്ലങ്കോട് ഈ ഭാഗങ്ങളൊക്കെ എനിക്കൊന്ന് പാലക്കാട് മൊത്തത്തിൽ കാണാനായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരുപാട് കുഞ്ഞും വലുതുമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലേ, അടിപൊളിയൊരു ഏരിയ ആണ്. പിന്നെ അതുപോലെ തന്നെ നാസിമിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. നാസിം നുനു കൊല്ലി ഹിൽസ്, ഓ അതൊരു അടിപൊളി ഒരു ഒരു ഓപ്ഷനാണ്. കൊല്ലി ഹിൽസ് ആണ് ആൾ പറഞ്ഞത്. അതൊരു നല്ല ഗംഭീരമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. ഇൻട്രസ്റ്റ് ഉള്ള യാത്രകളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോകാനും വിസിറ്റ് ചെയ്യാനും ഒക്കെ ഒന്ന് ഓർത്തോളൂ എന്നുകൂടി ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട് കേട്ടോ. മുഹമ്മദ് മുസ്തഫയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആൾ മോളുടെ ഫോട്ടോ ആണ് അയച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ ഓക്കെ. എൻ്റെ വിദ്യാലയം എൻ്റെ അഭിമാനം, ഫാത്തിമ ഖൻസ എന്നാണ് മോളുടെ പേര്, എൽ പി സ്കൂൾ കാടാമ്പുഴ. ഓക്കെ, അപ്പം മോളുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി പോസ്റ്ററൊക്കെ എനിക്ക് എവിടേക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫാത്തിമ ഖൻസ മോൾക്കും നമ്മളുടെ സ്നേഹത്തോടു കൂടിയുള്ള സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ട് കേട്ടാലോ. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന സിനിമയിലെ പാട്ട്.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 37 മിനിറ്റാണ്. ഹോം ഡെലിവറി വിശേഷങ്ങൾ തന്നെയാണ് ഇങ്ങനെ കേട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സിമ്പിൾ വിശേഷങ്ങളായിരുന്നു നമ്മൾ ഇന്ന് സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആ കൂട്ടത്തിൽ ഞാൻ കണ്ടൊരു കൗതുകമുള്ളൊരു വിശേഷം കണ്ടപ്പം ഇങ്ങനെയും ഒരു സിറ്റുവേഷൻ ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞ് ജാതി ഓർമ്മ എന്നൊക്കെ ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറില്ല. അവർ കൃത്യമായിട്ട് ഡേറ്റും സമയവും വർഷവും ഒക്കെ കൃത്യമായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എന്ത് ഓർമ്മശക്തിയാണ് എന്ന് ചില ആളുകളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതിനൊരു വലിയ പേരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓർമ്മശക്തിയുള്ള ആളുകൾക്ക് അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് ലോകത്തിൽ വെറും 100 താഴെ ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനായിട്ട് സാധ്യമാകൂ എന്നാണ്. ഇവർക്ക് ഓരോ ചെറിയ കാര്യങ്ങളും, അതായത് കൃത്യമായിട്ടുള്ള തീയതി സഹിതം ഓർത്ത് പറയാൻ പറ്റുന്ന ആളുകളുടെ ഒരു കണക്ക് നോക്കുവാണെങ്കിൽ ലോകത്തിൽ 100 താഴെ ആളുകൾക്ക് മാത്രമേ അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. നമുക്കൊക്കെ ആണെങ്കിൽ ഓർമ്മയുടെ കാര്യം ഒന്നും പറയേണ്ട ആവശ്യമില്ല, എന്തൊക്കെ കാര്യം പറയുകയേ വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്നാലും നല്ല ഓർമ്മശക്തിയുള്ള ആളുകൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ടല്ലോ. അവർ കൃത്യമായിട്ട് ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന സമയം അല്ലെങ്കിൽ ഇന്ന ഡേറ്റ് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്ന ആളുകളും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ 100 താഴെയുള്ള വ്യക്തികളിൽ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഒരു അങ്ങനെ ഒരു പ്രത്യേകത നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കൂടെ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ഥല വിശേഷങ്ങൾ കൂടി നമ്മൾ സംസാരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും സ്ഥലത്ത് പോയി കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അടുത്താണെന്ന് പറഞ്ഞ് നീ ഒരിക്കലെങ്കിലും അവിടെ പോകണം കേട്ടോ, അത്ര അടിപൊളി സ്ഥലമാണ്, ഏതെങ്കിലും വെക്കേഷന് പോകുമ്പോൾ മസ്റ്റായിട്ട് പോകണം എന്നൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞ ഒരു സ്ഥലമായിരുന്നു കുളുക്കുമല എന്ന് പറയുന്നത്. അവിടുത്തെ സൺറൈസിൻ്റെ ആ ഒരു വ്യൂ, ഒരു ഭയങ്കര എന്താ പറയുക, ഒരിക്കലെങ്കിലും നമ്മൾ അവിടെ പോയി ആ കാഴ്ച കാണണം എന്നുള്ളതാണ് കേട്ടോ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ, സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലമീൻ്റെ മെസ്സേജ് ഉണ്ട്. അല്ലമീൻ പറയുന്നത് ഗവി ഇലവീഴ പൂഞ്ചുറ ആ ഒരു ഭാഗത്ത്, ആ ഗവി ഭാഗത്ത് ഞാൻ പോയിട്ടില്ല കേട്ടോ. അതും എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പം ഈ യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ സ്ഥലങ്ങളുടെ ലിസ്റ്റ് തീരുമില്ലല്ലോ, ഓരോരോ സ്ഥലങ്ങളുടെ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൂടി വരത്തേ ഉള്ളൂ. അപ്പം ഞാൻ ഈ ഗവി ഒന്നും പോയിട്ടില്ല. ഇലവീഴ പൂഞ്ചുറ എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഉണ്ട്. അപ്പം അങ്ങനെ ഭംഗിയേറിയ ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ചിലപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും, നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരിക്കത്തില്ല, ദൂര സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ പോവുക. അപ്പം നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുക, ആസ്വദിക്കുക എന്നൊക്കെയുള്ള വിശേഷങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹോം ഡെലിവറി എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിന് മുമ്പായിട്ട് ഫെബിയുടെ മെസ്സേജ് ഉണ്ട്. കുളുക്കുമല പറയാൻ വെച്ചിരുന്നതാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ കുളുക്കുമല ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് ഫെബി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആ സ്ഥലം ആ ഒരു സൺറൈസ് കണ്ടു കഴിഞ്ഞപ്പോൾ അത് ഗംഭീരമല്ലോ, ഒന്നും പറയാനായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള സ്ഥലമാണ് കുളുക്കുമല. അതുപോലെ തന്നെ മേഘമല, മേഘമലയും അതുപോലെ തന്നെ ഈ പേര് പോലെ ഈ സ്ഥലങ്ങളുടെയൊക്കെ പേരിനും ആ ഒരു ബ്യൂട്ടി ഉണ്ടെന്നുള്ളതാണ്. മേഘമല എന്ന് പറയുന്ന പേരും അത്ര ഭംഗിയുള്ളൊരു പേരല്ല, അതുപോലെ തന്നെയാണ് ആ സ്ഥലത്തിൻ്റെ ഒരു ബ്യൂട്ടി എന്നും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലും ഒക്കെ ആയിട്ട് പലയിടങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോവുക, കാണുക, കാഴ്ചകളൊക്കെ ആസ്വദിക്കുക എന്നൊക്കെ കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പോയി ഫുഡൊക്കെ അടിക്കാനൊക്കെ മൈൻഡൊക്കെ സെറ്റാക്കിക്കോളും. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആവുന്നുണ്ട്. അധികം ലേറ്റ് ആക്കാതെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ ലൈഫിൽ. അപ്പോൾ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. എന്തായാലും അടുത്ത മണിക്കൂറിൽ നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ മാറ്റിനി ക്ലാസിക്സിൽ റെഡിയാണ്. അതിനുശേഷം സിനിമാ ലോകത്തെ ഒരുപാട് വിശേഷങ്ങളും നിങ്ങൾ കേൾക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹോം ഡെലിവറിയുടെ ഈ കുറച്ച് വിശേഷങ്ങൾ നമ്മൾ പതുക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പൊ എന്തായാലും ഒരു കുട്ടി ബ്രേക്കിലേക്ക് കൂടി പോവാണ്.
2: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station. Qatar-il mandiyude olam theertha Danat Albahar-il ennum Yuji-yude mandi melam. Grilled fish flavorukal, crab grill, barbecue prawns, butter garlic prawns thudangi ottaravadi vibhavangal. Kode Danat-inte signature barbecue fishum pinne aa special chutneyum.
3: Authentic Arabic flavors-umayi Qatar-inte all-time favorite mandi spot Danat Albahar barbecue fish.
4: Hi guys, this is Nikki Galrani here.
2: You are listening to
4: Radio Suno 91.7 FM. Kete kete kootu kooda.

അരണേവ ഹോന്ദേവ, ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോടിങ്ങനോട് അങ്ങനോട്.

അയ്യപ്പന മാനയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളരും മുങ്ങിയെടുത്തു തട്ടാ പിള്ളരെ തട്ടി.

മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ് ഹോം ഡെലിവറി.

0: Hi, this is Suhasini.
1: You're listening to
0: Radio Suno 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
3: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മാറ്റിനി ക്ലാസിക്സ്.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ആകെ സെഡാണ് മോനെ.
2: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: வணக்கம் சார், திஸ் இஸ் விஷால்.
1: யூ ஆர் லிஸ்னிங் டு
0: ரேடியோ சுனோ 91.7.
1: ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: മാറ്റിനി ക്ലാസിക്സ്.

0: ഇത് കോട്ടയമാ കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
1: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
4: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
1: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
5: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
1: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
6: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഗുഡ് ആഫ്റ്റർനൂൺ. അടിപൊളി ഒരു ഗുഡ് ആഫ്റ്റർനൂൺ ദാ എല്ലാവരുടെ അരികിലേക്കും എത്തിക്കുമ്പോൾ യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ സംതിങ്. നമ്മളെല്ലാവരും, ഒരാൾ മാത്രമല്ല, പുതിയൊരു മാസം, പുതിയ ഒരുപാട് ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ, സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് മാറ്റിനി ബാഷപ്പ് ദാ വീണ്ടും ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ കൂടെ. ഈ ഒരു ഡ്രൈവിൽ എന്തായാലും സിനിമാ കഥകളൊക്കെ ആയിട്ട് ഞാനും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ടു ആസ്ക്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പുറകിൽ ഒരു സർപ്രൈസ് ഒളിപ്പിച്ചിരിപ്പുണ്ട്. ആ ഒരു സർപ്രൈസ് ഓൾമോസ്റ്റ് ഞാനൊരു ക്ലൂ ആയിട്ട് ഈ അടുത്ത സോങ്ങിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. എന്താണ് ചോദ്യം എന്നറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ആ വിന്നേഴ്സിനെ, ലക്കി വിന്നേഴ്സിനെ കാത്ത് ഒരു സിനിമയുടെ ടിക്കറ്റ്. യെസ് മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ, ആ സിനിമയുടെ ടിക്കറ്റ്സ് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ബട്ട് ദെൻ കാര്യത്തിലോട്ടൊക്കെ നമുക്ക് വരാം, കടക്കാം. ബട്ട് ദെൻ ഈ ഒരു പോയിന്റിൽ ഗുഡ് ആഫ്റ്റർനൂൺ മെസ്സേജസ് പോകുന്നോട്ടെ 5000917. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ടിരിക്കുകയാണ് എന്ന് കരുതുന്നു. ഫുഡ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് ഫുൾ ഓൺ എനർജി. വൈ? ബിക്കോസ് ദാ തിങ്കളാഴ്ച ദിവസമാണ്, കുറച്ചുകൂടി എനർജറ്റിക് ആയിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ കൊണ്ടുപോകണം. ഒരുപാട് പ്ലാനിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലൈഫിലെ പ്ലാനിങ്സ് ഒന്നും തെറ്റാണ്ടിരിക്കട്ടെ. നമുക്ക് ജീവിതത്തിലെ എൻ്റർടൈൻമെൻറ്റിനുള്ളത് ചുറ്റുനിന്നും, ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഫാമിലിയുടെ അടുത്തുനിന്നും, അതേപോലെ തന്നെ ദ റേഡിയോസിനൊന്നും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം എന്തായാലും സിനിമാ ലോകത്തെ വിശേഷങ്ങൾ നിങ്ങളുടെ അരികിൽ പങ്കുവെക്കാനായിട്ട് ഞാനും കൂടെ ജോയിൻ ചെയ്യുന്നു. ഓൺ യുവർ ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോസിന് 91.7 FM കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: റേഡിയോ സുനോ 91.3.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Welcome back once again. Radio Sun 91.7 FM Matinee Matchup in the Time. Sandeep Adu കൂടെ ജോയിൻ ചെയ്യുന്നത്. ഏതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഫ്റ്റർനൂൺ. ഒരുപാട് കഥകൾ, എസ്പെഷ്യലി സിനിമാ കഥകളൊക്കെ ലൈഫുമായിട്ട് പലപ്പോഴും നമുക്ക് കണക്ഷൻ തോന്നാറുണ്ട്. അത് പല ഫ്രണ്ട്ഷിപ്പിലാണെന്നുള്ള കാര്യമാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഫ്രണ്ട്ഷിപ്സ് മനോഹരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്ഷിപ്പിനെ തന്നെ ഒരുപാട് റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ, കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമകളൊക്കെ നമുക്ക് ഫ്രണ്ടിലുണ്ട്. അങ്ങനെ ഒരുപാട് കഥകൾ, ഒരുപാട് ഗുഡ് റിലേഷൻഷിപ്സ് ഒക്കെ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. സിനിമാ വേൾഡ് മാത്രമല്ല, നേരിട്ടും എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കാണും. ഇതൊക്കെ നമ്മൾ പലയിടത്തായിട്ട് ഷെയർ ചെയ്തു പോകും. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നസ്ലിനെ പറ്റി തന്നെയാണ്. സോ ഏറ്റവും അധികം നസ്ലിൻ ജൂൺ എന്ന് പറയുന്ന ആ ഒരു മാസം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇറ്റ്സ് ഹിസ് ബർത്ത്ഡേ മന്ത്. ബർത്ത്ഡേ പോലെ തന്നെ ഒരു വലിയ ഗിഫ്റ്റും ദാ നമുക്ക് തരാൻ പോവുകയാണ്. ആൻഡ് ഐ ഹോപ്പ് ഏറ്റവും മികച്ച ഒരു ചിത്രമായിരിക്കും മോളിവുഡ് ടൈംസ്. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആന്റിസിപ്പേഷൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ റണ്ണിങ്ങിലാണ്. ഇപ്പോൾ ചിത്രത്തിൻ്റെ ചെറിയൊരു ട്രെയിലറും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ റിലീസായിട്ട് ആ വിശേഷങ്ങളിലോട്ടൊക്കെ നമുക്ക് വരാം. ബട്ട് ദെൻ സിനിമ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ദാ റിലീസ് ചെയ്യാൻ പോകുന്നത് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ടിക്കറ്റ്സ് യെസ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ആ ഒരു സിനിമ കാണാനുള്ള പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും നസ്ലിൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദുൽഖർ സൽമാനുമായിട്ടുള്ള ഒരു കണക്ഷൻ. സ്പെഷ്യലി അത് കുറേ കൂടെ എസ്റ്റാബ്ലിഷ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഇറങ്ങുന്ന ആ ഒരു സമയത്താണ്. മാസീവായിട്ടുള്ള ആ ഒരു ബ്ലോക്ക് ബസ്റ്റർ തരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പുറകിൽ ഒരു വലിയ കഥ ഉണ്ടാവും, വലിയ സൗഹൃദ ബന്ധങ്ങളുടെ കഥ ഉണ്ടാവും. അങ്ങനെ ഒരു സൗഹൃദ ബന്ധത്തെ പറ്റിയിട്ട് ദുൽഖർ സൽമാനുമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നത് 2020. യെസ് ദർ വാസ് എ സ്മോൾ ബിഗർ കണക്ഷൻ വിത്ത് ഡി ക്യു ആൻഡ് നസ്ലിൻ. എന്താണ് ആ കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നസ്ലിൻ ഒരു യങ്ങർ വേർഷൻ ഓഫ് ഡി ക്യു പ്ലേ ചെയ്തിട്ടുണ്ട്. ചെറുപ്പകാലം, ഡി ക്യുവിൻ്റെ ചെറുപ്പകാലം ഒരു സിനിമയിൽ നസ്ലിൻ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഏതാണ് ആ സിനിമ എന്ന് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നത്, ടെക്സ്റ്റ് ചെയ്യാൻ മറക്കണ്ട 5000917. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. സോ പെട്ടെന്ന് ഫോൺ എടുക്കുക, ടെക്സ്റ്റ് ചെയ്ത് തുടങ്ങുക. നസ്ലിൻ ചെറുപ്പകാലം ഡി ക്യുവിൻ്റെ അവതരിപ്പിച്ചേക്കുന്ന ചിത്രം ഏതാണ്, ആ ചിത്രത്തിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് പറയാൻ പറ്റിയാൽ അത്രയും നല്ലത്. സോ ആരാണ് കറക്റ്റായിട്ട് ആ പേരും ചിത്രത്തിൻ്റെ പേരൊക്കെ പറയാൻ പോകുന്നതെന്ന് നോക്കട്ടെ. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആം ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
2: Hi Radio Suno Display, ഞാൻ നിങ്ങളുടെ ബിജു നാരായണൻ.
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ.
2: റേഡിയോ സുനോ, ഇനി കേട്ട് കേട്ട് ഊട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: Once again, welcome back to Radio Sun 91.7 FM. Matinee Matchup in a time. Sandeep Anu Khude John Chee in the studio clock. Il samayam 2 mani kazhinju 30 minutum 28 secondum. അങ്ങനത്തെ സിനിമാ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്നുള്ള ആ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അറിയാനും ആ ഒരു ചിത്രത്തിൻ്റെ റിവ്യൂ പുറകിലൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അതാ ഇപ്പോഴാണ് നമുക്ക് ട്രെയിലർ ചെറിയൊരു സിനിമയെ പറ്റിയിട്ടുള്ള ഐഡിയ കിട്ടുന്നത്. റിലീസ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. സോ കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് യൂട്യൂബൊക്കെ പോയി കണ്ട് ആ ഒരു ചിത്രത്തെ പറ്റി ചെറുതായിട്ട് ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഔട്ട്ലൈൻ ദാ അവിടെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഏതൊരു ഫിലിം ഇൻഡസ്ട്രി എടുത്തു നോക്കിയാലും, സ്പെഷ്യലി വെൻ യു കം ടു ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, നമുക്ക് മാസീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻസ് അതേപോലെ തന്നെ മാസീവ് ആയിട്ടുള്ള ചിത്രങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ആക്ടേഴ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നു, ഇപ്പോൾ വേറെ ഭാഷയിൽ അല്ലെങ്കിൽ വേറെ അന്യ എന്താണ് ഭാഷാ ചിത്രങ്ങളിൽ അവതരിപ്പിക്കുന്നു, എത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അവരവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അവർ പെട്ടെന്ന് ആ ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നു, ആൻഡ് അതിൻ്റെ കൂടെ തന്നെ പെർഫോമൻസ് വേറെ ലെവൽ, പറയേണ്ട ആവശ്യമില്ലല്ലോ. ബട്ട് ഇതൊക്കെ പറഞ്ഞു പോകുമ്പോൾ കുറച്ച് ആക്ടേഴ്സൊക്കെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, വൈ നോട്ട് മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോവാത്ത, അങ്ങോട്ട് എന്താണ് എത്താത്തത്, ഇത്രയും ഗംഭീരമായിട്ട് മലയാളത്തിൽ പെർഫോം ചെയ്യുന്നു, വേറെ ഭാഷയിലോട്ട് എന്തേ വരുന്നില്ല. ആ ഒരു ചോദ്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ദാ നമ്മുടെ നസ്ലിൻ എത്തുകയാണ്. ഈ ഒരു മാസത്തോടുകൂടി തന്നെ ജൂൺ അവസാനത്തോടെ ഫിലിമിംഗ് ഒക്കെ കംപ്ലീറ്റ് ആകും എന്ന് പറയപ്പെടുന്ന ഒരു ആക്ഷൻ കോമഡി ചിത്രത്തെ പറ്റിയാണ് പറയുന്നത്. സൂര്യ 47 എന്നുള്ള ആ ഒരു ചിത്രം ഇറങ്ങുമ്പോൾ ഏറ്റവും അധികം സന്തോഷം ജിത്തു മാധവൻ ആവേശം രോമാഞ്ചം സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത അതേ ഡയറക്ടർ തന്നെയാണ് ഈ ഒരു ചിത്രവും ഡയറക്റ്റ് ചെയ്യുന്നത്. സൂര്യ അതേപോലെ നസ്രിയ ഫഹദ് എന്നിവർ കൂടി എത്തുന്ന ആ ഒരു ചിത്രത്തിൽ നമ്മുടെ നസ്ലിനും ഉണ്ട് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫീച്ചർ ഫിലിം. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നസ്ലിന് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് നോക്കുമ്പോൾ ഒത്തിരി സിനിമകൾ ഇപ്പോൾ നസ്ലിന് ഒരു പൈപ്പ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഹൈ ഒക്ടെയ്ൻ ത്രില്ലറാണ് ഈ സിനിമയോടുകൂടി ഇനി അടുത്ത നസ്ലിന് വരാൻ പോകുന്നത്. ടോർപിഡോ എന്ന് പറയുന്ന ഒരു ഹൈ ഒക്ടെയ്ൻ ത്രില്ലർ, ഫഹദ് ഫാസിൽ അതേപോലെ അർജുൻ ദാസ് ഒക്കെ എത്തുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൾട്ടി സ്റ്റാറർ സിനിമ, അതും നസ്ലിൻ്റെ ആ ഒരു പൈപ്പ് ലൈനിൽ ഉണ്ട്. ഇത് കൂടാണ്ട് തന്നെ ടിക്കി ടാക്ക എന്ന് പറയുന്ന ആക്ഷൻ ത്രില്ലർ മൂവി അലോങ് വിത്ത് ആസിഫ് അലി, ഒരുപാട് കമ്പാരിസൺസ് അവിടെ ഇവിടെ കേട്ടുപോയിട്ടുണ്ട്. അതായത് നസ്ലിനും അതേപോലെ തന്നെ ആസിഫ് അലി, ഒരു നെക്സ്റ്റ് ആസിഫ് അലി ആണ് വളർന്നു വരുന്നത് എന്നുള്ള കമ്പാരിസൺസ് ഒക്കെ തന്നെ ആസിഫ് അലി ആയിട്ട് കേട്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ വരുന്ന ആ ഒരു ആക്ഷൻ ത്രില്ലർ ഇസ് അബ്സല്യൂട്ട്ലി ഗോയിങ് ടു ബി അനദർ ആക്ഷൻ ത്രില്ലർ എന്നുള്ള ഒരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ജൂൺ 5 തീയതി റിലീസ് ആവാൻ പോകുന്ന മോളിവുഡ് ടൈംസ് തന്നെയാണ്. ഈ ഒരു സിനിമയുടെ ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് ലക്കി വിന്നേഴ്സിൻ്റെ അടുത്ത് ആ സെലക്ഷൻ പ്രോസസ് ഇങ്ങനെ നടക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒത്തിരി പേര് ആൻസേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. ഹരിലാൽ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഷജീഫ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജാക്സൺ ജോൺ ആൻസർ പറയുന്നു, ആൻഡ് ഷാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഹാഷിം റൈറ്റ് ആൻസർ തന്നെയാണ്, അഫ്നാസ് റൈറ്റ് ആൻസർ, ഇഫ്തിഹാറുദ്ദീൻ പറയുന്ന ആൻസർ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഒരു പാട്ട് സജഷൻ പ്ലേ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രോ, ഞാൻ ആ ഒരു മെസ്സേജിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും. ഷഫീഖ് ഹലോ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹലോ ഷഫീഖ് ഹൗ ആർ യു, ആൻഡ് ഷഫീഖ് ടി കെ ഈ ഒരു മെസ്സേജ് അയക്കുന്നു. ഒരുപാട് പേര് തന്നെ ഇങ്ങനെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം, ആൻഡ് ഐ വിൽ ബി ബാക്ക് വെരി സൂൺ വിത്ത് ദി ആൻസർ. നസ്ലിൻ അവതരിപ്പിച്ച ഡി ക്യുവിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ക്യാരക്ടർ നെയിം പറയാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ സിനിമ ഏതാന്ന് പറഞ്ഞാൽ മതി. 2020 ചിത്രം പുറത്തിറങ്ങുന്നത്. സോ 2020 ഡി ക്യുവിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് വേർഷൻ ഡി നമ്മുടെ നസ്ലിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ സിനിമ എന്നുള്ളത് ഒന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും കേട്ടോ. ആൻഡ് ദാസ് മൈ ഹാർട്ട് ഓൾവേസ് ഗോസ് ടു ദിസ് സോങ്. എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ കുറച്ച് രസമാണ് നമുക്ക്. കുറച്ച് പ്രഷറൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു സോങ് കേട്ട് കഴിഞ്ഞാൽ നമ്മളറിയാതെ ആ ഒരു ടെൻഷനൊക്കെ പോകും. സോ എനി സ്ട്രെസ്, ലിസൺ ടു ദിസ് സോങ്.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify and Ghana.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
7: Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു റേഡിയോ സുനർ 91.7 FM. മാറ്റിനി മാച്ചപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റും 35 സെക്കൻഡും. അങ്ങനെ ഇതേ നമ്മൾ നസ്ലിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ, വരാനിരിക്കുന്ന സിനിമകളും ഒക്കെ തന്നെ ഡിസ്കഷനിൽ പറഞ്ഞു പോകുമ്പോൾ ഞാൻ എക്സൈറ്റഡ് ആയിരിക്കുന്ന ആ ഒരു തമിഴ് എൻട്രിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ജൂൺ ലാസ്റ്റോടുകൂടി, എനിക്കൊന്നും ലാസ്റ്റ് വരെ പോകേണ്ട ആവശ്യമില്ല, ബദ്ധൻ ജൂൺ മിഡോടുകൂടി തന്നെ സിനിമയുടെ എല്ലാ വിശേഷങ്ങളും, സൂര്യ 47 എന്നുള്ള സിനിമയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ തന്നെ നമുക്ക് മാറ്റിനി മാഷപ്പിലൂടെയും അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിനിടയ്ക്ക് നസ്ലിൻ്റെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സിനിമയുടെ ടിക്കറ്റ് ലക്കി വിനാസിനെ കൊടുക്കാനായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നസ്ലിൻ ചെയ്തിരുന്ന ഒരു ക്യാരക്ടർ, ഡിക്യുവിൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ക്യാരക്ടർ ചെയ്തിരുന്ന സിനിമയുണ്ട്. 2020 ചിത്രം പുറത്തിറങ്ങിയത് എന്നുള്ള ഒരു ക്ലൂ കൂടെ ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് ആ സിനിമ എന്നുള്ള ചോദ്യമാണ് വന്നിരുന്നത്. ആൻഡ് ലക്കി വിനാസിനെ കാത്ത് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. 1-2 ക്ലൂ ഒക്കെ ഇവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. എന്നാലും ഒരുപാട് പേര് തന്നെ ആൻസേഴ്സും പറയുന്നുണ്ട്. ആദർശ് കെ എസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഇഫ്തിക് ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ തന്നെ ഹരിലാൽ ആൻസർ പറയുന്നു, റോയൽ റോയൽ എന്നല്ല പേര്, യെസ് റോയൽ എന്ന അക്കൗണ്ടിൽ നിന്നും ഷജീഫ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ജോൺ റൈറ്റ് ആൻസർ പറയുന്നു, ഷാൻ ഓൾസോ, അഖിലേഷ് റൈറ്റ് ആൻസർ, വിവേക് റൈറ്റ് ആൻസർ ആണ് പറയുന്നത്, ടോഷി റൈറ്റ് ആൻസർ. ബാക്ക് ടു ബാക്ക് റൈറ്റ് ആൻസേഴ്സ് പറയുമ്പോൾ 1-2 പേർക്ക് ഒരു ക്ലൂ കൂടെ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്ലൂ ഞാൻ പാട്ട് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഏത് സിനിമയാണെന്ന് മനസ്സിലാവും. ബട്ട് ലെറ്റ് ദെം ഗെറ്റ് ഇൻ ടു ദി ലിസ്റ്റ്. ഇപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് റെഡി ആയിരുന്നുള്ളൂ. 5000090017 നിങ്ങളുടെ ആൻസേഴ്സ് അയക്കേണ്ടത്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലോട്ട് വരുന്ന ആ ഒരു ചിത്രം, ചിത്രത്തിൽ ക്യാരക്ടർ, ഓക്കെ ഒരു ക്ലൂ കൂടെ തരാം. ബിബീഷ് എന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡ് ആണ് ചെയ്തിരിക്കുന്നത് നസ്ലിൻ. ഡി ക്യു ചെയ്ത ബിബീഷ് എന്ന ക്യാരക്ടർ ഈ സിനിമയിൽ. ഏതാണ് ചിത്രം? ഇനി ഇതിൽ കൂടുതൽ ഞാൻ ആൻസർ പറയുന്നതല്ല. അപ്പോൾ പെട്ടെന്ന് ഫോൺ എടുത്ത് മെസ്സേജ് അയച്ചോളൂ 5000090017. ലിസ്റ്റിലേക്ക് കയറി പറ്റിയ ലക്കി വിന്നേഴ്സ് ആവുന്ന ആ വിന്നേഴ്സിനെ കാത്തിരിക്കുന്നത് യെസ് ഓഫ് കോഴ്സ് മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. ആൻഡ് ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ കുറച്ച് സമയം കൂടി ഞാൻ തരാം പെട്ടെന്ന് ആ ഒരു ആൻസർ ഒന്ന് അയക്കാനായിട്ട്. ആൻസർ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ആൻഡ് ഖത്തർ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ജൂൺ 5 തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ഗംഭീരമായിട്ടുള്ള ലോഞ്ച് എന്ന് തന്നെ പറയണം. 6-ാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുകയാണ് ഫാൽക്കൺ ഫിറ്റ്നസ് സെൻറ്റർ. സോ നമ്മുടെ ഫിറ്റ്നസ് ഗോൾസൊക്കെ കുറച്ചുകൂടി സെറ്റാക്കാനായിട്ട് ഒരു വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെ 6-ാമത്തെ ബ്രാഞ്ച് തുറക്കുമ്പോൾ വി ഓൾ ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് അൺസ്റ്റോപ്പബിൾ മൊമെന്റ്. അപ്പൊ ഇങ്ങനെ പോയി പോയി ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവും. ഒരുപാട് ഒരുപാട് ഫിറ്റ്നസ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ലവ് ചെയ്യുന്ന ആൾക്കാർ ഒരു ജനറേഷനെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ. അതിൽ ഒരുപാട് സന്തോഷം. ബട്ട് ദെൻ ജൂൺ 5 നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഇനോഗ്രേഷന് വേണ്ടി ഷെയ്ൻ നിഗം, അതേപോലെ അന്ന രാജൻ, റോഷൻ ബഷീർ ആൻഡ് ദ വൺ ആൻഡ് ഓൺലി സി ആർ സലീം. യെസ്. അപ്പോ ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഇവന്റ് ജൂൺ 5 ബിന്നോ റാമിനിൽ ഏറ്റവും പുതിയ ബ്രാഞ്ച്, അവരുടെ 6-ാമത്തെ ബ്രാഞ്ചാണ് ജൂൺ 5 ബിന്നോമ്രാനിൽ. ഡേറ്റും ടൈമും ഒന്നും മറക്കണ്ട, നേരെ അങ്ങടേക്ക് എത്തുക. ഒരു ആഘോഷമാക്കാനായിട്ട് ഈ കഴിഞ്ഞ 5 ബ്രാഞ്ചുകളും ഇനോഗ്രേഷൻ ടൈം നിങ്ങളെല്ലാവരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 6th ഒരു ബ്രാഞ്ച് ഇനോഗ്രേഷൻ നടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രസൻസ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണ്. അൺഒഫീഷ്യൽ റേഡിയോ പാർട്ട്നേഴ്സ് ആയിട്ട് റേഡിയോ സുനോ 91.7 FM കൂടെ ഉണ്ടാവും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ നേരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക്. യെസ്, ഇവിടെ പ്രേമലു ആണോ? പ്രേമലു ഒരു ഡിക്യുവോ ബ്രോ? എവിടെ? ഇവിടെ തിരിച്ചുവാ, തിരിച്ചുവാ, ഇവിടെ കമോൺ. സൽമാൻ റൈറ്റ് ആൻസർ പറയുന്നുണ്ട്, രഞ്ജിഷ റൈറ്റ് ആൻസർ, ശരത് കൃഷ്ണൻ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, എ എസ് എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വരുന്നു, ആർ കെ ശരി ഉത്തരമാണ്, സജീത് റൈറ്റ് ആൻസർ പറയുന്നു, നൌഷാദ് എബ്രഹാം റൈറ്റ് ആൻസർ, ആൻഡ് പേരില്ലാത്ത 1-2 അക്കൗണ്ടിൽ നിന്ന് ഉത്തരം വന്നിട്ടുണ്ട്, അഖിലേഷ് റൈറ്റ് ആൻസർ. അഖിലേഷ് നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു, അഖിലേഷ് കള്ളക്കളി കളിക്കുന്നു. ഓക്കെ, അമിത് റൈറ്റ് ആൻസർ ആൻഡ് ഓൾസോ നിഷാദ് റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. അങ്ങനെ ദി റൈറ്റ് ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം. യെസ്, വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിലാണ് നമ്മുടെ നസ്ലിൻ ഡി ക്യൂന് വേണ്ടിയിട്ട് ആ ഒരു ചൈൽഡ്ഹുഡ് ക്യാരക്ടർ ബിബീഷ് എന്ന് പറയുന്ന ഡി ക്യൂ ചെയ്ത ക്യാരക്ടറിന്റെ ചൈൽഡ്ഹുഡ് വേർഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കണക്ഷൻ കൂടി അവരുണ്ട്. എപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു കണക്ഷൻ ലോക്കേ ആയിട്ടാണ്. പക്ഷേ 2020 തന്നെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും മനോഹരമായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഒരു പക്ഷേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാം. ഇതേപോലുള്ള ഫ്രണ്ട്ഷിപ്പുകളാണ് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഒരുപാട് നമ്മുടെ വർക്ക് റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിലാണെങ്കിലും നമുക്കൊക്കെ തന്നെ ബ്യൂട്ടിഫുള്ളി മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെറിഷ് ചെയ്യാനായിട്ട് മറക്കണ്ട. ആ ഒരു ഉത്തരം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ലക്കി വിനേഴ്സ് വെയിറ്റ് ചെയ്യുക, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓൺ ദാറ്റ് നോട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഫ്രം മാറ്റിനി മാഷപ്പ് ഐ വിൽ ബി ജോയിനിങ് ബാക്ക് ഈവനിങ് 9:17 ഈവനിങ്സിൽ. This is Kata's Happiness Frequency 91.7 FM. Kittu kittu, kootu kudam.

0: വചനങ്ങളിലൂടെ. തന്റെ ഭാഗത്താണ് ന്യായമെന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പു നൽകുന്നു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമയം നിസയും അപ്പുണ്ണിയും തന്നെയാണ് കൂടെയുള്ളത്.
1: കുറച്ചുപേര് വിചാരിക്കും ഇതുവരെ ഇതിന് പോകാറായില്ലേ,
0: രാവിലെ വന്നതാണ്,
1: രാവിലെ അഞ്ചരയ്ക്ക് എങ്ങാണ്ട് വന്നിട്ട് ഇതുവരെ വണ്ടി കിട്ടിയില്ല. ഇതുവരെ
0: ശ്രീനിവാസൻ കോമഡി പോലെ. പിന്നെ എന്തായാലും ഇങ്ങനെ അതാണ് നമ്മുടെ ആത്മാർത്ഥത.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇനിയിപ്പോ സിനിമ വിശേഷങ്ങളിലേക്ക് പോകാം. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മള് നീനാക്കുറിപ്പ് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന സമയത്ത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ പല സിനിമ പഞ്ചാബി ഹൗസ് ആ സിനിമകളെ കുറിച്ച്, അപ്പൊ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനൊക്കെ ഈ പറഞ്ഞ പോലെ ഇംപ്രൊവൈസ് ചെയ്ത സീനുകളെ കുറിച്ച് അത് കണ്ടപ്പോ നിങ്ങൾക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കൗതുകത്തിന്റെ പുറത്ത് ആ സിനിമ മൊത്തം നമുക്ക്
0: അറിയാലോ.
1: അപ്പൊ നമ്മള് അതിനെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ഇംപ്രൊവൈസ് ചെയ്യാൻ പറ്റുമോ എല്ലാ സംഭവം. ചില സംവിധായകരുടെ അടുത്ത് ഇംപ്രൊവൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും, പക്ഷെ ചില സംവിധായകരുടെ അടുത്ത്
0: ഡയലോഗും
1: കറക്റ്റ് ആയിട്ട് ഡയലോഗും ഒന്നും മാറ്റാൻ പാടില്ല.
0: ആ
1: സെയിം ഡയലോഗ് അവർ പറയുന്ന എന്താണോ അത് തന്നെ പറയണം. അങ്ങനെയുള്ള ആളുകളുണ്ട്, ചില ആളുകൾ കുറച്ച് ഇംപ്രൊവൈസ് ചെയ്യാനൊക്കെ നമ്മളെ
0: സമ്മതിക്കും
1: എന്നുള്ളത്.
0: എനിക്ക് തോന്നുന്നു സീനിയർ താരങ്ങൾക്കാണ് അതിന് കൂടുതൽ ചാൻസസ് ലഭിക്കുന്നത്. ഒരുപാട് മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങൾക്കാണ് ഇംപ്രൊവൈസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അവസരം കിട്ടുക. മറ്റേതെന്ന് പറഞ്ഞാല് ചിലപ്പോൾ ഡയറക്ടർ പറയും എനിക്ക് ഇന്നതാണ് വേണ്ടത്, അപ്പൊ നിങ്ങൾ ഇത് തരണം, അത് എടുക്കാൻ മാത്രമായിരിക്കും ചെയ്യാൻ.
1: അതെ. അപ്പൊ എന്നാലും അങ്ങനെ ഒരുപാട് സീനുകൾ മലയാള സിനിമയിലുണ്ട്, അതായത് താരങ്ങൾ ഇംപ്രൊവൈസ് ചെയ്ത് അതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത ഒരുപാട് നല്ല സീനുകൾ നമ്മുടെ മലയാള സിനിമയിലുണ്ട്. അങ്ങനെയുള്ള സീനുകളെ കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചു.
0: തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോഴത്തെ ട്രെൻഡ് ദൃശ്യമാണല്ലോ, ദൃശ്യത്തിൽ ഒന്ന് രണ്ട് സീനുകളിലേക്ക് തന്നെ നമുക്ക് ആദ്യം വരാം.

0: Oasis. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Spotify
1: and
0: Ghana.
1: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
0: This is Matinee Marsha.
1: 91.7 FM.
0: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പർവ വില്ലേജ്.
2: Biggest jewelry festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ee offer 2026 june 13 vare maatram. ningalude aduthulla Joyalukkas store innu thanne sandarshikku.
3: Joyalukkas, world's favorite jeweler.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
5: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
4: Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
6: Joy Alukkas 917 evenings
3: presented by Joy Alukkas, world's favorite jeweler.
2: Joy Alukkas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
8: Daiso, let's make every outing unforgettable.
3: And
10: Marza Hypermarket, be fresh, be you. Visit your nearest store today.
11: നമസ്കാരം, ഞാൻ സൂരജ് സന്തോഷ്.
12: യു ആർ ലിസണിംഗ് ടു
11: റേഡിയോ സുനോ 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: മാറ്റിനി മാഷപ്പിന്റെ വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയത്ത് നിസയോ അപ്പുണ്ണിയും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളിങ്ങനെ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ താരങ്ങൾ ഇംപ്രൈസ് ചെയ്തിട്ട് ആ സീനുകളെ വേറെ ലെവലുകളാക്കിയത്, ആ സിനിമയെ തന്നെ വേറെ ലെവലുകളാക്കിയ സംഭവങ്ങളാണ് ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്.
1: ദൃശ്യം സിനിമയെ കുറിച്ചാണ് അപ്പുണ്ണി ജസ്റ്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്.
0: ദൃശ്യം ടൂല്
1: ഓക്കെ
0: സെക്കൻഡ് സീസണില്, അതില് ശരിക്കും പറഞ്ഞാല് മുരളി ഗോപി ആളുടെ ചില മാനറിസം ആള് കൊണ്ടുവന്നതാണ്. അത് ഭയങ്കര രസമായിട്ട് അത് ആ സിനിമയിൽ മൊത്തം അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതാണ്. അതിൽ തന്നെ ഇപ്പൊ പോലീസ് സ്റ്റേഷനില് ചെന്നിട്ട് മറ്റേ ജോസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടല്ലോ, ജോസ് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് എനിക്ക് അറിയാം എന്ന് പറയുന്ന സമയത്തൊക്കെ ഇദ്ദേഹം കണ്ണുകൊണ്ടൊക്കെ ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, കൈയുടെ ആക്ഷൻസും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇവര് തന്നെ കൈന്നിടുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത് പക്ഷെ ആ സിനിമയെ
1: വേറെ ഗംഭീരാക്കും, നമ്മൾ മറക്കുന്നില്ല. ദൃശ്യം എന്ന് പറയുമ്പോ മുരളി ഗോപിയുടെ കഥാപാത്രത്തിന് അതിന്റേതായ ഒരു സ്ഥാനമുണ്ട്
0: അല്ലേ.
1: ജോർജ് കുട്ടി അവിടെ ഉണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടറിനും കൃത്യമായ
0: സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മുരളി ഗോപിയുടെ എൻട്രിയില് തിയേറ്ററിൽ ഭയങ്കര
1: കൈയടിയായിരുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ കൈയടി നേടിയ ഒരുപാട് സീനുകൾ നമ്മുടെ മലയാളത്തിലുണ്ട്. ഇന്നലെ എന്ന് പറയുന്ന സിനിമ പത്മരാജൻ അദ്ദേഹത്തിന്റെ സിനിമയാണ്. അപ്പൊ ആ സിനിമ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എഴുതി വെക്കുന്ന ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ അധികം
0: സമ്മതിക്കില്ല.
1: മീൻസ് അദ്ദേഹം എഴുതുന്നത് പറയാനാണ് താരങ്ങൾക്കും ഇഷ്ടം,
0: കാരണം
1: ഇമ്പ്രവൈസ് ചെയ്യുന്നതിനേക്കാളും അദ്ദേഹം പറയുന്നത് പറയുക എന്നുള്ളതാണ്.
0: അദ്ദേഹം അന്നത്തേക്കല്ല അത് എഴുതിയത്,
1: അതെ
0: വർഷങ്ങൾക്ക് അപ്പുറത്തേക്കാണ് അത് എഴുതി വെച്ചത്.
1: തീർച്ചയായിട്ടും ആ വാചകം പറയാനാണ് അഭിനേതാക്കൾക്ക് ഇഷ്ടം. അപ്പൊ ഇന്നലെ എന്ന സിനിമയിൽ ജഗതി ചേട്ടൻ ഒരു ക്യാരക്ടർ മറ്റൊരു സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ഡയലോഗ് ഒന്ന് മാറ്റണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പത്മരാജൻ സാറിന്റെ അടുത്ത് എന്ന് പറഞ്ഞു ഇങ്ങനെ ഡയലോഗ് മാറ്റിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അനുവാദം മേടിച്ച് ആ സിനിമയിലെ ഒരു ഡയലോഗ് ജഗതി ചേട്ടൻ മാറ്റിയിട്ടുണ്ട്. അത് അവർ ഗംഭീരമായിട്ട് ആ സീൻ വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
0: അപ്പൊ താരങ്ങളുടെ കഴിവുകൾ കൊണ്ട് അല്ലെങ്കിൽ അവർ ഇംപ്രവൈസ് ചെയ്യുമ്പോൾ ഒരു സിനിമയ്ക്കുണ്ടാകുന്ന മാറ്റം, ഒരു സീനിനുണ്ടാകുന്ന മാറ്റം, അത് വല്ലാത്തൊരു ഘടകം തന്നെയാണ്. ആ വിശേഷമാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: ഇനി എന്തായാലും കേൾക്കുന്നത് ഇന്നലെ എന്ന മൂവിയിലെ പാട്ടും.

0: Radio Sinem. Radio Sinem. 91.7 FM. Qatar's favorite radio station. The big biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. This is only on Radio Sinem 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: സിനിമയിലെ താരങ്ങൾ ഇംപ്രവൈസ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷനിലൂടെ ഒരു സീൻ ഏറ്റവും അടിപൊളിയായി മാറിയ സന്ദർഭങ്ങൾ.
1: ഓക്കെ, അങ്ങനെ മലയാള സിനിമയിൽ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വിശേഷങ്ങളാണ് നമ്മൾ മാറ്റിനി മാഷപ്പിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ പുണ്യാണ് കൂടെ ഉള്ളത്. ഇനി പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ എന്ന സിനിമ അല്ലേ?
0: അത് ഞാനിതിങ്ങനെ വായിച്ച സമയത്ത് എനിക്ക് ഈ സീൻ ഓർമ്മയില്ല, സത്യം പറഞ്ഞാൽ. ഞാൻ എന്നിട്ട് ഇപ്പൊ യൂട്യൂബിലെടുത്ത്
1: കണ്ടു,
0: ആ സീൻ എടുത്ത് കണ്ടു നോക്കി, ഓ ഇങ്ങനൊരു സീൻ ഇതിലുണ്ടായിരുന്നല്ലേ, ഇത് ഇത്ര രസമായിരുന്നല്ലേ എന്നുള്ളത് ഇപ്പോഴാണ് എനിക്കിത് ഫീൽ ചെയ്തത്.
1: അതായത് ആ കുളിക്കാനായിട്ട് പബ്ലിക്കായിട്ട് കുളത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ജഗതി ചേട്ടൻ സോപ്പിനെ കൈകാര്യം ചെയ്തതാണ് ആ സീൻ എന്ന് പറയുന്നത്.
0: അതെ, ഈ സീനെ കുറിച്ച് കമൽ സാർ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഈ സീൻ ചെയ്യുന്ന സമയത്ത് ജഗതി ചേട്ടനോട് പറഞ്ഞത്, അതായത് ഒരു ഒരു കഷ്ണം സോപ്പ് കയ്യിലുണ്ട്, ഇത് അവസാനം ഒരു കുറച്ച് കഷ്ണം അവിടെ വെച്ചേക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവരാ സീൻ ഷൂട്ട് ചെയ്ത് പോകുന്ന സമയത്ത് പുള്ളി സ്വന്തം കൈ നിന്നെടുത്തിട്ടാണ് ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് എന്താ പറയുന്നത് സോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കുളത്തിലേക്ക് ചാടാൻ പറയുന്ന മോഡുലേഷൻ കുറച്ച് ഡിഫറെന്റ് മോഡുലേഷനിലാണ് പറയുന്നത്.
1: അന്നത്തെ സിനിമകളിലൊക്കെ ഇതുപോലെയുള്ള ഈ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള താരങ്ങളൊക്കെ അവരുടെ കഴിവുകൾ കൊണ്ട് ആ സീനുകളെയൊക്കെ ഇത്ര മനോഹരമാക്കി. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സാധനം, ഞാൻ എവിടെ വായിച്ചൊരു സാധനമാണ്, അതായത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന മൂവി ഉണ്ടല്ലോ, ഗോഡ് ഫാദർ എന്ന് പറയുന്ന മൂവിയില് ഈ സ്വാമിയേട്ടൻ ഇന്നസെന്റ് അദ്ദേഹം വിവാഹിതനാണെന്ന് അറിഞ്ഞിട്ട് എൻ എൻ പിള്ള സാറ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന സീനുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചോദിക്കുമ്പോ ഇന്നസെന്റ് ഏട്ടൻ പറയുന്നൊരു കാര്യം, അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചു പോയി എന്ന് പറഞ്ഞേക്കാൻ എന്ന് പറഞ്ഞ അത് തിയേറ്ററിൽ ഭയങ്കര ഓളുണ്ടാക്കിയ ഒരു സീനാണ്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ
0: സാധനങ്ങൾ
1: അവരിട്ടതാണ്, അവര് കയ്യിൽ നിന്നിടുന്നതാണ് എന്നാ പറയുന്നത്.
0: തീർച്ചയായും കമൽ സാർ പറയുന്ന ഈ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളെ കുറിച്ച് പറയുന്ന വേറെ ഏതെങ്കിലും താരമായിരുന്നു ജഗതി ചേട്ടന്റെ ഓപ്പോസിറ്റ് നിന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഡയലോഗ് തെറ്റിപ്പോകും, അല്ലെങ്കിൽ ചിരിച്ചു പോകും. അപ്പൊ ജയറാമേട്ടൻ ആയതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവര് കട്ട് പറഞ്ഞില്ല. കുറച്ചു നേരം ഈ സീൻ ഇങ്ങനെ പോയതിനു ശേഷമാണ് ഇവരത് വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ തിയേറ്ററിലും ആ സീൻ അതിഗംഭീരമായിരുന്നു എന്നുള്ളതാണ്.
1: അപ്പൊ എന്തായാലും ഇനി ആ സിനിമ കാണുമ്പോ, അല്ലെങ്കിൽ ഈ സിനിമകൾ നമ്മൾ പറഞ്ഞ സിനിമകളൊക്കെ കാണുമ്പോൾ നിങ്ങളും ശ്രദ്ധിച്ചോളൂട്ടെ കാര്യങ്ങൾ.
0: അതെ, പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ ഒന്ന് യൂട്യൂബിൽ കണ്ടു നോക്കൂ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം, നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം. ഈ ഒരൊറ്റ ഡയലോഗ് തൂക്കിയ സിനിമയാണ് അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്ന സിനിമ.
3: അതെ, ആ സിനിമയിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു യൂണിവേഴ്സലി എല്ലാ മലയാളികൾക്കും അറിയാം ഇത് ലാലേട്ടനെ ഇംപ്രവൈസ് ചെയ്തൊരു സീൻ. കാരണം കമൽ സാർ എല്ലാ പല ഇന്റർവ്യൂസിലും അത് പറഞ്ഞ് എല്ലാവർക്കും അത് കാണാപ്പാടാണ്, എന്താണ് ആ സീനിൽ സംഭവിച്ചു എന്നുള്ളത്.
2: തീർച്ചയായിട്ടും ആ ഷോക്ക് അടിക്കുന്ന ഒരു സീനിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആ ഷോക്ക് അടിച്ച സീൻ എന്ത്, എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് തന്നെയാണ് തോന്നുന്നു ആ ഒരു ഷോട്ട് പോകുന്നത്. പക്ഷേ അതിൽ ലാലേട്ട എന്തൊക്കെയാ ചെയ്യുന്നത്, ആ ബാഗ് ഹാൻഡിൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ജുബ്ബ എല്ലാം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന്.
3: തീർച്ചയായും പെട്ടെന്ന് പറയുമ്പോഴും ഓർമ്മ വരുന്നുണ്ട്. അപ്പം കമൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഷോക്ക് അടിക്കുന്നു എന്നൊരു വേർഡ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ലാലേട്ടൻ പറഞ്ഞത് നമുക്ക് റിഹേഴ്സൽ എടുക്കണ്ട, ടേക്കിലേക്ക് പോകാം, പിന്നെ റിഹേഴ്സൽ എടുത്ത് പിന്നെ ടേക്കിലേക്ക് വരുമ്പോൾ ചിലപ്പം എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ച് നമുക്ക് നേരെ ഡയറക്റ്റ് ടേക്കിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കംഫർട്ടബിൾ ആണെങ്കിൽ ലാല് കംഫർട്ടബിൾ ആണെങ്കിൽ അങ്ങനെ പോകാന്ന് കമൽ സാർ പറഞ്ഞിട്ട് അങ്ങനെയാണ് അവര് ആ ഒരു സീൻ എടുക്കുന്നത്. അതിനുശേഷം ഈ ഷോക്കടിച്ച് വീണ് കഴിയുമ്പോഴത്തേക്ക് ക്യാമറമാനും സെറ്റ് ഉൾപ്പെടെ നിന്നിരിക്കുകയാണ്. അപ്പൊ ഇവര് കട്ട് പറയുന്നില്ല. പിന്നെ ലാലേട്ടൻ എഴുന്നേറ്റ് ഒന്ന് കുടഞ്ഞിങ്ങനെ വീഴുന്നുണ്ടല്ലോ, ഒന്ന് കുടഞ്ഞ് കുറച്ചിൽ കുറയുന്നുണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ തന്നെ ആ സീന്റെ കട്ട് പറയാത്തത് കൊണ്ട് തന്നെ
2: സീൻ കണ്ടിന്യൂ ചെയ്തു
3: പോയാല് വന്നൊരു കഥയാണ്.
2: നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സീനിയർ അല്ലെങ്കിൽ ലാലേട്ടനെ പോലെയുള്ള ആക്ടേഴ്സിന്റെ ഒക്കെ മുമ്പിൽ സംവിധായകരെ കട്ട് പറയാൻ
3: സത്യമാണ്. സത്യമാണ്, നമ്മള് ചില സമയത്ത് അത് വെറുതെ പറയുന്നതാണെന്ന് വിചാരിക്കും, പക്ഷെ അല്ല, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണെന്ന് ഇത്തരം സീനുകളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത്. എന്തായാലും അയാൾ കഥ എഴുതുകയാണ് സിനിമയിലെ പാട്ടിലേക്ക്.

0: വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: ഹായ്, ഞാൻ ദുൽഖർ സൽമാൻ.
2: എനിക്കറിയാം എന്താ വരുമെന്ന്.
3: നീ വിളിക്ക്, നമുക്ക് നോക്കാം.
1: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: This is Matinee Masham, only on Radio Suno 91.7 FM. Matinee Masham,
5: brought to you by Safari, world-class shopping experience, Doha, Qatar, and
6: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
2: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
4: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം.

0: നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഉള്ളടക്കം എന്ന സിനിമ, ആ സിനിമയുടെ ഉള്ളടക്കത്തിലും ഇതുപോലെ തന്നെ താരങ്ങൾ ഇംപ്രൈസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്ന മാറ്റിനി മാഷപ്പിലാണ്. അപ്പുണ്ണിയും നിസയുമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
4: അതെ, ഉള്ളടക്കം എന്ന സിനിമയിലെ ആ കുതിരയെ വിഴുങ്ങിയ അപ്പൊ ആ സീനിൽ ഇതുപോലെ ഒരു കഥയുണ്ടെന്നാണ് പറയുന്നത്. അതായത് കമൽ അദ്ദേഹം പറയുന്നത് കുതിരയെ വിഴുങ്ങിന്ന് മാത്രം പറഞ്ഞോളൂ, കാരണം അവിടെ ഹ്യൂമർ ഒന്നും അവർ മനസ്സിൽ വിചാരിച്ചില്ല ആ സീനില്. ജസ്റ്റ് വിചാരിച്ചുകൊണ്ട് കുതിരയെ വിഴുങ്ങിന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. പിന്നെ സംഭവിച്ചത് നമ്മൾ സ്ക്രീനിൽ കണ്ടു.
3: തീർച്ചയായിട്ടും ജയിച്ചേണ്ട ഒരു ചാട്ടവും ആ എമ്പക്കവും അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും എന്നുള്ളതാണ്.
4: അത് മാത്രമല്ല, ലാലേട്ടൻ അതിന് കറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് ആ സീനെ കുറച്ചുകൂടി ഏറ്റവും ഭംഗിയാക്കി മാറ്റിയത് എന്നാണ് പറയുന്നത്.
3: പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ജഗതി ചേട്ടൻ റിഹേഴ്സലില്, ജഗതി സാറ് റിഹേഴ്സലിൽ ഒരു കാര്യം ചെയ്യും, വേറെ ആയിരിക്കും എന്നാണ്. അപ്പൊ കോ ആർട്ടിസ്റ്റുകൾക്ക് അതിന്റെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്.
4: അല്ലെങ്കിൽ അങ്ങനെയുള്ള ആള് ഉണ്ടെങ്കിൽ അവർക്ക്
3: റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ
4: എന്നാണ്. എന്നാലും നമുക്ക് ഉള്ളടക്കത്തിലെ പാട്ട് കൂടി കേൾക്കാം അല്ലേ.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഗോൾഡ് റേറ്റ് എങ്ങനെയാണ്? 24 ക്യാരറ്റിന് 543 റിയാൽ, 50 ദിർഹം, 22 ക്യാരറ്റിന് 501 റിയാൽ, 21 ക്യാരറ്റിന് 475 റിയാൽ, 18 ക്യാരറ്റിന് 407 റിയാൽ.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
3: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
4: പത്തിരുന്നൂറ് ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
2: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
5: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
6: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചലും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
7: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
8: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
7: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖരാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
9: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
10: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ട് കൂടും സഫാരി.
7: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
10: മോർണിംഗ് സവാരി.
11: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
12: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
13: ഇൻ അസോസിയേഷൻ വിത്ത്
14: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
15: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
16: Just feel like you're home.
17: Hi, this is your singer Rahul Nambiar.
18: Vasandamullai pole vande.
17: You're listening to Radio Suno 91.7, Qatar's favorite radio station.
18: Favorite radio station.
17: Ketu kettu kootu koodam.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ദൃശ്യം 3 മൂവി. ഈ മൂവിയൊക്കെ നമ്മൾ തിയേറ്ററിൽ വരുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. ഈ സിനിമ എവിടെ കൊണ്ടുപോയായിരിക്കും ഇവർ കെട്ടാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ചർച്ചകൾക്കും സംസാരങ്ങൾക്കൊക്കെ ഇടയിൽ ശേഷം സിനിമ റിലീസായപ്പോൾ റോളുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് നമുക്ക് പറയാനുള്ളത്. മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിസയ അപ്പുണ്ടി തന്നെയാണ് കൂടെയുള്ളത്. പറഞ്ഞു വരുന്ന കഥ എന്താന്ന് പറയട്ടെ നിസ, അതായത് ദൃശ്യം 3 ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഷാജോൺ അദ്ദേഹത്തോട് എവിടെയോ വെച്ച് ഓൺലൈൻ ചാനലുകാർ ചോദിക്കുന്നുണ്ട്, രണ്ട് വീഡിയോ ഞാൻ അങ്ങനത്തെ കണ്ടു. അതായത് അദ്ദേഹം ഇല്ല എനിക്ക് ഇല്ലെന്ന് തോന്നുന്നു, ഞാൻ ഇല്ല പടത്തിലില്ല, കാരണം ജീത്തു എന്നെ വിളിച്ചിട്ടില്ല, ഷൂട്ടൊക്കെ തുടങ്ങിയില്ല, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല എന്ന് അന്ന് പറയുന്നുണ്ട്.
1: അത്
0: കഴിഞ്ഞിട്ടാണ് ഇവിടെ മറ്റേ ആ ഒരു ഒരു ഇങ്ങനെ തീട അവിടെ നിന്ന് ഇങ്ങനെ ആളുടെ മുഖം അങ്ങനെ സ്ക്രീനിലേക്ക് തെളിഞ്ഞു വരുമ്പോ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ട്രോളന്മാര് പറയണ എന്നാന്ന് വെച്ചാല് അതായിരുന്നു അഭിനയം എന്ന്. അതായത് അന്ന് ചാനലുകാര് ചോദിച്ചില്ലേ, മീഡിയക്കാര് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇല്ല സിനിമയിൽ ഇല്ലാന്ന് ചിരിച്ചോണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ഇത്രയും വലിയ വേഷമല്ല സിനിമയിൽ അദ്ദേഹം ഒരുക്കിയത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ സിനിമയ്ക്കുള്ളിലെ കഥ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു വന്നത്. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരു സിനിമ വരാൻ പോകുന്നുണ്ട്, മോളിവുഡ് ടൈംസ് ആണ്.
0: ഓക്കെ,
1: അത് നെസ്ലിന്റെ
0: പടം
1: മാത്രല്ല, സംവിധായകനെ സംബന്ധിച്ച് ആ ഒരു പേര് ആക്ച്വലി മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആ സിനിമ സംവിധാനം ചെയ്ത അദ്ദേഹമാണ് ഈ മോളിവുഡ് ടൈംസ് സംവിധാനം ചെയ്യുന്നത്. അദ്ദേഹം ഒരു മനോജ് നൈറ്റ് ശ്യാമളന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ ഒരു ഫാൻ ബോയ് ചിത്രമായിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും മോളിവുഡ് ടൈംസ് എനിക്ക് തോന്നുന്നു ഒരു അതിഗംഭീര സിനിമയായിട്ട് വരാനുള്ള
0: സാധ്യത. അതില് ഈ പറഞ്ഞതുപോലെ തന്നെ മനോജ് നൈറ്റ് ശ്യാമളന്റെ കഥയൊക്കെ
1: പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ടീസർ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മാറ്റിനി മാഷപ്പ് നമ്മൾ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാണ്.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും മികച്ചൊരു വൈകുന്നേരം നേരുന്നു. നല്ല സുലൈമാനിയൊക്കെ കുറിച്ച് ഹാപ്പി ആയിട്ടിരിക്കാം. ടാ, ടാ,
1: ബൈ ബൈ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: The Big Biggest Jewelry Festival is now happening at Joyalukkas. Joyalukkasil gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
4: ജോയാലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: இந்த ஆட்டம் போதுமா குழந்தை.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alucas 917 evenings.
1: Presented by Joy Alucas, world's favorite jeweler.
2: Joy Alucas il gold and diamond jewelry purchase team board. Safety up 40% on making charges. Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, ലെറ്റ്സ് മേക്ക് എവരി ഔട്ടിംഗ് അൺഫോർഗെറ്റബിൾ.
8: ആൻഡ്
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്, ബ്യൂട്ടിഫുള്ളി അനദർ ഈവനിംഗ്. ഈവനിംഗ് മാത്രമല്ല, പുതിയൊരു മാസം എല്ലാം തുടങ്ങുകയാണ്. ലോട്ട് ഓഫ് പ്ലാനിങ്സ് ആൻഡ് ഒഫീഷ്യലി നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 6 months. ശരിക്കും ഈ ഒരു 6 months ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു വർഷം പകുതി തീർന്നിരിക്കുകയാണ്. എല്ലാ പ്ലാനിങ്സും ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളത് മനസ്സിലോട്ട് കൊണ്ടുവരേണ്ട ഒരു ടൈം കൂടിയാണ് കേട്ടോ. പ്ലാനിങ്സൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ടായിരിക്കും, ആൻഡ് ആ ഒരു പ്ലാനിങ് ഒക്കെ ഓണാക്കാൻ എന്താ എല്ലാവർക്കും വീണ്ടും ഒരു റിമെംബറൻസ്, ഒരു ചെറിയ അലേർട്ടുമായിട്ട് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാണ്. ദിസ് ഈസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. ജൂൺ 1 തിങ്കളാഴ്ച ദിവസം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ഞാനും നിങ്ങളുടെ ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നു ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന ടൈമിൽ നമുക്കിത് ഈ മുരളിയുടെ മെസ്സേജാണ് ആദ്യം വന്നേക്കുന്നത്. ഒരു 13 മിനിറ്റ് മുന്നേ എനിക്ക് എക്സാക്ട്ലി അയച്ചേക്കുന്ന മെസ്സേജ് ഇതാണ്. ചായ, പാൽ ചായ കുടിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു ചായയും പിന്നെ ബാക്ക് സൈഡിലായിട്ട് മുട്ട മറ്റേ കിളിക്കൂട് അങ്ങനെയല്ലേ എന്നെ പറയുന്നത്? അങ്ങനെയല്ലേ ആണെന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. മറ്റേ പൊട്ടിത്തെറിച്ച സംഭവവും നെസ്റ്റ് പോലെ ഇരിക്കുന്ന സാധനവും അതിൻ്റെ അകത്ത് മുട്ട പുഴുങ്ങിയതും വെച്ചിട്ടുള്ള ഒരു ഐറ്റം പുറകിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അത് ആ കൂട്ടുകാരനുമായിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന മുരളി ബ്രോന് ഒരു ഗുഡ് ഈവനിങ് പറയുന്നു. അതേപോലെ തന്നെ ഓറഞ്ച് എന്ന അക്കൗണ്ടിൽ നിന്നും സിയ ആൻഡ് ഓൾസോ ഷാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് ഈവനിങ് മുഹമ്മദ് സിയാൻ, ഗുഡ് ഈവനിങ് പറയുന്നു. സൽമാൻ്റെ ഗുഡ് ഈവനിങ് വിഷസ് വന്നിട്ടുണ്ട്. ശരത് ഗുഡ് ഈവനിങ് എസ് എന്ന അക്കൗണ്ടിൽ നിന്നും ഗുഡ് ഈവനിങ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരടിപൊളി ഗുഡ് ഈവനിങ് വിഷ് ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ IPL അപ്ഡേറ്റ് പറയാനായിട്ടില്ലല്ലോ. അപ്ഡേറ്റ് ഒക്കെ 2026 ചാമ്പ്യൻസ് കൊണ്ടുപോയില്ലേ. ഇന്നത്തെ ദിവസം നമുക്ക് സംസാരിക്കാനായിട്ട് വിഷയമാണോ ഇല്ലാത്തത്? ഒത്തിരി ഒത്തിരി വിഷയമുണ്ട്, ഒത്തിരി അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഈവനിങ് ചായയുടെ കൂടെ ഞാനും കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു പ്രോമിസ് നൽകുമ്പോൾ തീർച്ചയായിട്ടും ഈവനിങ് മെസ്സേജസ് ഒക്കെ ഇങ്ങ് പോന്നോട്ടെ 5000-00917-ലേക്ക്. അത് മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് എന്തൊക്കെ അയച്ചുകൊടുക്കോളൂ. ഐ എം വെയിറ്റിംഗ് ഫോർ നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ വിഷയസൊക്കെ അറിയാനായിട്ട്. ഓൺലി ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ, ഇത് 917 ഈവനിങ്സിന്റെ ടൈം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 9 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ ലിസ്

0: ഖത്തറിലെ ഏറ്റവും വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചലും ചങ്ങനാശ്ശേരി ഒക്കെ അടങ്ങുന്ന കോട്ടയം.
2: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
0: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
2: June 1 to 14 സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
5: ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദിലീപ്.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM.

0: Enjoy Alukas 917 evenings presented by Joy Alukas, world's favorite jeweler.
1: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
1: in association with
3: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം
3: 5 million riyals with Commercial Bank.
1: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം

ഒന്നാം തീയതി ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എന്നെ വെറുതെ ഒരാവശ്യമില്ലാതെ പ്രൊവോക്ക് ചെയ്ത് ഇവിടുന്ന് മുരളി ബ്ലോ, ഐ മീൻ ബ്രോ, കുറച്ച് മുന്നേ ഇതേ നമുക്കൊരു ആ ഒരു കിളിക്കൂടിൻ്റെ ഫോട്ടോ, അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയുണ്ട്, മോമോസ്. ഇതിപ്പോൾ എവിടെയാണ് സ്ഥലമെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് കണ്ടുപിടിക്കാൻ. മോമോസ് ഉണ്ട്, ചായ ഉണ്ട്, ഇതൊക്കെ കാണിച്ചത് വശീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ആൾക്ക് ചായ കുടിച്ച് കംപ്ലീറ്റ് ആയിട്ട് കിളിക്കൂടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കിളി ചെറുതായിട്ടൊന്നും പോയി തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ എന്നാണ് പറഞ്ഞത്. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഈവനിങ് സമയമായി, 5 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ഈവനിങ് ഒക്കെ പറയുമ്പോൾ സ്നാക്സിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ കഴിക്കുന്ന സ്നാക്സ് വല്ലപ്പോഴുമൊക്കെ ഇതേപോലെ എണ്ണ കടി അഥവാ എണ്ണ പലഹാരങ്ങൾ കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് വളരെയധികം ആവശ്യമുള്ള കാര്യമാണ്. ആരോഗ്യം എന്നെടുത്ത് പറയാനുള്ള ഒരു കാര്യം, വിരാട് കോഹ്ലി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്യാപ്ചർ ചെയ്ത ഫോട്ടോസ് ദേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ പാത്രം, അതിൻ്റെ അകത്ത് ഒരു ബ്രൗൺ കളറിൽ ചിപ്സ് പോലത്തെ എന്തോ ഒരു സാധനം. എല്ലാവരും വിചാരിച്ചു ചിപ്സിൻ്റെ തന്നെ നമ്മളുടെ കളർ വ്യത്യാസമുള്ള കളർ വ്യത്യാസം എന്തോ, പഴുത്ത ചിപ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിന് വേറൊരു ഗോൾഡിഷ് ബ്രൗൺ കളർ വരില്ലേ, അപ്പോൾ അതാണ് എന്നാണ് കരുതിയത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അതല്ലായിരുന്നു സംഭവം. സംഭവം നമ്മുടെ ബിരിസ്ത ഇല്ലേ, അതായത് ഉള്ളി വറുത്തത്, ഈ ഒരു സംഭവമാണ് അദ്ദേഹം സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത്. അത് ഭയങ്കര ഹെൽത്തി ആണ് എന്നാണ് പറയുന്നത്. ഒബ്വിയസ്ലി വിരാട് കോഹ്ലി കഴിക്കുമ്പോൾ നമുക്കറിയാം അതൊരു ഹെൽത്തി ആയിട്ടുള്ള സംഭവം തന്നെയായിരിക്കും. ഇടയ്ക്ക് അങ്ങനെ ഒരു സ്നാക്കിംഗ് ടൈം ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നല്ല കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്ത ഈ ഒരു ഉള്ളി ഏറ്റവും അധികം നല്ല രീതിയിൽ ഹെൽത്ത് പരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അതിപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ തന്നെ. എന്തായാലും അത് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നമ്മൾ ഇനി അതിൻ്റെ പുറകെ ഒരു റിസർച്ചൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ വിരാട് കോഹ്ലിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിസ്ത എന്നുള്ള നമ്മൾ പറയുന്നത് വളരെ കോമൺ ആയിട്ട് ബിരിസ്ത എന്നല്ല പറയുന്നത്, നമ്മൾ സാധാരണ ഉള്ളി വറുത്തത് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ബിരിയാണിയിലൊക്കെ ഇടുന്ന ഈ ഒരു ഫ്ലേവർ വരുത്താൻ മാക്സിമം ഇടുന്ന സംഭവമാണ് ബിരിസ്ത. ഈ ഒരു സംഭവം വിരാട് കോഹ്ലിയുടെ ആ ഒരു ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് കയറുമ്പോൾ ഇപ്പോൾ ആരാധകരൊക്കെ സെർച്ച് ചെയ്ത് നടക്കുന്ന ആ ഒരു ചിപ്സ് പോലത്തെ ബ്രൗൺ കളറിലുള്ള സ്നാക്സ് ഇതാണ്. ഇനി ആരെങ്കിലും അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യവും കൂടി ദയ എത്തിച്ചുകൊണ്ട് സന്ദീപാണ് ഇവിടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസ് 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: 917 evenings.

ഒരു മരുഭൂമിക്കഥ എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രാക്കൊക്കെ കേട്ടിങ്ങനെ പോകുന്ന സമയം സ്റ്റുഡിയോ ക്ലാക്കിൽ 5 മണി കഴിഞ്ഞു 55:19 സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. So it's not just about happiness. June 1 എന്ന് പറയുന്ന ദിവസം സന്തോഷത്തിൻ്റെ ഇത് മാത്രമല്ല, ഒരു ഗ്ലോബൽ ഫുഡിൻ്റെ കാര്യം കൂടി പറയാനാണ്. ഇറ്റ്സ് എ ഗ്ലോബൽ ഫുഡ്. നമുക്ക് ഒരു രാജ്യത്ത് പോയാലും ഈ ഒരു സംഭവം കിട്ടാതെ ഇരിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു ബേസിക് ഫാക്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള റൈസ് നല്ല പാലക്കാടൻ മട്ടയൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ ചില രാജ്യങ്ങളിലൊക്കെ പോയാൽ അവിടെ കിട്ടും. ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആണെങ്കിൽ പോലും ചില സ്ഥലങ്ങളിൽ നമുക്ക് അത് കിട്ടിക്കോണമെന്നില്ല. പക്ഷേ ഗ്ലോബൽ ഫുഡായിട്ട് എല്ലാ സ്ഥലത്തും എല്ലാവരും കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ലിക്വിഡ്, അത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമാകേണ്ടതും ആക്കേണ്ടതും ഇന്നത്തെ ആ ഒരു ദിവസം തന്നെയാണ്. ബ്രിങ്ങിങ് മോർ അവെയർനെസ് June 1 വേൾഡ് മിൽക്ക് ഡേ ആണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മിൽക്ക് അല്ലേ. നമുക്ക് വെൽ നോൺ ഫാക്ട്സുകൾ ഒരുപാട് അറിയാമെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇറ്റ് പ്രൊമോട്ട്സ് ആർ ഹെൽത്ത് എന്നുള്ളതാണ്. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് ഏറ്റവും അധികം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള മിൽക്ക് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ആ ഒരു വേൾഡ് മിൽക്ക് ഡേയിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുകയാണ്. ബോൺസ്, നമ്മുടെ ടീത്ത്, എല്ലാത്തിനും ഒക്കെ തന്നെ വേണ്ടത് ആ ഒരു കാൽഷ്യം. യെസ്, കാൽഷ്യം എന്നുള്ള മിനറലിൻ്റെ ഒരു വാസ്റ്റായിട്ടുള്ള ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഫുഡ് വേർഷനാണ് മിൽക്ക് എന്നുള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടും എല്ലാ രീതിയിലും June 1 എന്ന് പറയുന്ന ദിവസം വേൾഡ് മിൽക്ക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് കൂടെ എത്തിക്കുകയാണ്. സോ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മിൽക്ക് പ്രോഡക്ട്സ് കുഞ്ഞുനാളിൽ, ചിലർക്ക് മിൽക്കിൻ്റെ ടേസ്റ്റ് അധികം, അങ്ങനെ ആ ഒരു റോ ആയിട്ടുള്ള മിൽക്കിൻ്റെ, റോ ആസ് ഇൻ നമുക്ക് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഫ്ലേവറിങ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇതിലോട്ട് കുറച്ച് ഫ്ലേവേഴ്സ് എന്തെങ്കിലും, സ്പെഷ്യലി ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് അല്ല ഉദ്ദേശിച്ചത്, ഏതെങ്കിലും രീതിയിൽ ഫ്രൂട്ട്സ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ എവറി ഹാബിറ്റ് ദാറ്റ് വി സ്റ്റാർട്ട് ടുഡേ, ഇന്ന് തുടങ്ങുന്ന അങ്ങനത്തെ ഓരോ ഹാബിറ്റും നാളേക്കുള്ള ഒരു എന്താണ് ഡെപ്പോസിറ്റ് തന്നെയാണ്. ആ ഒരു ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ മറക്കണ്ട എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് June 1 വേൾഡ് മിൽക്ക് ഡേ അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നത് സന്ദീപാണ് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
1: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
0: പോൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
2: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
0: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
3: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
4: അനിയനുണ്ട് തീർക്കരുതേ, പായസം വരുന്നുണ്ട്.
5: ഇവിടെയൊക്കെ പായസം കഴിഞ്ഞാന്നോ മോന്?
6: നമസ്കാരം, ഞാൻ നന്ദു.
3: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno. 91.7 FM. Radio Suno. Qatar's happiness frequency. Radio
1: Suno. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: You are listening to Radio Suno 91.7.

ആംഗ്രി ബേബീസ് ഇൻ ലവ് എന്ന ഒരു സിനിമയിലെ വണ്ടർഫുൾ ആയിട്ടുള്ള ട്രാക്ക് ഒക്കെ കേട്ടിരിക്കുമ്പോൾ സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 4:29. വളരെ മനോഹരമായിട്ടുള്ള ഒരു ദിവസം അല്ലേ? June 1 ദാ വീണ്ടും ഒരു പുതിയ മാസം ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ പ്ലാനിങ്സും കാര്യങ്ങളും ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് എല്ലാവരും ബിസി ആയിരിക്കും എന്നറിയാം. ഷോപ്പിംഗിലേക്ക് ആഡ് ഓൺ ചെയ്തുകൊണ്ട് കുറേയധികം ടിപ്പുകളൊക്കെ എനിക്ക് പറയാനുണ്ട്. അതിനിടയ്ക്ക് നമുക്കിത് ഇവിടെ ഒരു ബർത്ത്ഡേ വിഷ് സ്വയമായിട്ട് തന്നെ വിഷ് ചെയ്ത് നമ്മുടെ കിരൺ ഭാസ്കർ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഞാൻ എനിക്ക് തന്നെ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അതാണ് സ്പിരിറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വേറെ ആരെങ്കിലും വിഷ് ചെയ്യാനില്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ആ ഒരു ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് അങ്ങ് വിചാരിക്കുക. എന്തായാലും കിരൺ ബ്രോ ദ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് പറയുകയാണ്. ഹാപ്പി ഹാപ്പി ഹാപ്പി

അങ്ങനെ ദേ ആ ഒരു ബർത്ത്ഡേ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷമുള്ള നിമിഷങ്ങളാണ് അല്ലേ. അപ്പൊ സന്തോഷമുള്ള കാര്യത്തിന്റെ കൂടെ ഞാനൊരു അതിമധുരം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്കൊരു എന്താണ് ഇവന്റ് ഒക്കെ വരുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു വീക്കെൻഡ് ഒക്കെ വരുമ്പോൾ ഏറ്റവും അധികം നമ്മൾ നോക്കുന്നത് ആദ്യം സിനിമ പ്ലാൻസ് കാണും ഫ്രണ്ട്സുമായിട്ടൊക്കെ. അപ്പൊ അങ്ങനെ ജൂൺ 5 നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഏറ്റവും അധികം ആ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയ്ക്ക് വേണ്ടി. നസ്ലിൻ്റെ ആ ഒരു മൂവി ബോളിവുഡ് ടൈംസ് സിനിമയുടെ ടിക്കറ്റ്സ് ഇതാ എൻ്റെ കയ്യിൽ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ ഗെയിമുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ ഫോണൊക്കെ എല്ലാവരും റെഡി ആയിട്ട് വെക്കുക. നമ്പറൊന്നും സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5000917 നമ്പറൊന്ന് നോട്ട് ചെയ്തോളൂ. ആൻഡ് ഐ വിൽ ബി ബാക്ക് വിത്ത് ദ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഒരു ചെറിയ ഗെയിമാണ്. അപ്പോൾ ഗെയിമിൽ ഇന്നത്തെ ലക്കി വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്നത് ബോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ് ആയിരിക്കും. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായ ഒരു ട്രാക്കിലേക്ക് വൺ മാൻ ഷോ എന്ന ചിത്രത്തിലെ ഗാനം കമ്മിങ് അപ്പ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: The big, the big, biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
5: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
6: Hi, this is Gautam Vasudev Menon.
7: You are listening to
6: Radio Suno 91.7, and this is Qatar's favorite radio station.

0: വചനങ്ങളിലൂടെ.
1: തനിക്കിഷ്ടപ്പെടുന്നത് തന്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള സമയം.

0: rate update brought to you by Sky Jewelry. Get attractive offers on the 22nd of every month with Sky Festival of 22 only at Sky Jewelry.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റിലേക്ക് എത്തുമ്പോൾ 18 കാരറ്റ് ഗോൾഡ് 405 കത്തോറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 469.50 കത്തോറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 495 കത്തോറിയാൽ ആൻഡ് 24 കാരറ്റ് ഗോൾഡ് 535 കത്തോറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
1: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
2: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
1: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമൂ, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
1: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
7: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
1: പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
8: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുപൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങു എന്ന ചൊല്ല്.
1: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
9: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
10: ഹൈ, ഞാൻ രജിഷ വിജയൻ.
11: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ
10: 91.7 FM.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
3: In association with
4: Commercial Bank, your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
6: ഡൈസോ, let's make every outing unforgettable.
7: And
8: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
9: Once again, welcome back at the Radio Sona 91.7 FM, 917 Evenings in the Time. Sandeep ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഐ പി എൽ അപ്ഡേറ്റ്സ് ആയിരുന്നു. ഏറ്റവും അധികം ഐ പി എൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ വല്ലാത്തൊരു മിസ്സിംഗ്, ഐ പി എൽ അപ്ഡേറ്റ് ഒന്നും പറയാനില്ലല്ലോ എന്നുള്ള ഒരു വിഷമം. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷമത്തിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് എനിക്കിവിടെ ഒരു ക്രിക്കറ്റ് മത്സരത്തിന്റെ വിശേഷങ്ങൾ. ജൂൺ 12-ാം തീയതി നടക്കാൻ പോകുന്ന ക്രിക്കറ്റ് ഫിയസ്റ്റ, പയ്യന്നൂർ ക്രിക്കറ്റ് ഫിയസ്റ്റ എന്ന് എടുത്ത് പറയണം. പയ്യന്നൂർ സൗഹൃദ വേദിയുടെ പ്രസിഡന്റ് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ
10: ഹലോ, എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. എന്റെ പേര് ശ്രീജീവ് എന്നാണ്. ഞാൻ പയ്യന്നൂർ സൗഹൃദ വേദിയുടെ പ്രസിഡന്റ് ആണ്. കഴിഞ്ഞ 19 വർഷമായിട്ട് പയ്യന്നൂർ സൗഹൃദ വേദി ഖത്തറില് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളില് ഞങ്ങളുടേതായ വ്യക്തിമുദ്ര പുതിപ്പിച്ച ഒരു പ്രവാസി അസോസിയേഷൻ ആണ്.
9: ഓക്കെ,
10: അപ്പൊ പയ്യന്നൂർ സൗഹൃദ വേദി എന്ന് പറയുന്നത് ആക്ച്വലി പയ്യന്നൂരും പയ്യന്നൂരിന് സമീപ പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തിലെ പ്രവാസികളുടെ ഉന്നമനത്തിനായിട്ട് രൂപീകരിച്ച, 19 വർഷം മുമ്പ് രൂപീകരിച്ച ഒരു സംഘടന.
9: ഓക്കെ,
10: അപ്പൊ ആ സംഘടന കൂടുതലും നമ്മൾ ഇവിടെ നടത്തിയിരിക്കുന്നത് കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നോർമലി ചാരിറ്റി, അതേപോലെ നമ്മളുടെ നാട്ടിലുള്ള പഞ്ചായത്തുകളിൽ സഹായഹസ്തങ്ങൾ ചെയ്യുക, അങ്ങനെ ആ രീതിയിലായിരുന്നു നമ്മളുടെ കൂടുതലും പ്രവർത്തനങ്ങൾ.
9: ഓക്കെ,
10: കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് നമ്മൾ മെല്ലെ മെല്ലെ ഒരു സ്പോർട്സ് നമ്മളുടെ മെമ്പർമാർക്കും പ്രവാസികൾക്കും കായികപരമായിട്ടും ഒരു പ്രചോദനം നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ മുമ്പ് ക്രിക്കറ്റ് കളിക്കലുണ്ടായിരുന്നു. പിന്നെ അതിന് പിന്നെ ആൾക്കാരൊക്കെ പല രീതിയിലേക്ക് മാറി, ഗ്രൗണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ അങ്ങനെ മാറി മാറിപ്പോയി. പിന്നെ ഞങ്ങളൊരു ബാഡ്മിന്റൺ ടീമൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ 2 വർഷം മുമ്പ് അതിന് ഉപബന്ധിച്ച് ഞങ്ങൾ ബാഡ്മിന്റൺ ടൂർണമെന്റ് നടത്തി. അതൊരു നല്ലൊരു സക്സസ് ആയിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പം 3 വർഷമായിട്ട് നമ്മൾ വേറെ കായികപരമായിട്ടുള്ള പരിപാടികളൊന്നും
9: ഒന്നുമില്ല. അപ്പൊ ഹെൽത്തി ആവാൻ തീരുമാനിച്ചു.
10: ഒന്ന് ഹെൽത്തി ആവാനും, പിന്നെ ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ പുതു തലമുറയാണ് യങ്സ്റ്റേഴ്സിനെ കൂടുതൽ ആകർഷിക്കുക. നമ്മൾ മെയിൻലി എന്റെ ഒരു അനുഭവത്തിൽ ഇന്ത്യൻ യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്പോർട്സ് ആണ് ക്രിക്കറ്റ്. അപ്പൊ നമ്മളിപ്പോ ഇന്റേണലായിട്ട്, അതായത് നമ്മളുടെ പയ്യന്നൂരിലെ അടുത്തുള്ള പഞ്ചായത്തുകളിലെ ഒരു 4 ടീമാക്കിയിട്ട് ലേഡീസിന്റെ ഒരു 2 ടീം.
9: അതാണ് ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു പ്രത്യേകത, ലേഡീസ് ടീമും ഉണ്ട്.
10: ലേഡീസ് ടീമും ഉണ്ട്. അങ്ങനെ ഒരു 2-4 ടോട്ടൽ 6 ടീമാക്കിയിട്ട് ഒരു ഇന്റേണൽ മത്സരം സംഘടിപ്പിക്കുകയാണ്. അതിന് എത്രത്തോളം സക്സസ് ആവും അതനുസരിച്ചിട്ട് വേണം ഇനി ഞങ്ങൾക്ക്
9: പയ്യന്നൂർ ക്രിക്കറ്റ് ഫിയസ്റ്റയുടെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ തീരുന്നില്ല, കുറച്ചധികം കാര്യങ്ങൾ തന്നെ നമുക്ക് പറയാനുണ്ട്, ടീംസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. സോ വെൽക്കം ടു ദാറ്റ് വെരി സൂൺ. സ്റ്റേ ട്യൂൺഡ്, ഇത് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Biggest jewelry festival is now happening at Joyalukkas. Joyalukkas-il gold and diamond jewelry purchase ചെയ്യുമ്പോൾ save ചെയ്യാം 40% on making charges. ഈ ഓഫർ 2026 ജൂൺ 13 വരെ മാത്രം. നിങ്ങളുടെ അടുത്തുള്ള ജോയാലുക്കാസ് സ്റ്റോർ ഇന്ന് തന്നെ സന്ദർശിക്കൂ.
1: ജോയാലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
0: 917 evenings.

0: വിനീത് കുറച്ച് നേരമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, എന്താ എന്താ എപ്പോഴാ ഞാൻ പറയേണ്ടത്? വിനീത് യെസ് എന്തുണ്ട്? ഐ തിങ്ക് ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിനെയൊക്കെ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് അൺഅവെയർ ആണ് പല ഓർഗനൈസേഷൻസിനെ പറ്റിയിട്ടും. ഖത്തറിൽ വന്ന് കയറുമ്പോൾ നമുക്കൊരു ബ്ലാങ്ക് ഫിഗർ കാണും, അപ്പൊ ആ ഒരു ബ്ലാങ്ക് ഫിഗർ ഫില്ല് ചെയ്യാൻ കൂടി സഹായിക്കട്ടെ ഇങ്ങനെ ഒരു ഇവന്റ്. യെസ് പറയൂ.
1: അതായത് എല്ലാവർക്കും നമുക്ക് താല്പര്യങ്ങളുണ്ട്, പക്ഷേ ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളതാണ് അതിനകത്ത് ഉള്ള കാര്യം. പലപ്പോഴും അത് കിട്ടാറില്ല എന്നുള്ളതാണ് പ്രശ്നം.
0: അതെ.
1: അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കലാപരമായി ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ബാഡ്മിന്റൺ ടൂർണമെന്റ് നമുക്ക് ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് നമ്മളെ യങ്സ്റ്റേഴ്സിനെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം.
0: ഓക്കെ.
1: അപ്പോൾ അതിന്റെ പിന്നോടിയായിട്ടാണ് നമ്മൾ ഒരു ക്രിക്കറ്റ് ടീം, അതായത് നമുക്ക് വീക്കെൻഡിൽ കൂടാൻ വേണ്ടിയിട്ട് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കുക, അതായിരുന്നു ലക്ഷ്യം.
0: ടൂർണമെന്റ്
1: നമ്മൾ മനസ്സിലുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മളൊരു ടീം ഉണ്ടാക്കി, ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. പക്ഷെ ഞങ്ങൾ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അതിനകത്ത് ആൾക്കാർ വന്നത്. ഏകദേശം ഈ കഴിഞ്ഞ 3 കൊണ്ട് 60 ആൾക്കാർ അതിനകത്ത് രജിസ്റ്റർ ചെയ്തു, ആ ഗ്രൂപ്പിലേക്ക് രജിസ്റ്റർ ചെയ്തു. സോ അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നുണ്ട് പല പല ടൂർണമെന്റുകൾ നമ്മൾ ചുറ്റും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെൺ മെമ്പേഴ്സിന്റെ ഇടയിൽ പല ഏജിൽപ്പെട്ട ആൾക്കാർക്കുണ്ട്, കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കുണ്ട്. അപ്പൊ പ്രൊഫഷണലി ലീഗൽ പോയി കളിക്കാൻ അവർക്ക് പറ്റില്ല.
0: അതെ.
1: അപ്പം അവർക്കും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു ക്രിക്കറ്റ് ഫിയസ്റ്റ സീസൺ 1, അതാണ് അതിനകത്തൊരു വേർഡ്
0: സീസൺ 1.
1: നമ്മളിവിടെ നിർത്താനുള്ളൊരു ഇതുമില്ല. ഇതിന്റെ സക്സസ് അനുസരിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ വലിയ രീതിയിൽ വലിയൊരു കൺവേഴ്സൺ നടത്താൻ വേണ്ടിട്ട് പറ്റുമെന്നാണ് ഞങ്ങൾ ആഗ്രഹം.
0: തീർച്ചയായിട്ടും അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തുന്നില്ല, ഒരു കോമയോട് കൂടി തന്നെ സീസൺ 1 എന്നുള്ള ആ ഒരു സംഭവത്തിൽ കളി കാണാൻ ഇഷ്ടമുള്ള എന്നെ പോലത്തെ ആൾക്കാർക്കും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം തന്നെ ആവട്ടെ.
1: തീർച്ചയായും. അതുപോലെ ഇത് പയ്യന്നൂർ സഹോദരി മെമ്പർമാർക്ക് മാത്രമുള്ള ഒരു ഇവന്റ് ആണ്. പക്ഷേ തുടർന്നുള്ള വർഷങ്ങളിൽ ഞാൻ പറഞ്ഞു ഈ സീസൺ 1, നമുക്ക് സീസൺ 2 മേ ബി അത് കുറച്ചുകൂടെ ബിഗ് ക്യാൻവാസ് എല്ലാവർക്കും കൂടെ ആഡ് ചെയ്ത് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഇപ്പൊ നമ്മുടെ ടീം പേരുകൾ ടൈറ്റാൻസ് കടന്നപ്പള്ളി, കാനായി സ്പാർട്ടൻസ്, അന്നൂർ വാരിയേഴ്സ്, കുഞ്ഞുമകൻ ഹീറോസ്, ഇങ്ങനെ 4 ടീമാണ് പുരുഷ വിഭാഗത്തിൽ
0: മത്സരിക്കുന്നത്.
1: അതുപോലെ ക്യൂൻസ് വെള്ളോറ, ഏഞ്ചൽസ് മാത്തിൽ, അങ്ങനെ 2 വനിതാ ടീമുകളും നമ്മൾ സ്പെഷ്യലി ആഡ് ചെയ്തതാണ്. കാരണം അവർക്കും ഇത്രത്തോളം താല്പര്യം നമുക്ക് അറിയില്ല.
0: തീർച്ചയായിട്ടും.
1: പക്ഷേ നമ്മളിന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ അതായത് നമ്മളുടെ ഒരു പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് ഇവര് ചെറുതായിട്ടൊന്ന് പ്രാക്ടീസ് വെറുതെ ബോളിടുമ്പോൾ കളിക്കുമല്ലോ, അങ്ങനെ കളിച്ച് തുടങ്ങിയത്. പക്ഷേ അവരെ ടീമാക്കുന്നതിലേക്കും ഈ ടൂർണമെന്റിലേക്ക് അവരെ കൂടെ ആഡ് ചെയ്യുന്നതിലേക്കും പൊതുവെ ക്രിക്കറ്റ് ഒരു ബാച്ചിലേഴ്സ് കളിയായിട്ടാണ് കണക്കാക്കുക. എല്ലാവരും രാവിലെ ബാറ്റും നോക്കി പോവുക, കളിക്കാൻ വരിക എന്നുള്ളത്. പക്ഷേ ഇത് നമ്മളൊരു ഫാമിലി ഇവന്റ് ആക്കി മാറ്റി. അതാണ് PSV-ന്റെ ഒരു ക്രെഡിറ്റ്.
0: തീർച്ചയായിട്ടും. ഇനി ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ വീട്ടിലെ ഫാമിലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ കുടുംബത്തോടെ പോകാല്ലേ. അപ്പോ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഇവന്റ് ആവട്ടെ പയ്യന്നൂർ ക്രിക്കറ്റ് ഫിയസ്റ്റ എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ സീസൺ 1 ഒതുക്കാണ്ട് സീസൺ ഒരുപാട് സീസണുകൾ മുന്നോട്ടുണ്ടാവട്ടെ എന്നുള്ള ആശംസകൾ കൂടി നേരുന്നു. താങ്ക് യു വെരി മച്ച്.
1: താങ്ക് യു സോ മച്ച്.
0: സോ June 12 ക്രീക്ക് സ്പോർട്സിലേക്കാണ് എത്തേണ്ടത്. അടിപൊളിയായിട്ടുള്ള പയ്യന്നൂർ ക്രിക്കറ്റ് ഫിയസ്റ്റ കാണാനായിട്ട് സീസൺ 1 ദാ ആരംഭിക്കുകയാണ്. ലെറ്റ് ദിസ് ബി എ ബിഗിനിങ്. ആൻഡ് താങ്ക് യു ഗൈസ് സോ മച്ച്. മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഇന്നിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ആദ്യം എത്തിയിരിക്കുന്നത് ഒരു വെഡിങ് ആനിവേഴ്സറി വിഷയമാണ്. കുറച്ച് മുന്നേ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്രിക്കറ്റ് ഫിയസ്റ്റയുടെ കാര്യമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഒരു ടീം കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടാവും. ആ ഒരു ടീം ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ പറയാനായിട്ട് റെഡി ആയിട്ട് ഇവിടെ എത്തുന്നതാണ്. സോ ബി ട്യൂൺഡ് ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഒരു അപ്ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷിലേക്കാണ് പോകുന്നത്. വിഷസ് അയച്ചേക്കുന്നത് അഫ്സലാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന് ആ ഒരു വെഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. അജേഷ് ആൻഡ് ഓൾസോ ലക്ഷ്മിക്ക് വേണ്ടിയിട്ടാണ് വിഷസ് അറിയിച്ചേക്കുന്നത്. അഫ്സലിൻ്റെ വക ആ ഒരു വിഷസ് അറിയിക്കുമ്പോൾ അഫ്സലും ജിത്തനും അതേപോലെ തന്നെ അമീനും കൂടി ഒരുമിച്ചാണ് ആ ഒരു വിഷ് നമ്മളുടെ അരികിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. സോ രണ്ടുപേർക്കും ദേ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വിഷസ് അറിയിക്കുന്നു. ഹാപ്പി ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ വെഡിങ് ആനിവേഴ്സറി വിഷയമൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലുണ്ടാവുന്ന ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷമുള്ള നിമിഷങ്ങൾ വലിയൊരു സന്തോഷമാക്കി മാറ്റാനായിട്ട് മെമ്മറീസൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ലൈഫിൽ അൾട്ടിമേറ്റ്ലി ദാറ്റ് എക്സാക്ട്ലി ഈസ് ദ ഗോൾ. നമ്മൾ ഹാപ്പി ആണെന്നുള്ളത് മാത്രം ഇപ്പോഴത്തെ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. മുൻപത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ജസ്റ്റ് അസ് അല്ലേ. നമ്മളുടെ ഒരു മൈസെൽഫ് എന്നുള്ളൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ ഇരുന്നിടത്താണ് ഇപ്പോൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു മീ ടൈമൊക്കെ മാറ്റിവെക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റൈറ്റ് ടൈം ടു സെലിബ്രേറ്റ് യുവർ സെൽഫ്. സോ എല്ലാവരും തന്നെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു മൊമെൻറ്റും നഷ്ടപ്പെടുത്താനായിട്ട് മറക്കണ്ട കേട്ടോ. അത് നഷ്ടപ്പെടുത്താനായിട്ട് മറക്കണ്ട എന്ന് പറഞ്ഞത് കുറച്ച് മുന്നേ ഞാൻ ഒരു ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സിനിമ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏത് ടൈമിലാണ് ലൈഫിലെ മാറ്റങ്ങൾ വരുന്നത്, ലൈഫിൽ ഏറ്റവും അച്ചീവബിൾ ആയിട്ടുള്ള മൊമെൻറ്റ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. ഞാനും ദേ റെഡി ആവുകയാണ് ആ ഒരു ചോദ്യമൊക്കെ ആയിട്ട്. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് നമ്മൾ കടക്കുന്നു. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 14:53. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫോൺ, മദ് ഗൂത്ത്.
5: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam call 4000 1707
3: in association with
4: Commercial Bank your future grows when your savings grows save more dream bigger win up to 5 million riyals with Commercial Bank
5: foldable chairs picnic balls തുടങ്ങി നിങ്ങളുടെ outdoor campingനും barbecuesനും ആവശ്യമായതെല്ലാം ഒരുക്കി Daiso
6: Daiso let's make every outing unforgettable
7: and
8: Marza hypermarket be fresh be you visit your nearest store today
9: Welcome, welcome, welcome back once again. Radio Sonu 91.7 FM 917 evenings in a time ആണ് ഈ ഒരു ടൈം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമുമായിട്ട് ഞാൻ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് നമ്മുടെ ഗംഭീരായിട്ടുള്ള ആ ഒരു സിനിമ ബോളിവുഡ് ടൈംസ് എന്ന മൂവിയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. ഈ വരുന്ന വീക്കെൻഡ് നമുക്ക് എന്തായാലും ആഘോഷമാക്കാനായിട്ട് ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് പോയിരുന്ന സിനിമ കാണാനുള്ള പ്ലാൻസ് ഞാൻ ദേ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്ലാനിൻ്റെ ഭാഗമാകാനായിട്ട് ചെയ്യേണ്ടത് എനിക്ക് റൈറ്റ് ആയിട്ടുള്ള answer ikya but then let's get into paniyalidu kenny

0: പണിയല്ല ഇത് കെണി.
1: അങ്ങനെ വലിയൊരു പണിയും കണിയായിട്ടൊന്നും അല്ല ഞാൻ എത്തിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടും, പക്ഷേ എന്നെ പോലത്തെ ഞാനിപ്പം ഏത് ഗണത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയസ്സ് പിടിയിട്ടു, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നാലും ജെൻസി പിള്ളേർക്ക് വളരെയധികം കോമൺ ആയിട്ട് അറിയാവുന്നുള്ള കുറേ ഏറെ വാക്കുകൾ, ജെൻസി വേർഡ്സ് വരെയാണ്. ഈ ഒരു കാര്യം മനസ്സിലോട്ട് വരുമ്പോൾ ഏറ്റവും അധികം ആദ്യത്തെ ആ ഒരു സ്ട്രൈക്കിംഗ് ഇമേജ് എന്ന് പറയുന്നത് നസ്ലിൻ തന്നെയായിരിക്കും, മൂവി റിലേറ്റ് ചെയ്ത് വരുമ്പോൾ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ വേർഡ്സ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് ഇപ്പോൾ പ്രേംലു സിനിമയാണെങ്കിലും നമുക്ക് ആദ്യത്തെ എനിക്ക് ആദ്യത്തെ ആ ഒരു പ്രേംലു സിനിമയിലേക്കുള്ള ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ നസ്ലിൻ അവതരിപ്പിച്ചേക്കുന്ന ക്യാരക്ടർ പോലും മറക്കാൻ പറ്റാത്തത് കുറേ അധികം വേർഡ്സ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജെൻസി വാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു നടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് നസ്ലിനെ പറയാം. അപ്പോൾ നസ്ലിൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുള്ള വാക്കുകളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളും പറയാതെ പോവാത്ത കുറച്ച് വാക്കുകളും ഞാൻ ദേ ഇപ്പോൾ പറയാൻ പോവുകയാണ്. അപ്പോൾ ആ വേർഡ്സിൻ്റെ മീനിങ് ആണ് എനിക്കറിയേണ്ട. മൂന്ന് വാക്കുകൾ ഞാൻ തരും, ഈ മൂന്നും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, അതിൻ്റെ മീനിങ് അയക്കുക. ആൻഡ് ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് മോളിവുഡ് ടൈംസ് എന്ന മൂവിയുടെ ടിക്കറ്റ്സ് ആയിരിക്കും. സോ ഹിയർ വി ഗോ. ചോദ്യം ഇതാണ്, ആദ്യത്തെ വേർഡ് റിസ്, ആർ ഐ സെഡ് സെഡ്, ആർ ഐ സെഡ് സെഡ്. ഈ ഒരു റിസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണ്? രണ്ടാമത്തേത് ഡെലിലു. ഇത് ഓൾമോസ്റ്റ് കോമൺ ആയിട്ട് അറിയാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. ഡെലിലു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ, മലയാളം മീനിങ് പറഞ്ഞാലും മതി. ആൻഡ് മൂന്നാമത്തെ വാക്ക് സിഗ്മ, മൂന്നാമത്തെ വാക്ക് സിഗ്മ. ആദ്യത്തെ വാക്ക് പറഞ്ഞിരുന്നത് റിസ് എന്നുള്ള വാക്കാണ്. സോ ഇനി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണമല്ലോ, ഒരു ചെറിയ അറിവ് കൂടിയാണ്. പെട്ടെന്ന് ഫോണെടുത്ത് സെർച്ച് ചെയ്ത് മെസ്സേജ് അയക്കാനായിട്ട് മറക്കണ്ട. ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് നസ്ലിൻ മൂവി മോളിവുഡ് ടൈംസിൻ്റെ ടിക്കറ്റാണ് ഈ വരുന്ന വീക്കെൻഡ്. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സിനിമ കാണാനുള്ള അവസരം കാത്തിരിക്കുമ്പോൾ റിസ്, ഡെലിലു ആൻഡ് ഓൾസോ സിഗ്മ, ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം പെട്ടെന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ 5000917. ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങളുടെ ആ ഒരു ഉത്തരം കറക്റ്റാണോ ഇല്ലയോ എന്നൊക്കെ അറിയാറായിട്ട്. അപ്പോഴത്തേക്കും നമുക്കൊരു ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെ കേട്ട് തിരിച്ചു വരാം. ഇത് ഖത്തറിൻ്റെ ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM.

0: 101.7 FM. Radio Zuno. Qatar's happiness frequency. Radio Zuno. ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tetkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: Hi, this is Prithviraj. കളിക്കുമ്പോ ഇറങ്ങി കളിച്ചതന്നെ സാറേ ശീലം.
4: You are listening to Radio Suno.
3: കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911.
3: ഇത് കോട്ടയമാ, കോട്ടയം. കാഞ്ഞിരപ്പള്ളിയും പാലയും മീനച്ചനും ചങ്ങനാശ്ശേരിയും ഒക്കെ അടങ്ങുന്ന കോട്ടയം.
4: ലാലേട്ടൻ പറഞ്ഞ പോലെ ആ കോട്ടയത്തിന്റെ രുചികളുമായി സഫാരിയിൽ കോട്ടയം രുചിക്കൂട്ട്. ടേസ്റ്റ് ഓഫ് കോട്ടയം.
5: പിടിയും കോഴിയും ഫിഷ് മോളിയും അപ്പവും കപ്പയും ബീഫ് ബോട്ടിയും നല്ല ഒന്നാന്തരം ഞണ്ട് റോസ്റ്റും പാതിരാ കോഴി വറുത്തതും കൂടെ പടിപ്പുര ഫിഷ് കറിയും, അങ്ങനെ എല്ലാത്തിനും എന്നെ രുചിയാണേ.
4: ജൂൺ 1 മുതൽ 14 വരെ സഫാരി മോൾ അബുഹമു, സഫാരി ഹൈപ്പർ മാർക്കറ്റ് ബർവ വില്ലേജ് അൽഖോർ ആൻഡ് എസ്ദാൻ മോൾ അൽ ഖറാഫ എന്നിവിടങ്ങളിൽ കോട്ടയം രുചിക്കൂട്ട്.
6: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
7: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
8: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
7: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
8: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
9: ഒരു കിണ്ടലടിയുമായി ആന്റണി പെപ്പേ.
10: ആന്റണി നാമ നനച്ച മാതിരി ഇല്ല.
9: ഓൾ ജോർജ് സംവിധാനം ചെയ്ത ആക്ഷൻ ത്രില്ലർ ചിത്രം കാട്ടാളൻ.
11: 1200 ആനകളെ കൊന്ന് കൊമ്പ് കടത്തിയ ഒരു കാട്ടുകൊള്ളക്കാരനുണ്ട്. സത്യമംഗലം കാട്ടിലെ ആനകള് അവനെ കണ്ട പതുങ്ങുവെന്ന ചൊല്ല്.
9: പെപ്പയോടൊപ്പം കബീർ ദുഹൻ സിംഗ്, പാർത്ഥിവാരി, സുനിൽ, ഹരിശങ്കർ നാരായണൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങി വമ്പൻ താരനിര. കാട്ടാളൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോഴ്സ് ഫിലിം.
2: You're listening to
12: 917 Evenings. Joy Alukas 917 Evenings
13: presented by Joy Alukas, world's favorite jeweler.
14: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
15: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
16: in association with
17: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
18: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
17: ഡൈസോ, let's make every outing unforgettable.
18: And മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. റേഡിയോ സോണ 91.7 FM 917 ഇവനിങ്സ് എന്റെ ടൈം സന്നിവാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. 7 മണി കഴിഞ്ഞ് 37 മിനിറ്റും 46 സെക്കൻഡും ആവുന്ന ഈ ഒരു ടൈമിൽ ഐ ആം ഗെറ്റിംഗ് യു ബാക്ക്.

അങ്ങനെ പണിയല്ല കെണിയല്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം, ഒന്നല്ല മൂന്ന് വാക്കുകളുടെ അർത്ഥമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ജെൻസി പിള്ളേർ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി ആ ഒരു ചോദ്യം ചോദിച്ചിട്ട് ആൻസറൊന്നും അയക്കാനായിട്ട് മറക്കണ്ട. ഇനിയിപ്പോൾ ജെൻസി പിള്ളേർ വീട്ടിലില്ലെങ്കിൽ നാട്ടിലോട്ട് വിളിച്ച് കുട്ടികളോ ആരെങ്കിലും അറിയാമെന്നുള്ള ജെൻസിക്കാരുണ്ടെങ്കിൽ, ജെൻസി മാത്രമല്ലല്ലോ ഇപ്പോൾ ജെന്നെ ആൽഫിയറെടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റൂല, ബീറ്റെടുത്ത് ഇല്ല ആൽഫിയറെടുത്ത് ചോദിക്കാം അല്ലേ, വലുതാവുമല്ലോ അല്ലേ പിള്ളേർ. അപ്പോൾ എന്തായാലും ആൽഫക്കാരുടെ അടുത്ത് ചോദിച്ചോ, ബീറ്റക്കാരെല്ലാം കുഞ്ഞു പിള്ളേരാണ്, അവർ വരുമ്പോൾ വാക്കുകളൊക്കെ മാറി മറിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ആ ഒരു ട്രെൻഡിനൊപ്പം നമ്മളെന്താ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നസ്ലിൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രം മോളിവുഡ് ടൈംസ് എന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റ്സ് സ്വന്തമാക്കാനുള്ള അവസരമാണ് കാത്തിരിക്കുന്നത്. മൂന്ന് വാക്കുകൾ പറഞ്ഞു, മൂന്നും ജെൻസി വേർഡ്സ് ആണ്. അപ്പോൾ ആ ജെൻസി വേർഡ്സിൻ്റെ അർത്ഥങ്ങൾ അയക്കാനായിട്ട് മറക്കണ്ട. ഫസ്റ്റ് വേർഡ് എന്നുള്ളത് റിസസ് എന്നുള്ള വാക്കായിരുന്നു, RIZZ എന്നുള്ള വാക്ക്. ഡെലിലു ആയിരുന്നു സെക്കൻഡ്. ഡെലിയൂഷൻ എന്നുള്ള ഒരു മീനിങ് ആയിരിക്കുമല്ലോ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ മലയാളം അർത്ഥം ഒന്ന് പറഞ്ഞുതരാനായിട്ട് മറക്കണ്ട. ഡെലിയൂഷ്, ഡെലിലു, അതേപോലെ റിസ് ആൻഡ് ഓൾസോ മൂന്നാമത് പറഞ്ഞിരുന്ന വാക്ക് സിഗ്മ. അങ്ങനെ മൂന്ന് വാക്കിൻ്റെയും അർത്ഥം ഒന്ന് പെട്ടെന്ന് അയച്ചു കഴിഞ്ഞാൽ ലക്കി വിനേഴ്സിനെ കാത്തതാ ഈ ഒരു വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ നമ്മുടെ കൂട്ടുകാരുമായിട്ട്. ആ ടിക്കറ്റുകൾ നിങ്ങളുടെ തേടിയെത്തുന്നതായിരിക്കും. മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ടിക്കറ്റ്സ്. ലക്കി വിന്നേഴ്സിനെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സൊക്കെ കോൺടാക്ട് ചെയ്യായിരിക്കും. ലാസ്റ്റ് അവസരമാണ്, പെട്ടെന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. ഗെയിംസൊക്കെ ഇങ്ങനെ മാക്സിമം അറ്റൻഡ് ചെയ്തോളുക. അപ്പോൾ ഈ അർത്ഥം പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ജെൻസി പയ്യന്മാരുണ്ടോ അല്ലെങ്കിൽ ജെൻസി കുട്ടികളുണ്ടോ പെട്ടെന്ന് ചോദിച്ചിട്ട് ആൻസർ അയച്ചോളൂ 5000997 റിസ് ഡെലിലു ആൻഡ് ഓൾസോ സിഗ്മ. മൂന്ന് വാക്കുകളാണ്. ഈ മൂന്ന് വാക്കിൻ്റെയും അർത്ഥത്തിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ഓൺ യുവർ ഫേവറേറ്റ് ഫ്രം സ്റ്റേഷൻ. ഇപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ഔട്ട്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അനുയോജ്യമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM.
1: Hi, this is your playback singer Naveen Madhav.
2: You're listening to
1: Radio Sonora 91.7. Kettu kettu kuttu koda.
0: 917 evenings. 917 evenings.

0: വചനങ്ങളിലൂടെ
1: ക്ഷമയേക്കാൾ ഉത്തമവും വിശാലവുമായ ഒരു ദാനം ഒരാൾക്കും നൽകപ്പെട്ടിട്ടില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാഖ് ബാങ്കിനുള്ള സമയം.

വണ്ടർഫുൾ ആയിട്ടുള്ള കുറേ ഏറെ ട്രാക്കുകളൊക്കെ നിങ്ങൾക്ക് അരികിലേക്ക് എത്തിക്കുമ്പോൾ യെസ് ഐ നോ എവ്രിബഡി ഈസ് വെയിറ്റിംഗ് ഫോർ ദി ആൻസർ. നമ്മൾ ചെറിയൊരു പണി തുടങ്ങി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു പണിയുടെ ഉത്തരവായിട്ടാണ് ഇപ്പോൾ ഞാൻ എത്തുന്നത്. വെൽക്കമിങ് യു ഓൾ ബാക്ക് ടു 917 ഈവനിങ്സ്. പണിയല്ലേ ഇത്.

ബട്ട് ഇത് പണിയും കെണിയും ഒന്നും അല്ല, വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. നമ്മുടെ ജെൻസി പിള്ളേർക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ ജെൻസി പിള്ളേരല്ല ഗൈസ്, ഞങ്ങളെ കിടിലമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും, മില്ലിയനേഴ്സ് തൊട്ട് അങ്ങ് എല്ലാ ജനറേഷൻകാരും തന്നെ എനിക്കിവിടുത്തെ മെസ്സേജ് അയക്കുന്നുണ്ട്. ജനറേഷനിലൊക്കെ എന്താണല്ലേ, നമുക്ക് ചെറിയൊരു കാര്യം, നമുക്കിനിയിപ്പോൾ ജെൻസി വൈബ് വേണോ, ജെൻസി വൈബ് പിടിക്കാം, ജെൻ ആൽഫ വേണോ, ബീറ്റ വേണോ, ഏതാണ് വേണ്ടത് പറഞ്ഞാൽ മതി, നമ്മൾ എല്ലാ വൈബും പിടിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഈ വരുന്ന വീക്കെൻഡ് സമ്മാനമായി കിട്ടാൻ പോകുന്ന, സുഹൃത്തുമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ സിനിമ. നസ്ലിൻ്റെ ബോളിവുഡ് ടൈംസ് റിലീസ് ആവുകയാണ്. അതിൻ്റെ ടിക്കറ്റ്സ് ദാ ഇവിടെ ചൂടായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അതൊക്കെ സ്വന്തമാക്കാനായിട്ട് ഒരു ചെറിയ ഗെയിം, നമുക്ക് കുറച്ചധികം ജെൻസി വേർഡുകൾ ചോദിച്ചപ്പോൾ മൂന്ന് വാക്ക് കേട്ടോ, റിസ്, ഡെലുലു ആൻഡ് സിഗ്മ എന്നുള്ള വാക്കുകളാണ് ഞാൻ പറഞ്ഞിരുന്നത്. അതിൻ്റെ ആദ്യത്തെ ഉത്തരം പറഞ്ഞു പോകേണ്ട സമയമായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ആൻസർ പറയാം. ഒരു റിസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ശരിക്കും ചാമിങ് ആയിട്ടുള്ള കുറച്ച് എന്താണ് ഒരു ഒരു കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നുന്നത്, സോ അങ്ങനെ കുറേ പേരൊക്കെ ഫ്ലേർട്ട് ചെയ്യുക അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബട്ട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു എന്താ കരിസ്മ എന്ന് പറയില്ലേ നമ്മൾ, ചാം, ആ ഒരു ചാമിനെയാണ് റിസ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡെലുലു എല്ലാവർക്കും അറിയാം, ഡെല്യൂഷൻ ഞാൻ ഓൾറെഡി എപ്പോഴും അറിയാതെ എൻ്റെ വായിന്ന് ഇല്ലാത്ത കാര്യം എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം. സോ യെസ് അതാണ് ഡെലുലു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇനി സിഗ്മ എന്നുള്ളത് ഇൻഡിപെൻഡൻറ്റ് എന്നാണ് ബേസിക് ആയിട്ടുള്ള ഒരു മീനിങ് വരുന്നത്. അത് കുറച്ചുകൂടി എടുത്തു പറയണമെങ്കിൽ ബാച്ചിലർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ആളെ നമുക്ക് സിഗ്മ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ദാ ഇപ്പോൾ ന്യൂ ജനറേഷൻകാർ നമുക്ക് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന വാക്കുകളൊക്കെ. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഇനി തപ്പിപ്പോണ്ട, കറക്റ്റായിട്ട് ദേ ആ ഒരു ഇൻഫർമേഷൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറച്ച് ഗെയിംസുകളിലൂടെയാണെങ്കിലും നമ്മൾ സ്വന്തമാക്കും. നമ്മൾ ജെൻസി, ജെൻ ആൽഫ, ജെൻ ബീറ്റ എല്ലാ ജനറേഷൻകാരുടെയും കൂടിയും ഓടാൻ റെഡിയായിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് എന്നുള്ള ഒരു അപ്ഡേറ്റ് മനസ്സിലോട്ട് കൊണ്ടുവന്നാൽ മതി, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറുപ്പമായിട്ടിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെ ആ ഒരു വിശേഷം ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, ആ ആൻസർ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചധികം പേര് ആരൊക്കെയാണ് വിന്നേഴ്സ് എന്നറിയാം. വെയിറ്റിംഗ്, നമ്മുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ലക്കി വിന്നേഴ്സിനെ ചൂസ് ചെയ്തിട്ട്. സോ ഇന്ന് ഞാൻ ദേ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ് ഫ്രം പണിയല്ലിത് കെനി.

0: പണിയല്ല ഇത് കെണി.
1: ആ കലക്കി തരുന്നതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു സംഭവം ആലോചിച്ചത്. ഇന്ന് മിൽക്ക് ഡേ ആണ്. സംഭവം അറിയാമല്ലോ, ജൂൺ 1st ദ വേൾഡ് മിൽക്ക് ഡേ എന്നുള്ള ഒരു അപ്ഡേറ്റ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഷോ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ലിസണേഴ്സിന് വേണ്ടിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ കൂടി എത്തിക്കുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമായിരിക്കാം. ബട്ട് ദെൻ വീട്ടിലെ കുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിൽ, കുറച്ച് ഏജ് പ്രോസസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് പാല് കുടിക്കുന്ന ശീലമില്ല എന്നുണ്ടെങ്കിൽ, വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് കാൽഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ പല്ലിനും അതേപോലെ തന്നെ ബോൺസിനൊക്കെ എന്തുമാത്രം എനർജിയാണെന്നുള്ളത്. അപ്പോൾ ദാ ആ ഒരു നല്ലോണം കലക്കിയെടുക്കത്തെ ഡയലോഗ് കേട്ടപ്പോഴാണ് പാലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഓക്കെ, ഞാൻ പോയി ഒരു ഉഷാറായിട്ട് ചായ കുടിച്ചിട്ട് വരാം ഗൈസ്. ഇപ്പോൾ ചായയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ചായ എപ്പോൾ പാതിരാത്രി കിട്ടിയാലും ഞാൻ കുടിക്കും. ആ ഒരു കാര്യത്തിന് മാത്രം മാറ്റി നിർത്താനുള്ള യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദാ എല്ലാവരും ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ദാ നൈറ്റ് ടൈമിൽ കേൾക്കാൻ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലുള്ള സോങ് ആണ് അടുത്തത് നിങ്ങൾക്കായിട്ട് വേണ്ടി പ്ലേ ചെയ്യുന്നത്. മരണേ ലഗാ അത്തിഫ് അസ്ലം, എന്ത് സോങ് ആണല്ലേ. ചില പാട്ടുകളൊക്കെ കൊന്നു കളഞ്ഞേക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടിഫുള്ളി നമ്മൾ ഉറക്കിക്കളയുന്ന ഒരു പാട്ട്. ആരും കേട്ടിട്ടിരുന്ന് ഉറങ്ങരുത് കേട്ടോ. ദാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ വരുമ്പോൾ എനിക്കൊരു ചെറിയ സർപ്രൈസ് കൂടി പറയാനുണ്ട്. ആ ഒരു സർപ്രൈസ് ഇന്ന് നമ്മുടെ ലിസ്ണേഴ്സിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, കേട്ടുകൊണ്ടേയിരിക്കുക. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 15:54. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: Hi, this is A.R. Rahman.
2: You're listening to Radio Sunno.
1: Listen to my songs on Radio Sunno 91.7 FM. Ketu Kutkudum.
3: You're listening to 917 Evenings. 917 Evenings.
4: Joy Alukas 917 Evenings.
5: Presented by Joy Alukas, world's favorite jeweler.
6: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 400-1707.
8: In association with
9: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
10: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
11: ഡൈസോ, let's make every outing unforgettable.
12: And
13: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
14: വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ഇവിടെ സ്റ്റുഡിയോയിൽ ഒറ്റയ്ക്കല്ല കേട്ടോ, എന്റെ കൂടെ കുറച്ചധികം പേര് തന്നെയുണ്ട്. ആൻഡ് ട്രസ്റ്റ് മീ, ദേ ആർ ഫുൾ ഓൺ എനർജി. റിമെംബറൻസ് ഖത്തറിന്റെ ടീം മെമ്പേഴ്സ്, ഖത്തർ ചാപ്റ്റർ, ദേ ആർ കംപ്ലീറ്റ് ടീം എന്റെ കൂടെ ഉണ്ട്. ഹലോ,
15: നമസ്കാരം. ഞാൻ ആരതി പ്രജിത്, റിമെംബറൻസ് തിയേറ്റർ ഖത്തർ ചാപ്റ്റർ. നമ്മുടെ എക്സ്കോം ആണ് ഇവിടെ ഉള്ളത് എല്ലാവരും.
16: നമസ്കാരം, എന്റെ പേര് കമൽ, റിമെംബറൻസ് തിയേറ്റർ ഖത്തർ ചാപ്റ്ററിലാണ്. 2015 മുതല് ഇതിന്റെ ഭാഗമാണ്.
15: നമ്മൾ കൂടുതലും നാടക പ്രവർത്തനമാണ് തുടങ്ങിയത്. സ്റ്റേജ് ഡ്രാമ, മോണോ ആക്ട്, കിറ്റ്, കോമ്പറ്റീഷൻസ്, മൈം, പിന്നെ നമ്മൾ ആക്ടിംഗ് ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. ഓൺ ക്യാമറ ആക്ടിംഗ് വർക്ക്ഷോപ്പ്, പിള്ളേർക്കുള്ള ഡ്രോയിങ് കോമ്പറ്റീഷൻ, അങ്ങനെ കലാപരമായിട്ട് നമ്മളെ കൊണ്ട് ഈ ജോലിയുടെ സമയമൊക്കെ കഴിഞ്ഞ് നമ്മളെ കൊണ്ട് എന്ത് പറ്റണോ, പിന്നെ സാധാരണ ഓണം കൂട്ടായ്മ, സെലിബ്രേഷൻസ്, കൾച്ചറൽ പ്രോഗ്രാംസ്, അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കൂടാറുണ്ട്.
16: നാടകത്തിന് ടീമുകളെ ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കോമ്പറ്റീഷനൊക്കെ വേണ്ടി ട്രെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻ ഒക്കെ, അങ്ങനെ പല മൾട്ടി ഫാസറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്.
14: ആ ഒരു കോമ്പറ്റീഷന്റെ കാര്യത്തിലേക്ക്, ഒഫീഷ്യലി അതൊരു റിമെംബറൻസ് തന്നെയാണ് ശരിക്കും, അല്ലെ?
15: അതെ, നമ്മളുടെ ഒരു മെമ്പറായി ഇരുന്ന വസന്തൻ പൊന്നാനി, അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് ഒന്നര കൊല്ലമായി.
16: അതെ, ഒരു അകാലത്തിലുള്ള ഒരു വിയോഗമായിരുന്നു. വളരെ അഭിനയത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ നാടക ജീവിതമായാലും അതിൽ കത്തിച്ചു.
15: അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞ് ഒന്നര കൊല്ലമായി.
16: അതെ, ഒരു അകാലത്തിലുള്ള ഒരു വിയോഗമായിരുന്നു. വളരെ അഭിനയത്തിന്റെ കാര്യത്തിലായാലും അദ്ദേഹത്തിന്റെ നാടക ജീവിതമായാലും അതിൽ കത്തിജ്വലിച്ച്.

0: ഉടനീളം ഇത് കൊണ്ടുപോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. വസന്തേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും ഇതിന്റെ ഒരു പാർട്ടാണ്. ഇത് റിമംബ്രൻസ് തിയേറ്ററിന്റെ എന്ന് കരുതരുത്, ഇത് വസന്തേട്ടന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സംരംഭമാണ്. അപ്പൊ ഇതിൽ എല്ലാവരും ഷോർട്ട് ഫിലിമിൽ പങ്കെടുത്ത് ഈ പോസ്റ്റർ ഷെയർ ചെയ്ത് ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നവരിലേക്ക് ഇതിൽ എത്തിച്ചു കൊടുത്ത്, നാട്ടിൽ നിന്നും മിഡിൽ ഈസ്റ്റ് എല്ലായിടത്തു നിന്നും നമ്മൾ എൻട്രീസ് സ്വീകരിക്കുന്നുണ്ട്. ജൂലൈ 31 വരെ എൻട്രീസ് ഉണ്ട്.
1: ഷോർട്ട് ഫിലിമിലേക്കുള്ള എൻട്രി എങ്ങനെയാണ്, അതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയാനായിട്ട് നമ്മൾ തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോസ് 91.7 FM. സ്റ്റേ ട്യൂൺഡ്.

വലിയ ജിമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമറാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്നാ രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സ്നോ 91.7 FM. 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler.
1: Joy Alucas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
3: in association with
4: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
5: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
6: Daiso, let's make every outing unforgettable.
7: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Once again, welcome back. Radio Sun 91.7 FM. Remembrance Theatre members complete and കൂടെ ജോയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തെ ബേസ് ചെയ്ത് വരുന്ന ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, അതിന്റെ നിബന്ധനകളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ എങ്ങനെയാണ് എൻറോൾ ചെയ്യേണ്ടത്, വാട്ട് ആർ ദ ജഡ്ജിംഗ് ക്രൈറ്റീരിയാസ്, ഏതൊക്കെ ക്രൈറ്റീരിയ ആണ് ജഡ്ജ് ചെയ്യപ്പെടുന്നത്?
10: ജഡ്ജിംഗ് നമ്മൾ ബെസ്റ്റ് ഷോർട്ട് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് എഡിറ്റർ, ബെസ്റ്റ് മ്യൂസിക്, ബെസ്റ്റ് സ്ക്രിപ്റ്റ്, അങ്ങനെ എല്ലാ
9: കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഡേറ്റ് ജൂലൈ 31 വരെയാണ് ലാസ്റ്റ് ഡേ ഓഫ് സബ്മിഷൻ.
10: ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിംസ് ആണ് നമ്മൾ സ്വീകരിക്കുന്നത്. 5 മിനിറ്റിന് താഴെ ആയി കഴിയുമ്പോൾ ഇപ്പൊ കുറെ റീൽസ് കോമ്പറ്റീഷൻസ് ഒക്കെ വരുന്നതുകൊണ്ട് അപ്പൊ അതിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ ഷോർട്ട് ഫിലിം തന്നെ ഒരു 5 മിനിറ്റ്സ് ഡ്യൂറേഷൻ ആണ് നമ്മൾ മിനിമം കൊടുത്തിരിക്കുന്നത്.
11: എല്ലാ മത്സരങ്ങളിലും കാണുന്ന റെസ്ട്രിക്ഷൻസ് പോലെ തന്നെ ഇതിലുള്ളൂ.
9: നമ്മളെ കൊണ്ട് വളരെ പോസിറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന
10: 2025 2026 ചെയ്ത ഷോർട്ട് ഫിലിംസ് ഏതായാലും ഇതിൽ സബ്മിറ്റ് ചെയ്യാം.
9: ചെയ്തു വെച്ചേക്കുന്നത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ കോൺഫിഡന്റ് ഇനഫ് ആ ഒരു ഷോർട്ട് ഫിലിം നേരെ വന്നോട്ടെ അല്ലേ. ലെറ്റ്സ് ഹോപ്പ് ഒരുപാട് എൻട്രീസ് വരും എന്നുള്ളത്.
10: ഇതിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളത് കലാപരമായിട്ടുള്ള എന്ത് കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞ് റേഡിയോസിനോ നമ്മളുടെ കൂടെ നിൽക്കുന്നത് തന്നെയാണ്.
9: ഈ ഒരു മത്സരത്തിന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാൻ We'll be there as official radio partners, Radio Sun 91.7 FM. കൂടെ ഉണ്ടാവും. അങ്ങനെ റിമെമ്പറൻസ് തിയേറ്റർ കഥ ചാപ്റ്റർ അവതരിപ്പിക്കുന്ന ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ വിശേഷങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിസ് ഇസ് എ ബിഗ് പ്ലാറ്റ്ഫോം, ദിസ് ഇസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി, ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാവും.
10: Thank you so much.
9: Thank you.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ നാസർ.
4: തെണ്ടൽ വന്ന് തീണ്ടും പോതെ എന്ന വണ്ണമോ മനസ്സില.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 ഖത്തർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട്

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
3: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
4: In association with
5: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
6: Foldable chairs, picnic balls, തുടങ്ങി നിങ്ങളുടെ ഔട്ട്ഡോർ ക്യാമ്പിംഗിനും ബാർബിക്യൂസിനും ആവശ്യമായതെല്ലാം ഒരുക്കി ഡൈസോ.
7: ഡൈസോ, let's make every outing unforgettable.
8: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്, be fresh, be you. Visit your nearest store today.
10: Once again, welcome back to Radio Suno 91.7 FM. ഇത് 917 ഇവനിങ്സ് ഇന്റെ ടൈമാണ്. എനർജി ഒരല്പം കൂടിയോ എന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റിൽ യെസ്, ഒരു ഫാൻ ബോയ് മൊമെന്റ് ആണ്. വൈ? ബിക്കോസ് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആക്ടേഴ്സ് വി നോ, ഒരു പക്ഷെ 90s കിഡ്സിനും ഒക്കെ തന്നെ ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുമ്പോൾ ഹൗ കെൻ ഐ നോട്ട് വിഷ് ഹിം? സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗോയിങ് ടു ബി എ വിഷ്, ഒരു ട്രിബ്യൂട്ട് ആണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സുനോ മെലഡീസൽ ബോബി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്ന് സുനോ മെലഡീസിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ടൈം ടു റിവീൽ ചെയ്യുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ് ഓഫ് ഓൾ ടൈംസ്. കേട്ടോ, yes, a very very happy birthday to one and only Madhavan. കുറച്ച് സ്നേഹം കൂടുതലുള്ളതുകൊണ്ട് തന്നെ എല്ലാരും മാഡി എന്ന് വിളിക്കുന്ന ചോക്ലേറ്റ് ബോയ് ആ ടൈമിലെ 90s. അയ്യോ, എന്തോരം ഫാൻസ് ആയിരുന്നു അല്ലേ. അപ്പൊ ഒത്തിരി കഥകള് മാധവനെ കുറിച്ച് അറിയാനായിട്ട് സുനോ മെലഡീസ് കേൾക്കാനായിട്ട് മറക്കണ്ട. ബിഗ്ഗസ്റ്റ് ഫാൻ ഗേൾ ആണ് എത്തുന്നത് നിങ്ങളുടെ കൂടെ ബോബി. ഓൺ ദാറ്റ് നോട്ട് ദാ ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഫ്രം യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ് എം 917 ഈവനിങ്സിൽ നിന്നും നാളെ പാക്കലാം. സി യു ഓൾ ടുമോറോ. ടാറ്റാ, ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ.

മറ്റ് റേഡിയോ സുനോ ബോബിയാണ് കൂടെ ഉള്ളത്. സുനോ മെലഡീസ്, ഇന്നത്തെ സുനോ മെലഡീസ് വേറെ ലെവലായിരിക്കും. നോട്ട് ജസ്റ്റ് ബിക്കോസ് ഞാൻ പറയാൻ പോകുന്ന കഥകൾ കൊണ്ടല്ല, നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ടുകൾ. ബിക്കോസ് 90s കിഡ്സിന് ഇന്നത്തെ സുനോ മെലഡീസ് ഇസ് വെരി സ്പെഷ്യൽ. ബിക്കോസ് ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആള് എനിക്ക് തോന്നുന്നു ചോക്ലേറ്റ് സ്കിൻ കളറില് ഡിംപിൾ ഒക്കെ ആയിട്ട് മാജിക്കൽ ഐസ് ഒക്കെ ഉള്ള പുള്ളി ചിരിച്ചാൽ വീഴാത്ത പെമ്പിള്ളേരില്ലായിരുന്നു. ആൻഡ് ഓൾസോ വല്ലാത്തൊരു ചാമിങ് ആണ് പുള്ളിയുടെ മൊത്തത്തിൽ ആ ഒരു സ്ക്രീനിൽ നമ്മൾ കണ്ടിരുന്നപ്പം. ആൻഡ് ആ ചാമ് മാറ്റി പുള്ളി ആ ചോക്ലേറ്റ് ഹീറോ ലുക്ക് ബ്രേക്ക് ചെയ്ത് പുള്ളി ടഫായും കുറേയും കൂടെ സീരിയസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴും മനസ്സിലേക്ക് വീണ്ടും ആ പഴയ അലീപായുടെ ബോയിങ് കയറി വരും. Yes, today's R. Madhavan, Maddie's birthday. ഞാൻ പറഞ്ഞ പോലെ 90s കിഡ്സിന്റെ ഒക്കെ ഒരു വലിയ ക്രഷ് തന്നെയായിരുന്നു എനിക്ക്. മാധവൻ ആ കാലത്ത് ഭയങ്കര ക്രഷ് തന്നെയായിരുന്നു എൻ്റെ കയ്യിൽ. മാധവന്റെ ഒരു ഒരു നോട്ട്ബുക്കില് കവർ പേജ്, അന്നത്തെ കാലത്ത് സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസ് വരുമല്ലോ കവർ ബുക്കിലായിട്ട്, അങ്ങനെ എനിക്കൊരു മാധവന്റെ ഒരു കവർ ഫോട്ടോ കിട്ടി, ഒരു നോട്ട്ബുക്ക് കിട്ടി. ഒരു സാധനം ഞാൻ അതിൽ എഴുതി വെക്കാതെ ആ ബുക്കിനെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചു. ബിക്കോസ് ഇനി ആ ബുക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അങ്ങനെ കാലങ്ങളോളം ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ട് ഇപ്പം ബുക്ക് എവിടെയാണെന്നറിയില്ല. ബട്ട് ഐ തിങ്ക് എല്ലാവർക്കും ഒരു ക്രേസ്, ഒരു ക്രഷ് ഉണ്ടായിരുന്ന ഒരു ആക്ടർ തന്നെ ആയിരിക്കണം മാധവൻ. സിനിമയിലെ മാധവനെയാണ് നമുക്ക് കണ്ട് പരിചിതമെങ്കിലും അതിന് മുമ്പേ തന്നെ സീരിയലുകളിൽ അഭിനയിച്ചാണ് മാധവന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലൈക്ക് അറൌണ്ട് 93 യൂലെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ സീരിയലിലൂടെയാണ് ഫസ്റ്റ് അദ്ദേഹം ആക്ട് ചെയ്യുന്നത്. ജി ടി വിയിലെ ബനേഗി അപ്നെ ബാത്ത് എന്ന് അതേ വർഷം ഇറങ്ങിയ മറ്റൊരു സീരിയലിലായിരുന്നു ലീഡിംഗ് ക്യാരക്ടർ ചെയ്തിരുന്നത്. ഈ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മാഡി എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, താങ്ക്സ് ടു സിനിമോട്ടോഗ്രാഫർ ആൻഡ് ഡയറക്ടർ സന്തോഷ് ശിവൻ. 1996 ആണ് ആ ട്വിസ്റ്റ് നടക്കുന്നത്. അത് നമുക്കൊരു രണ്ട് പാട്ടൊക്കെ കേട്ടിട്ട് ബാക്കി കഥ കേൾക്കാം.

0: അനുയോജ്യമായ ഫാൽക്കൺ ഫിറ്റ്നസ് ക്ലബിന്റെ ആറാമത്തെ ബ്രാഞ്ച് ഇനി പിന്നുമ്രാനിൽ. ഉദ്ഘാടനം ജൂൺ 5 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. അതിഥികളായി എത്തുന്നു ഷെയ്ൻ നിക്കം, അന്ന രാജൻ, റോഷൻ ബഷീർ, സി ആർ സലീം തുടങ്ങിയ താരനിര. ഏവർക്കും സ്വാഗതം. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സനോ 91.7 FM.
1: Hi, this is Shweta Menon. You're listening to Kattan's favorite radio station. Kettu kettu kuttu kuda.
2: Suno Melodies.
3: റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഇന്ന് ദ ചാർമിംഗ് ഹാൻസം ഡിറക്ടർ ആക്ടർ മാധവൻ മാഡിയുടെ ബർത്ത്ഡേ ആണ്. സോ നേരത്തെ മാധവന്റെ ആക്ടിംഗ് കരിയർ തുടങ്ങിയ കഥയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും സിനിമയിലേക്ക് വന്നതിന്റെ കഥ ഞാൻ പറഞ്ഞില്ലല്ലോ. 1996 മാധവൻ ഒരു സാൻഡൽവുഡ് ടാക്കിന്റെ അഡ്വർടൈസ്മെന്റിൽ അഭിനയിച്ചു. അത് ഡയറക്ട് ചെയ്തിരുന്നത് നമ്മുടെ സന്തോഷൻ സാറാണ്. അദ്ദേഹമാണ് മണിരത്നം സാറിലേക്ക് റെക്കമെൻഡ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു ഒരു സ്ക്രീൻ ടെസ്റ്റ് പോയി ചെയ്തു നോക്കൂ ഇരുവർ എന്ന സിനിമയുടെ ഒരു റോളിന് വേണ്ടിയിട്ട്. മാധവൻ അന്ന് കൊടുത്ത ഓഡിഷൻ ഏത് ക്യാരക്ടർ ഉണ്ടാകുന്നറിയോ? തമിഴ് സെൽവൻ, അതായത് പ്രകാശ് രാജ് സാർ ചെയ്ത ക്യാരക്ടർ. ബട്ട് മണിരത്നം സാർ ഇവൻച്വലി പുള്ളീനെ പ്രോജക്റ്റിൽ നിന്ന് മാറ്റി, ബിക്കോസ് അദ്ദേഹത്തിന്റെ കണ്ണുകളും ലുക്കും ഒക്കെ ഭയങ്കര യങ് ആയിരുന്നു. പക്ഷെ ആ ക്യാരക്ടർ കുറച്ച് സീരിയസ് സീനിയർ റോളാണ്. അങ്ങനെ നിരാശനായിട്ട് നമ്മുടെ മാധവൻ അവിടെ നിന്ന് പോയി. പിന്നീടും അദ്ദേഹം ചെറിയ ചെറിയ സപ്പോർട്ടിംഗ് റോളുകളൊക്കെ പല പല സീരിയലുകളിൽ ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു സിനിമ ഫസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ 1998 ഒരു കന്നഡ മൂവിയാണ്, ശാന്തി ശാന്തി ശാന്തി എന്ന് പറഞ്ഞിട്ട്. അബ്ബാസിന്റെ കൂടെ ആയിരുന്നു ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. പക്ഷെ അതും ബോക്സ് ഓഫീസിൽ കാര്യമായിട്ടൊന്നും വലിയ ചലനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോളിവുഡ് ഡയറക്ടർ വിനോദ് പാണ്ഡെ മാധവനെ ബോളിവുഡിൽ ഹീറോ ആയിട്ട് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഇട്ടത്, അക്കേലി എന്ന സിനിമ. ബട്ട് എഗെയിൻ അൺഫോർച്ചുനേറ്റ്ലി മാധവന്റെ ആ സിനിമ റിലീസാകുന്നതിന് മുമ്പേ തന്നെ പെട്ടിക്കുള്ളിലിരുന്നു. ദെൻ കംസ് 2000. 2000 എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാധവന്റെ കരിയറിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ ഹൃദയത്തിലേക്ക് അലേപ്പായത് അടിച്ച ഒരു വർഷമാണ്.

യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസ്. ഇന്ന് സുനോ മെലഡീസിൽ ദ ചോക്ലേറ്റ് ഹീറോ ടു ദ ടഫ് മാൻ ആർ മാധവൻ മാഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെയാണ്. അലേപ്പായതേ സിനിമയിലൂടെ ഏകദേശം മാധവൻ തന്റെ കരിയർ തമിഴ് സിനിമയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ വന്നത് ഒരു സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നവലെ എന്നൊരു മൂവി ആയിരുന്നു നെക്സ്റ്റ് അദ്ദേഹം ചെയ്തത്. അതൊരു മിക്സ്ഡ് ഒപ്പീനിയനിൽ അങ്ങ് പോയി. പിന്നീട് ചെയ്യുന്ന ഏത് സിനിമയും എനിക്ക് തോന്നുന്നു മാധവൻ ഭയങ്കര കോൺഷ്യസ് ആവാൻ തുടങ്ങി. ഡിസിഷൻ തെറ്റരുത് എന്ന് തോന്നി. അങ്ങനെയാണ് തൊട്ടടുത്ത വർഷം ഗൗതം വാസുദേവ മേനൻ എന്ന ഡെബ്യൂ ഡയറക്ടർ മാധവന്റെ അടുത്തൊരു സ്ക്രിപ്റ്റും കൊണ്ടുപോകുന്നത്, മിന്നലെ. ഗൗതം മേനൻ സാർ ഇതിനകത്ത് ഡെബ്യൂ ചെയ്യുകയാണ്. മ്യൂസിക് ഡയറക്ടർ ഹാരിസ് ജയരാജ് ഇതിൽ ഡെബ്യൂ ചെയ്യുകയാണ്. മൊത്തത്തിൽ ഒരു ന്യൂ ടെക്നീഷ്യൻസ് ഒന്നിച്ചൊരു സിനിമ. ഇത് ഗൗതം മേനൻ സാറിന് തന്നെ ടെൻഷൻ കൊടുത്ത ഒരു പടം തന്നെയായിരുന്നു. കാരണം പ്രോമിനന്റ് എന്ന് പറയാൻ മാധവൻ ഒഴിച്ചതിനകത്ത് ആരുമില്ല. മാധവനെ സംബന്ധിച്ച് അത് വീണ്ടും പ്രഷർ കൂടി. പുള്ളി ഒരു നിർബന്ധം പറഞ്ഞു, ഈ കഥ എന്റെ മെന്ററായ മണിരത്നം സാറിനോട് ഒന്ന് വന്ന് പറയണം, കാരണം ഞാൻ എടുക്കുന്ന ഡെസിഷൻ ഇത് തെറ്റരുത് എന്ന് മാധവന് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഗൗതം മേനൻ സാറ് ഈ കഥയും കൊണ്ട് മണിരത്നം സാറിന്റെ അടുത്ത് പോയി നറേറ്റ് ചെയ്തു. പക്ഷേ കാര്യങ്ങൾ ചെറുതായിരുന്നു മാറി. മണിരത്നം സാറിന് ഈ സിനിമയുടെ കഥ അത്രയ്ക്ക് അങ്ങോട്ട് ഇംപ്രസീവ് ആയിട്ട് തോന്നിയില്ല. കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നാണ് ഗൗതം മേനൻ സാർ വിചാരിച്ചതെങ്കിലും മാധവൻ എന്തോ ഒരു ഇൻസ്റ്റിങ്ക്റ്റിൽ ഇതങ്ങ് ചെയ്യാൻ എഗ്രി ചെയ്തു. റെസ്റ്റ് ഇസ് ഹിസ്റ്ററി. തമിഴിന്റെ ക്ലാസിക് റൊമാൻറിക് മൂവീസ് കാറ്റഗറിയിലേക്ക് വന്നു മിന്നലെ.

0: places.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now, available on Vodafone Shuf app.
3: Grow your brand across Qatar's key audiences. Connect with Hindi listeners on Radio Olive 106.3 FM, Malayalam audiences on Radio Suno 91.7 FM, and Arabic listeners on Tatkar 107.4 FM. On-air visibility supported by performance-driven digital marketing campaigns. Simple, effective, integrated. Call 3009-1063 or 3082-1063.
4: Everyone, this is Arman Malik here. You're listening to Radio Suno 91.7 FM, Qatar's favorite radio station, and one of my favorite radio stations as well. Keta Keta Kutu Kudam.
5: Suno Melodies.
6: ഇന്ന് വി ആർ സെലിബ്രേറ്റിംഗ് ആക്ടർ ഡയറക്ടർ മാധവൻ മാഡീസ് ബർത്ത്ഡേ. ജസ്റ്റ് മിസ്സിൽ ആ മാധവനെ ആക്ച്വലി സിനിമ ഇൻഡസ്ട്രിക്ക് കിട്ടിയത് കേട്ടോ. ആക്ച്വലി പുള്ളി ജനിച്ചത് ജംഷഡ്പൂരാണ്, ബീഹാറിലാണ്. അതിൽ തമിഴ് ബ്രാഹ്മൺ ഫാമിലിയിലാണ് ജനിച്ചത്. സോ പുള്ളിയുടെ ഹിന്ദി ഇത്രയും അടിപൊളിയാകാനുള്ള റീസൺ നമുക്ക് മനസ്സിലായല്ലോ. പഠിക്കുന്ന കാലത്തെ പുള്ളി പുലിയായിരുന്നു. സ്കോളർഷിപ്പുകളും എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളുടെ ഒക്കെ ഭാഗമായിരുന്നു മാധവൻ. പുള്ളിയുടെ കോളേജ് ടൈമിൽ പുള്ളി ആക്റ്റീവ്ലി എക്സ്ട്രാ കരിക്കുലർ മിലിറ്ററി ട്രെയിനിങ്ങിന് ആക്റ്റീവ് ആയിരുന്നു. 22 വയസ്സിൽ പുള്ളിനെ NCC കേഡറ്റ്സ്, മഹാരാഷ്ട്രയിൽ നിന്ന് NCC കേഡറ്റ്സിന്റെ ഒരു ബാച്ച്, ഒരു ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നു. ഒരു ഒരു പ്രോഗ്രാം ആയിരുന്നു അത്, ഇംഗ്ലണ്ടിലേക്ക് വിടുക എന്നുള്ളത്. അപ്പൊ 7 പേരുടെ ഒരു ഒരു ടീമായിരുന്നു പോയത്. അതിലൊന്ന് നമ്മുടെ മാധവനായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ബ്രിട്ടീഷ് ആർമിയിലും റോയൽ നേവി, റോയൽ എയർഫോഴ്സിലൊക്കെ ട്രെയിനിങ്. ആ സമയത്ത് മാധവന് തോന്നി, എന്തുകൊണ്ട് എന്റെ പ്രൊഫഷൻ റോയൽ നേവിയിലേക്കോ എയർഫോഴ്സിലേക്കോ മാറ്റുന്നതിനെ പറ്റിയിട്ട്. പക്ഷെ അദ്ദേഹത്തിന് 6 മാസത്തെ ഒരു ഏജ് ഇഷ്യൂ വന്നുകൊണ്ട് അത് കട്ട് ഓഫ് ആയിപ്പോയി. പക്ഷെ അവിടുന്ന് പുള്ളി പബ്ലിക് സ്പീക്കിംഗ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്കിൽസ്, അങ്ങനെ ഈ കാര്യങ്ങളിൽ അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻസ് ചെയ്യാൻ തുടങ്ങി. പബ്ലിക് സ്പീക്കിംഗിൽ പുള്ളി പുലിയാണ്. ഈ കാലഘട്ടത്തിൽ കുറച്ച് ഇൻകം കൂടുതൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പുള്ളി ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് മോഡലിംഗ് ഏജൻസികൾക്ക് കൊടുക്കാൻ തുടങ്ങിയത്. ചെറിയ ചെറിയ മോഡലിംഗിലൂടെ കാശ് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ദ വേഴ്സറ്റൈൽ ആക്ടർ ഡയറക്ടർ മാധവനിലേക്ക് എത്തി നിൽക്കുന്നത്.

ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത്. സുനോ മെലഡീസിൽ ഇന്ന് ആനുമാധവൻ മാഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. ഇത്രയും അധികം റൊമാൻറ്റിക് സിനിമകളുടെ കഥകളൊക്കെ പറയുമ്പോഴേ ഞാൻ ആലോചിക്കായിരുന്നു, പുള്ളിയുടെ റിയൽ ലൈഫ് ഇതിലും കിടലിനാണ്. ആസ് എ റൊമാൻസിന്റെ കാര്യം പറയുമ്പോൾ പുള്ളി ഈ സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് പബ്ലിക് സ്പീക്കിംഗ് ക്ലാസ് കോച്ചിങ് ഒക്കെ ചെയ്യുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ 99 കൊലാപൂരിൽ മാധവൻ പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിന്റെ ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു. മാധവന്റെ വൈഫ് സരിത അന്ന് കസിൻ അവിടെ പഠിക്കുന്നത് കൊണ്ട് ചുമ്മാ കൂട്ടിന് വേണ്ടി വന്നതാണ്. ഒന്ന് രണ്ട് ക്ലാസ് ഒരു തമാശിക്കുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്തപ്പോൾ ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പം സരിത അതങ്ങ് കണ്ടിന്യൂ ചെയ്തു. സ്റ്റുഡന്റിനോട് റൊമാൻസ് പാടില്ല എന്നുള്ള മാധവൻ അറിയാവുന്നതുകൊണ്ട് ഹി വാസ് വെരി പ്രൊഫഷണൽ. പക്ഷെ സ്റ്റുഡന്റിന്റെ ടീച്ചറിനോടാകാലോ. ആദ്യ കാഴ്ചയിൽ തന്നെ സരിതയ്ക്ക് ഒരു ക്രഷായി. പിന്നീട് എയർ ഹോസ്റ്റസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനത്തിന് ഹെൽപ്ഫുൾ ആവാനാണ് പബ്ലിക് സ്പീക്കിംഗും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ സരിത ട്രെയിനിങ്ങിന് വന്നത്. സോ ഈ ക്ലാസ് കഴിഞ്ഞപ്പോഴേക്ക് പുള്ളിക്കാരിക്ക് എയർ ഹോസ്റ്റസ് ആയിട്ട് ജോലി കിട്ടി. എന്നാൽ തന്നെ പഠിപ്പിച്ച ആൾക്ക് ഒരു താങ്ക്സ് കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് മാധവന് ഒരു ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തു. സ്റ്റുഡന്റ് സ്നേഹത്തോടെ വിളിച്ചതല്ലേ എന്ന് പറഞ്ഞ് മാധവനും ആ ഡിന്നർ അറ്റൻഡ് ചെയ്യാൻ പോയി. മാധവൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന പോലെ, അന്ന് തൊട്ട് സരിതയാണ് എന്നെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയങ്ങളിൽ മാധവൻ ഒരു സ്ട്രഗ്ലിംഗ് ആക്ടറാണ്, കാര്യമായ വരുമാനമൊന്നും ആയിട്ടില്ല. ആ സമയങ്ങളിൽ മാധവന്റെ ഒരു സ്ട്രോങ് പില്ലർ തന്നെയായിരുന്നു സരിത. 8 വർഷത്തെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്, ദെൻ ദേ ഗോട്ട് മാരീഡ് ഇൻ 1999.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: ബ്രോട്ട് യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
5: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: കണ്ണുനട്ട് കാത്തിരുന്നിട്ടും.
7: നമസ്കാരം, ഞാൻ സംഗീത സംവിധായകൻ വിദ്യാധരൻ.
8: കൽപ്പാന്തകാലത്തോളം
7: നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. ദ വേഴ്സറ്റൈൽ ആക്ടർ ആൻഡ് ഡയറക്ടർ ആർ മാധവൻ മാഡിയുടെ ബർത്ത്ഡേ സെലിബ്രേഷനിലൂടെ ചോക്ലേറ്റ് ഹീറോ ആയ മാധവന്റെ കഥകളും സിനിമകളും കുറേ നമ്മൾ കേട്ടു. എവിടെയാണ് മാധവന്റെ ഒരു ചേഞ്ച് തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് ഹീറോ ബ്രേക്ക് ചെയ്യാൻ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒബ്വിയസ്ലി കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലൂടെയാണ്. അതുവരെ കണ്ട മാധവനിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു കണ്ണത്തിൽ മുത്തമിട്ടാൽ സിനിമയിൽ നമ്മൾ കണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് വളരെ സൂക്ഷിച്ചായിരുന്നു അദ്ദേഹം ഓരോ ക്യാരക്ടേഴ്സ് ചെയ്ത് കുറച്ചുകൂടെ മാസ് ഹീറോയിലേക്ക് മാറാൻ അദ്ദേഹം ശ്രമിച്ചു. അത് റണ്ണാകട്ടെ, അൺബേസീവമാവട്ടെ, തിരിച്ച് ഇടയ്ക്ക് റൊമാൻസ് പിടിക്കാൻ നല്ലത് മെയിന്തിയും ജയ് ജയ് പോലുള്ള ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചു. എഗെയിൻ അദ്ദേഹത്തിന്റെ മെന്ററായ മണിരത്നം സാറിന്റെ ആയുധ എഴുത്ത് മറ്റൊരു ഫേസ് ആണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഒരു മൾട്ടി സ്റ്റാർ മൂവി ആയിട്ട് പോലും മാധവന്റെ ക്യാരക്ടർ അതിലെടുത്ത് നിന്നിരുന്നു. നെഗറ്റീവ് ഹീറോ അല്ലെങ്കിൽ ഒരു ആന്റി ഹീറോ ക്യാരക്ടറിന്റെ ഒരു സുഖമൊക്കെ പുള്ളി അറിഞ്ഞു തുടങ്ങിയത് ആ സിനിമയിലൂടെയാണ്. പക്ഷെ ഒരു 2005 പകുതിയോടുകൂടി പുള്ളി ബോളിവുഡിലേക്ക് കുറേയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. രാംജി ലണ്ടൻ വാലയും രംഗ്ദേ ബസന്തിയൊക്കെ അങ്ങനെയാണ് പുള്ളി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഇടയിൽ തുടർച്ചയായ പരാജയ ചിത്രങ്ങൾ തമിഴിലും ഹിന്ദിയിലും അദ്ദേഹം ഫേസ് ചെയ്തു. 2011 തനു വെറ്റ്സ് മനു ആണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു കംബാക്ക് കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴും പുള്ളിയുടേതായ ഒരു സ്പേസ് മിസ്സിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ലോങ് ബ്രേക്കിന് ശേഷം 2016 ഡയറക്ടർ സുധാ കൊങ്ങരയായിട്ട് അദ്ദേഹം ഒരു സിനിമ കൈകൊടുത്തു. ദാറ്റ്സ് ഇരുതി സുട്ര. ഇവൻ അതിന്റെ പ്രൊഡക്ഷൻ പോലും കഥ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാധവൻ ഏറ്റെടുത്തു. ഒപ്പം ഹിന്ദിയിൽ മൾട്ടിലിംഗ്വൽ ഡയറക്ഷൻ അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ പ്രൊഡക്ഷൻ ഒക്കെ മാധവന്റെ മനസ്സിൽ കയറി തുടങ്ങുന്നത് ഇരുതി സുട്ര തൊട്ടാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ലോസ് ആഞ്ചൽസിൽ പോയി മാധവൻ ബോക്സിംഗ് കുറേയും കൂടെ ട്രെയിൻ ചെയ്തു, ബോഡി കുറേയും കൂടെ ചേഞ്ച് ചെയ്തു, പല്ലിൽ കമ്പി ഇടാൻ വേണ്ടി അദ്ദേഹം പോയി. ആസ് ഹി എക്സ്പെക്ടഡ്, ആ മൂവി അദ്ദേഹത്തിന്റെ ഒരു കംബാക്ക് തന്നെയായിരുന്നു.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. റേഡിയോ സുനോ 91.7.

ലിസ്ണിംഗ് ടു റേഡിയോ സെനോ. ബോബിയാണ് കൂടെയുള്ള സെനോ മെലഡീസിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു ആർ മാധവന്റെ ബർത്ത്ഡേ. എത്രയൊക്കെ ക്യാരക്ടേഴ്സും സിനിമകളും അദ്ദേഹത്തിന്റെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കരിയർ എടുത്തു വെച്ചാൽ റോക്കറ്ററി മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. 2017-22 ആ ഒരു കാലഘട്ടമാണ് അദ്ദേഹം റോക്കറ്ററിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. ഡയറക്ടറായും സ്ക്രീൻ റൈറ്ററായും എല്ലാം റോക്കറ്ററിക്ക് അദ്ദേഹമായിരുന്നു. ഈവൻ വൺ ഓഫ് ദി പ്രൊഡ്യൂസർ ഓൾസോ മാധവനായിരുന്നു. ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ ഫേസ് തൊട്ട് എല്ലാം അദ്ദേഹം ഇതിന്റെ ഓരോ മുക്കിലും കോണിലും അദ്ദേഹത്തിന്റെ കണ്ണുകളും കൈകളും എത്തിയിരുന്നു. 2 വർഷത്തിൽ കൂടുതൽ എടുത്തു ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെ സെറ്റാക്കാനായിട്ട്. പുള്ളിയുടെ ഒരു ഡയറക്ടർ വെഞ്ചറും കൂടെയാണ്. ബയലിംഗ്വൽ ആയിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തതും. നമുക്കറിയാം ഹിന്ദിയിലും തമിഴിലും അറ്റ് എ ടൈം ഇത് ഷൂട്ട് ചെയ്തിരുന്നു. മാത്രവുമല്ല ഔട്ട്സൈഡ് ഇന്ത്യയിലേക്ക് പ്രീമിയർ ചെയ്യാൻ ഇംഗ്ലീഷിലും കൂടെ ചില സീനുകൾ ഇദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മാധവന്റെ ബോഡി ട്രാൻസ്ഫോർമേഷനും നമ്മളെ ഞെട്ടിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഒരാളുടെ കരിയറിൽ സിനിമയ്ക്ക് വേണ്ടി കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ തന്നെയാണ് മാധവൻ തന്റെ കരിയറിൽ ചെയ്ത റോക്കറ്ററി. പക്ഷെ അദ്ദേഹത്തിന് ഇതിനോടുള്ള ആ ഒരു അഭിനിവേശം തീരുന്നില്ല. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്നൊരു പോസ്റ്റർ ശരിക്കും ഇപ്പം സിനിമാ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടറിന്റെ സൃഷ്ടാവായ ഗോപാൽ സ്വാമി ദൊരൈസ്വാമി നായിഡുവിന്റെ ബയോപിക് JD നായിഡു, അദ്ദേഹത്തിന്റെ ബയോപിക്കില് ആ ക്യാരക്ടർ ചെയ്യാൻ പോവുകയാണ് മാധവൻ. അദ്ദേഹത്തെ നായകനാകിയ നവാഗതനും പ്രമുഖ പരസ്യ സംവിധായകനുമായ കൃഷ്ണകുമാർ രാമകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് GDN. അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടാണ് ഇപ്പൊ എല്ലാവരും ഞെട്ടിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ റോക്കറ്ററി എന്ന മൂവി 2022 മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചതിന് ശേഷം അതേ പ്രൊഡക്ഷൻ ടീം വർഗീസ് മൂലൻ പിക്ചേഴ്സും ഇതിന്റെ ഭാഗമാവുകയാണ് മാധവനോടൊപ്പം. ബയോപിക്കുകൾ ചെയ്യാന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. പക്ഷെ റോക്കറ്ററിയിലൂടെ നമ്മൾ ഞെട്ടിച്ച മാധവൻ നമ്മളെ എഗെയിൻ സർപ്രൈസ് ചെയ്യാൻ പോകുന്നു GDN. സോ ഇനിയും ഒരുപാട് നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന ക്യാരക്ടറുകളുമായിട്ട് മാധവൻ മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് വിഷിംഗ് ഹിം എ ഗ്രേറ്റ് സക്സസ്, ഹെൽത്ത് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ വൺസ് അഗൈൻ.

0: Sunu 91.7 FM Qatar's favorite radio station.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
2: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
3: Joy Alukas 917 evenings
4: presented by Joy Alukas world's favorite jeweler.
5: Joy Alukas il gold and diamond jewelry purchase cheyumbol save cheyam 40% on making charges. Powered by
6: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam. Call 4001707
7: in association with
8: Commercial Bank. Your future grows when your savings grows. Save more, dream bigger. Win up to 5 million riyals with Commercial Bank.
9: Foldable chairs, picnic balls, thudangi ningalude outdoor camping inum barbecues inum avashyamayathellam oriki Daiso.
10: Daiso, let's make every outing unforgettable.
11: And
12: Marza Hypermarket, be fresh, be you. Visit your nearest store today.
13: Radio Sunoo.

0: ഹായ്, ഞാൻ ഇന്ദ്രൻസ്.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7, ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Hi, ഞാൻ അരവിന്ദ് വേണുഗോപാൽ.
7: മഴ പാടും കുളിരായി.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.

ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM. ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം മണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുക.